ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 18. കൊല്ലവർഷം 1201, മിഥുനം 25. 2026 ജൂലൈ 9 തീയതി വ്യാഴാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില.
2: ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന ചൊല്ലിന് അതിന്റേതായ അർത്ഥതലമുണ്ട്. എന്നാൽ ശീലങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളുമുണ്ട്. ബോധപൂർവം ഇതിനായി ശ്രമിക്കണമെന്നു മാത്രം. ജനിച്ച് അല്പനാൾ കഴിയുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ രീതി എന്തെന്ന് രക്ഷിതാക്കൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. വാശിയുണ്ടോ, ശാന്ത സ്വഭാവിയാണോ എന്നൊക്കെ. ജീവിത നിപുണതകൾ ജന്മനാ ഉണ്ടാകണമെന്നില്ല. ഇഷ്ടാനിഷ്ടങ്ങളും വ്യക്തിയോടും സമൂഹത്തോടുമുള്ള കാഴ്ചപ്പാടുമൊക്കെ കൌമാരപ്രായത്തിലാണ് മിക്കവരിലും പരുവപ്പെടുന്നത്. വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള നാനാതരം പരിശീലനങ്ങൾ ഈ അവസരത്തിലാണ് കൂടുതലായി ലഭിക്കേണ്ടത്. മാതാവ്, പിതാവ്, കുടുംബ പാരമ്പര്യം, ജീവിത സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഒരാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കുട്ടിക്കാലം, കൌമാരം, മധ്യവയസ്സ് എന്നീ പ്രായഭേദമൊന്നും വ്യക്തിത്വ വികസനത്തിന് ബാധകമല്ല. ഗുണങ്ങളും ദോഷങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് താനെന്നും ഗുണത്തെ പോഷിപ്പിക്കുകയും ദോഷത്തെ കുറക്കുകയും ചെയ്യുന്ന നടപടികൾ സ്വയം കൈക്കൊള്ളേണ്ടതുണ്ടെന്നും തിരിച്ചറിയുന്ന ഒരാൾക്കേ വ്യക്തിത്വ വികസനം സാധ്യമാകൂ. ഒരാളുടെ വ്യക്തിത്വം അയാളുടെ വ്യക്തിബന്ധങ്ങളെയും തൊഴിൽ വിജയത്തെയും ആരോഗ്യത്തെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. തന്റെ കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും തന്നോട് തന്നെയുമുള്ള ഒരാളുടെ പെരുമാറ്റ രീതി നിർണയിക്കുന്നത് അയാളുടെ വ്യക്തിത്വമാണ്. മറ്റുള്ളവരെ ആകർഷിക്കാനും സ്വാധീനിക്കാനും എല്ലാ തരക്കാരുമായി ബുദ്ധിമുട്ടില്ലാതെ ഇടപഴകാനും നല്ല വ്യക്തിത്വം ഒരാളെ പ്രാപ്തനാക്കുന്നു. സ്വയം മതിപ്പും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനും വ്യക്തിജീവിതത്തിലും വ്യാപരിക്കുന്ന മേഖലയിലും വിജയം വരിക്കാനും അങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നല്ല വ്യക്തിത്വം സഹായിക്കുന്നു. വ്യക്തിബന്ധങ്ങളിൽ വൈഷമ്യങ്ങൾ നേരിടുന്നവർക്കും ജീവിത നൈരാശ്യത്തിൽ കഴിയുന്നവർക്കുമെല്ലാം വ്യക്തിത്വ വികസന പരിശീലനങ്ങൾ ഏറെ ഗുണം ചെയ്യാറുണ്ട്. 15 വയസ്സുള്ള വ്യക്തിത്വമായിരിക്കില്ല 30കളിൽ ഒരാൾക്ക്. മുതിർന്നു കഴിഞ്ഞ ഒരാളുടെ വ്യക്തിത്വത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരുത്തുന്നതിന് സമയമെടുത്തേക്കാം. വർഷങ്ങളുടെ അനുഭവവും പ്രായത്തിന്റെ പക്വതയും പലർക്കും ഗുണം ചെയ്തേക്കും. എന്നാൽ പ്രായമേറും തോറും മുരുടൻ സ്വഭാവക്കാരായി മാറുന്നവരുമുണ്ട്. കുറുക്കൊള്ളുന്ന ഒരു ഭാഷണം, ഹൃദയസ്പൃക്കായ പ്രസംഗം, അപ്രതീക്ഷിതമായ ഒരു സംഭവം തുടങ്ങിയവ എന്തും ഒരു വ്യക്തിയിൽ മാറ്റത്തിന് കളമൊരുക്കാം. കാട്ടാളിനെ വാൽമീകിയാക്കി മാറ്റിയ കഥാസന്ദർഭവും യാത്രയ്ക്കിടയിൽ വായിച്ച പുസ്തകം ഗാന്ധിജിയുടെ വീക്ഷണഗതി മാറ്റിയതും അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത് വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം അനുവാചകരിൽ ഉണ്ടാക്കിയ മനംമാറ്റവുമെല്ലാം ഇതിന് ഉദാഹരണമായെടുക്കാം. ഒരാളുടെ ബന്ധങ്ങളെയും വളർച്ചയെയും തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വ്യക്തിത്വം. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം, പ്രതിസന്ധികളെ നേരിടാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനുമുള്ള കഴിവ് എന്നിങ്ങനെ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന രസക്കൂട്ടുകൾ പലതുണ്ട്. അതുകൊണ്ടുതന്നെ മികച്ച വ്യക്തിത്വം കാംക്ഷിക്കുന്നവരാണ് നമ്മിൽ പലരും. അതിനായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും

0: ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ വായന ക്ലാസുകൾ, വ്യക്തിത്വ വികസന സംരംഭങ്ങൾ തുടങ്ങിയവയുടെയും കൌൺസിലർമാർ, സൈക്കോളജിസ്റ്റുകൾ എന്നിവരുടെ സഹായവും തേടാവുന്നതാണ്. പ്രതികൂല സാഹചര്യത്തിലാണ് ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയാൻ കഴിയുക. മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് മാറി നിന്ന് മനസ്സിനെ സ്വന്തം വരുതിയിൽ കൊണ്ടുവരാൻ യത്നിക്കണം. ഒരാൾ ഏതു ബിരുദധാരിയുമാകട്ടെ, ആ ബിരുദത്തേക്കാൾ വലുതാണ് അയാളുടെ വ്യക്തിത്വം. മരം വെട്ടുകാരൻ തന്റെ ഉപകരണത്തിന് മൂർച്ച കൂട്ടി ജോലിയിൽ തന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച ഒരു കഥയുണ്ടല്ലോ. അതുപോലെ ഈ ജീവിതസരണിയിൽ നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിത്വവും മൂർച്ച കൂട്ടേണ്ടതായുണ്ട്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാധാകൃഷ്ണൻ അടുത്തില.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. മെൽബണിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കാർഷിക ശാക്തീകരണത്തിന് തുടർച്ചയായി പ്രവർത്തിക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാർഷിക നേതൃത്വ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് സമാപിക്കും. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലാണ് പരിപാടി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വയനാട്ടിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി മന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടകയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. താമരശ്ശേരി ചുരത്തിൽ എട്ടാം വളവിന് സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന ഭാഗത്താണ് 5 മീറ്റർ നീളത്തിൽ വിള്ളലുണ്ടായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. നാളെ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, ഒ എൻ വി കുറുപ്പിൻ്റെ കൊച്ചു ദുഃഖങ്ങൾ ഉറങ്ങൂ എന്ന കവിത, ആലാപനം ജ്യോതി മേനോൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പെട്രോമാൻ, 4 പതിറ്റാണ്ടിലേറെ പെട്രോളിയം സംഭരണശാലകളിൽ ജോലി ചെയ്ത കരിവെള്ളൂർ തെക്കേമണക്കാട്ടെ PM സുബ്രഹ്മണ്യന്റെ ജീവിതം, 2 ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി, അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് IIT ITI കണ്ണൂർ ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്, കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് ബയോടെക്നോളജി ഉപരിപഠനവും തൊഴിലവസരങ്ങളും, കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഗാനാമൃതം, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 തോറ്റം പാട്ട്, MV കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി, ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജ് പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP വിദ്യ സംസാരിക്കുന്നു. 1:00, 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കണ്ണേറുപാട്ട് തുമ്പക്കോൾ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 FM പ്രധാന വാർത്തകൾ. അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലെ.
1: This is Akashvani, the news read by Akhila. Prime Minister Narendra Modi will hold talks with his Australian counterpart Anthony Albanese in Melbourne today. Discussions between the two leaders are expected to focus on strengthening cooperation in trade, defence, critical technologies, education and people-to-people ties. His visit is expected to provide fresh momentum to the India-Australia Comprehensive Strategic Partnership. Prime Minister Modi is also scheduled to participate in the India-Australia CEOs Forum and address business leaders from both the countries. He will also interact with the Indian diaspora at a community event in Melbourne. Mr. Modi arrived in Melbourne yesterday evening on a 3-day visit to Australia at the invitation of Australian Prime Minister. PM Modi arrived in Melbourne from Indonesia in the second leg of his 3-nation tour. India and Myanmar have discussed bilateral security cooperation and reviewed progress under bilateral dialogue mechanisms. The 2-day 23rd national level meeting between India and Myanmar concluded in New Delhi yesterday. Ministry of Home Affairs said that the two sides discussed cooperation in combating transnational crimes including terrorism, insurgency, narcotics trafficking, arms smuggling, human trafficking, wildlife trafficking, cybercrime and other forms of organized crime. They also agreed to enhance intelligence sharing and operational coordination and undertake capacity building initiatives to address shared security challenges effectively. Centre has approved the procurement of copra and Thottapuri mangoes from farmers in Tamil Nadu to safeguard farmers' interests. Ministry of Agriculture and Farmers' Welfare said that this will ensure better price realisation for producers and protect them from distressed sales caused by market fluctuations. The approval is based on the proposal submitted by Tamil Nadu. Under the approval, over 87,000 metric tons of copra will be procured in the state. The entire procurement will be undertaken at the minimum support price, MSP, under the price support scheme. The total MSP value of the approved procurement is over 1,000 crore rupees. Andhra Pradesh Chief Minister N. Chandrababu Naidu has directed tobacco companies to immediately begin procurement operations at the minimum support price to protect farmers' interests and restore their confidence. Reviewing tobacco procurement with officials and traders at the Secretariat in Amaravati, the Chief Minister said the price of tobacco should not fall below 200 rupees per kilogram and asked companies to expedite the auction process. Uttar Pradesh government has launched the cashless health scheme for teachers as well as non-teaching staff in the state. Chief Minister Yogi Adityanath launched the Chief Minister's Teachers Cashless Medical Scheme from Varanasi, which will offer medical coverage of up to 5 lakh rupees to more than 15 lakh teaching staff. Under the scheme, teachers across the state and their families will gain access to cashless medical facilities worth up to 5 lakh rupees. The National Testing Agency, NTA, has released Advanced City Intimation Slip for CSIR UGC NET June 2026. The exam will be held on the 17th and 18th of this month and students are advised to download their slip from the official website www.csirnet.nta.nic.in to know the allotted exam city. India's Arnab Aparkar created history by becoming

0: ഒ എൻ വി കുറുപ്പിന്റെ കൊച്ചു ദുഃഖങ്ങൾ ഉറങ്ങൂ എന്ന കവിത ചൊല്ലിയത് ജ്യോതി മേനോൻ.
1: കാവ്യാഞ്ജലി.

ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണി. വരൂ സംരംഭകനാകാം. കടമ്പൂരിലെ സത്യനാഥിൻ്റെ ചകിരി കമ്പോസ്റ്റ് നിർമ്മാണ സംരംഭത്തെ അറിയാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. ആദ്യ ഗാനം ജയചന്ദ്രൻ പാടിയത്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചേരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചേർന്ന് പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വായനാ സന്ദേശത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാതല ക്യുസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 കണ്ണൂർ ഗവൺമെന്റ് ടി ടി ഐ ഫോർ മെന്നിലാണ് മത്സരം. ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ നാളെ ആരംഭിക്കും. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൌജന്യമായി ചെയ്തു നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസും കാസർകോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി നാളെ രാവിലെ 10 മണി മുതൽ കാസർകോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9207155700. പി എൻ പണിക്കർ ഫൌണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ദേശീയ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ക്യുസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 രാവിലെ 9:30 ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മത്സരത്തിൽ ജില്ലയിലെ ഓരോ ഹൈസ്കൂളിൽ നിന്നും 2 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കാലടി സംസ്കൃത സർവകലാശാലയുടെ സൌജന്യ സംസ്കൃത പഠന കോഴ്സ് തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മാസം 12 ആരംഭിക്കുന്നു. അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9446431656. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ നടത്തുന്ന സർട്ടിഫിക്കേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി, ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൌണ്ടിംഗ്, ടാലി, ജി എസ് ടി ഫയലിംഗ്, ഡിപ്ലോമ ഇൻ മൊബൈൽ ഫോൺ ടെക്നോളജി, CCTV ടെക്നോളജി എന്നീ ഹ്രസ്വകാല കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 97745 47 93 54. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് നിയമ പഠന വകുപ്പിൽ 2026-28 വർഷത്തിലേക്കുള്ള LLM കോഴ്സിന് SSC ST വിഭാഗത്തിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം നാളെ രാവിലെ 10 മണിക്ക് വകുപ്പ് മേധാവിക്ക് മുമ്പാകെ ഹാജരാകണം. യോഗ അസോസിയേഷൻ ഓഫ് കാസർകോടിന്റെ 11th സംസ്ഥാന യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4:30 കാലിക്കടവ് പഞ്ചായത്ത് ബിൽഡിംഗ് ഹാളിൽ നടക്കും. അമ്പലത്തറ കേശവ് ജി സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാസർകോട് ജില്ലാ ഓപ്പൺ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 12 രാവിലെ 9 മണി മുതൽ വായനശാലയിൽ നടക്കും. മത്സരത്തിലെ ആദ്യ 5 സ്ഥാനക്കാർക്ക് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 38 31 85 48. പുല്ലൂർ ഗവൺമെന്റ് ITIയിൽ ദ്വിവത്സര NCVT ട്രേഡുകളായ ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. ഫോൺ നമ്പർ 04672268174. പിലിക്കോട് ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, വെൽഡർ, NCVT ട്രേഡുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് നാളെ വരെയും ITIയിലെത്തി അപേക്ഷ വെരിഫൈ ചെയ്യുന്നതിനുള്ള തീയതി 13 വരെയും നീട്ടി. DLED പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ കൂടിക്കാഴ്ച

0: നാളെ മലയാളം വിഭാഗത്തിനും 13 കന്നഡ വിഭാഗത്തിനും നായന്മാർമൂല TIHSS നടക്കും. ഫോൺ നമ്പർ 0499924550333. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു. കോഴ്സ് ദൈർഘ്യം 1 വർഷം. വെബ്സൈറ്റ് www.srcc.in. ഫോൺ നമ്പർ 0471257741. ജൂലൈ 21 ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്കിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ ശാസ്ത്രബോധ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കുട്ടി അധ്യാപക പരിശീലനം നടക്കുന്നത്. ഈ മാസം 11 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കണ്ണൂർ സയൻസ് പാർക്കിൽ നടക്കുന്ന പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 ശശാങ്ക് സുബ്രഹ്മണ്യത്തിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. കോടാളി യോഗിനി മാതാ കാനിച്ചേരി ആശ്രമം ഭക്ത യോഗത്തിന്റെ നേതൃത്വത്തിൽ യോഗിനി മാതാവിന്റെ തിരുനാളാഘോഷം ഇന്ന് നടക്കും. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ദേശീയപാത 66 കാലിക്കടവ് നാഷണൽ ഹൈവേയിലുള്ള അണ്ടർബ്രിഡ്ജിൽ ഇന്നു മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. കേരള ജൈവ കർഷക സമിതി ഡിസംബറിൽ കണ്ണൂരിൽ വെച്ച് നടത്തുന്ന സംസ്ഥാന സംഗമത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം ജൂലൈ 11 രാവിലെ 10:30 കണ്ണൂർ അശോക ഹോസ്പിറ്റലിന് മുൻവശമുള്ള ഗുരുമന്ദിരം ഹാളിൽ വെച്ച് നടക്കുന്നു. ശ്രീ ടിഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2-3 and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
7: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പും ആയാലോ?
8: ലാപ്ടോപ്പോ?
7: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
9: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
11: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ്

0: അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
0: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
3: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
3: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
3: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
13: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
14: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
15: പ്രിയ ശ്രോതാക്കളെ, ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീതി, ആകാശവാണി കണ്ണൂർ, 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങൾ

0: ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷി പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്രസഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻ സൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചു.

0: കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ എസ്സി എസ്ടി വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി മൂഴിക്കര, ഇരിട്ടി വിളമന, കൊട്ടിയൂർ വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ എതിരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാവുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: കാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക റിചാജ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിരാഷ്ട്രയാത്രായാഃ ദ്വിതീയ ചരണേ ഓസ്ട്രേലിയാ ദേശസ്യ മെൽബോൺ നഗരം സംപ്രാപ്തവാൻ. ഹ്യഃ തസ്യ ആഗമനസമയേ ഓസ്ട്രേലിയാ ദേശസ്യ നഗരാവാസനമന്ത്രി ക്ലെയർ ഒ നീൽ ഇത്യേഷാ പ്രധാനമന്ത്രിണഃ മോദിനഃ സ്നേഹപൂർവകം സ്വാഗതം അകരോത്. പ്രധാനമന്ത്രി അവദത് യത് ഇയം യാത്ര ഭാരതാസ്ട്രേലിയ സമഗ്ര സാമരിക സഹഭാഗിതായാഃ ഊർജ്ജം വർദ്ധിഷ്യതി ഇതി. സാമാജിക സഞ്ചാരപടലെ ഏകസ്മിൻ സന്ദേശെ ശ്രീമോദി അവദത് യത് അസൌ ഓസ്ട്രേലിയാ ദേശസ്യ സമകക്ഷേണ എന്തനി എൽബനീസ് ഇത്യനേന സഹ സംവാദം ആചരിഷ്യതി. അസൌ ഏതദപി കഥിതവാൻ യത് ഭാരതാസ്ട്രേലിയ സഹഭാഗിത്വസ്യ മഹത്വപൂർണ സ്തംഭേന ഭാരതീയ പ്രവാസിന സഹ സംവാദായ അവസര അപി പ്രാപ്സ്യാമി ഇതി. യാത്രാവധൌ ശ്രീമോദി തൃതീയേ ഭാരതാസ്ട്രേലിയ വാർഷിക സമ്മേളനെ ഭാഗം ഗ്രഹീഷ്യതി. അസൌ ഭാരതാസ്ട്രേലിയ മുഖ്യ കാര്യകാരിധികാരി മഞ്ചെ അപി ഭാഗം ഗ്രഹീഷ്യതി യത്ര സഹ ഉഭയദേശയോഃ പ്രമുഖാനാം വ്യാപാര നേതൃണാം സമാഗമമപി സംബോധയിഷ്യതി. ഭാരത് മ്യാൻമാർ ദേശൌ ദ്വൈപാക്ഷിക സുരക്ഷാ സഹകാരിതാ വിഷയേ ചർച്ചാം കൃതവന്തൌ. ദ്വൈപാക്ഷിക സംവാദ വ്യവസ്ഥായാഃ അന്തർഗതേ പ്രഗതിം ച സമീക്ഷിതവന്തൌ. ഭാരത് മ്യാൻമാർ ദേശയോഃ മധ്യേ ത്രയോവിംശതിതമം ദ്വിദിവസീയ രാഷ്ട്രീയ സ്തരീയ സമ്മേളനം അദ്യ ഹ്യഃ നവദില്ല്യാം സമ്പന്നം. ഗൃഹമന്ത്രാലയഃ അവദത് യത് ഭയോത്പാദനം വിദ്രോഹഃ മാദകദ്രവ്യാണാം ക്രയവിക്രയണം ശസ്ത്രാണാം ക്രയവിക്രയണം മാനവവ്യാപാരം വന്യജീവാനാം ക്രയവിക്രയണം ക്രയണം ഇത്യാദിനാം സംഘടിതാനാം അപരാധ പ്രകാരാണാം നിവാരണാർത്ഥം സഹകാരിതാ വിഷയേ ഉഭയപക്ഷൌ ചർച്ചാം കൃതവന്തൌ. ഭാരത റൂസ് ദേശാഭ്യാം ഹ്യഃ സംയുക്ത രാഷ്ട്ര ബ്രിക്സ് യുറേഷ്യൻ സമൂഹ ഷംഘായി സഹയോഗ സംഘടനാനി സമേത്യ ബഹുപാക്ഷിക മഞ്ചേഷു ആതങ്കവാദരോധി സഹയോഗം ഇതോപി സുദൃഢീകരണസ്യ പ്രതിബദ്ധത പുനരുദ്ഘാടിത. ഭാരത റൂസ് ആതങ്കവാദ നിരോധക സംയുക്ത കാര്യസമൂഹസ്യ ചതുർദശോപവേശനം ഹ്യഃ നവദില്ല്യാം ആയോജിതമാസീത്. ദ്വൌ ദേശൌ സീമാപാരെ ആതങ്കവാദം സമേത്യ ആതങ്കവാദസ്യ സർവേഷാം രൂപാണാം അഭിവ്യക്തിനാഞ്ച നിന്ദാം കൃതവന്തൌ. ഭാരതീയാന്തരിക്ഷ അനുസന്ധാന സംഘടനം മധ്യപ്രദേശസ്യ ശ്യോപുരനഗരസ്യ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇത്യസ്യ ഡ്രോപ്പ് സോൺ ഇത്യത്ര ഗഗനയാന ഉപക്രമസ്യ കൃതെ മഹത്വപൂർണം ഏകീകൃതം IMAT ഇതി പരീക്ഷ സഫലതയാ ആയോജിത. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന ഉക്തം യത് ആഗാമിഷു ത്രിഷു ദിനേഷു നൈഋത്യ പ്രാവൃഷെ ഉത്തര അരബസാഗര രാജസ്ഥാന ഗുജറാത്ത് ഹരിയാണ പഞ്ചാബ് ഇത്യേതേഷാം ശേഷഭാഗേഷു അഗ്രേഗന്തും സ്ഥിതി അനുകൂല അസ്തി. അദ്യ അരുണാചലപ്രദേശ അസമ മേഘാലയ ബിഹാര പൂർവ രാജസ്ഥാന മധ്യപ്രദേശ ഉപഹിമാലയീയ പശ്ചിമബംഗാൾ സിക്കിം പശ്ചിമോത്തരപ്രദേശാണാം കേഷുചിത് ഭാഗേഷു പ്രചണ്ഡ വൃഷ്ടി ഭവിഷ്യതി ഇതി ഋതുവിഭാഗേന പൂർവാനുമാനിതം. ജമ്മുകശ്മീര പ്രശാസനേന ഹ്യഃ ശ്രീ അമരനാഥജി യാത്രാമുദ്ദേശ്യ ഏകാ നവീന നിർദ്ദേശിക പ്രസാരിത യസ്യാം സർവഹി തീർത്ഥയാത്രിഭി പഞ്ജീകരണ പ്രക്രിയായാഃ അഥ സുരക്ഷാ മാർഗദർശികാനാം നിഷ്ഠാപൂർവകം ദൃഢതാപൂർവകഞ്ച പാലനം കർത്തും സമാദിഷ്ടം. ആകാശവാണ്യാ ജമ്മുവാർത്താഹരൈ വിജ്ഞാപിതം യത് സർവോച്ചന്യായാലയസ്യ നിർദ്ദേശാനുസാരം നിർദ്ധാരിത യാത്രണാം പ്രതിദിനസ്യ സംഖ്യാ സീമാ സമ്പ്രത്യോപി പൂർണതോ പ്രവൃത്ത വർത്തതേ.

0: धालवः परामृष्टाः यत् यात्रा प्रारम्भात् एव पूर्वमेव अग्रिम पञ्जीकरणं करणीयम् अथ अनुमतिपत्रे उल्लिखिते दिनांके एव यात्रा आरम्भणीया। प्रशासनेन स्पष्टीकृतं यत् अनुपदमेव पञ्जीकरणस्य सुविधा अत्यन्तं सीमितसंख्यासु एव उपलब्धा अस्ति। इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1/24/32 നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ രാജധാനി, 15 മണിക്കൂർ 45 മിനിറ്റും 1:63:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 1:22 മിനിറ്റും 1:92:60 ഭാവ്നഗർ തിരുവനന്തപുരം എക്സ്പ്രസ്, 15 മണിക്കൂർ 26 മിനിറ്റും 1:63:38 എറണാകുളം ജംഗ്ഷൻ ഓഖ എക്സ്പ്രസ്, 10 മണിക്കൂർ 17 മിനിറ്റും 20:93:02 ഇൻഡോർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ്, 13 മണിക്കൂർ 32 മിനിറ്റും ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൌകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പെട്രോമാൻ ജാലകം തുടർന്ന് കേൾക്കാം. നല്ലൊരു നാളെയെന്ന പ്രതീക്ഷയുമായി ആദ്യകാലത്ത് ഗൾഫിലേക്ക് കടന്നവരിൽ ഒരാളായ പി എം സുബ്രഹ്മണ്യന് അവിടെ നേരിട്ട പ്രതിസന്ധികളും അതിജീവനത്തിന്റെ വഴികളും.
1: സൗദി എയർലൈൻസിന് രാത്രി ഒരു 12 മണിക്ക് ദഹ്റാനിൽ ലാൻഡ് ചെയ്തു. ഞങ്ങള് ക്യൂവില് നിൽക്കുവായിരുന്നു. തണുത്തിട്ട് വിറക്കുന്നു. 8 പേരുണ്ട് ടോട്ടലി. കോട്ടു അത് ഇതെല്ലാം ഇട്ട് തന്നെ പോയത്. അപ്പൊ ഞങ്ങള് ക്യൂവില് നിൽക്കുമ്പം ഒരു പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് വന്നു. ഞങ്ങളെല്ലാം അങ്ങോട്ട് സൈഡിൽ മാറ്റിയിട്ട് അവരെ വിട്ടു. അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഒരു ബ്രിട്ടീഷ് എയർവേസിന്റെ വന്നു. ഇന്ത്യൻസ് പുറത്താക്കി അത് പോയി. അവിടെ തന്നെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു, ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. ആയിക്കോട്ടെ, എന്തായാലും വന്നില്ല, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഇമിഗ്രേഷനിൽ പോകുമ്പോൾ ഒരു സൈഡിൽ വലിയ പ്ലാസ്റ്റിക് പാത്രത്തില് ടാബ്ലറ്റ്സ് വെച്ചിട്ടുണ്ട്, വേറെ ഒരു സൈഡിൽ വെള്ളവും ഒരു കപ്പില്, വലിയ കപ്പില്. ഒരു പോലീസുകാരൻ അതെടുത്ത് തരും, കയ്യിൽ കൊള്ളുന്ന അത്രയും ടാബ്ലറ്റ് തിന്നോളുക. എല്ലാ അറഫിക് എന്ന് പറയും. നമുക്ക് അറബി ഒന്നും അറിയില്ലെങ്കിലും അത് കോളറ മറ്റേ അത് ഇത് നല്ല
2: പ്രിക്കോഷൻ.
1: സാധാരണ ഇടയിലാണ് 2 ഗുളിക കൊടുക്കുക. അത് 20 ഒന്നല്ല, അതിലും അധികം ഉണ്ടാവും. അതങ്ങനെ തിന്നോളാം. ഒരു ക്വസ്റ്റ്യനും ചോദിച്ചുവിടാ. മുമ്പിൽ പോയാൽ എന്തോ ചോദിച്ചപ്പോ അവന്റെ പാസ്പോർട്ട് എടുത്ത് ഒറ്റയേറെ ബാക്കിൽ കൊണ്ടുവരിച്ച്. അപ്പൊ അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പൊ ഇവര് ഭയങ്കര കുക്ക് ടെമ്പേർഡാണ്. അകത്ത് പോകുമ്പോ എല്ലാം തുറന്നിട്ട് ചെക്ക് ചെയ്യും. ഗുജറാത്തീസ് പാൻ കഴിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ. വെറ്റിലി മടക്കയല്ല, വെറ്റിലി എന്തിനാണെന്ന് അറിയില്ല. അത് ഇലയല്ലേ, അത് ഈ പെട്ടിയിൽ തന്നെ ഇടും. ചുണ്ണാമ്പ് ഉണ്ടാവുമല്ലോ, ആ ചുണ്ണാമ്പ് അവർക്ക് മനസ്സിലാവില്ല, അതങ്ങ് വേസ്റ്റിലിടും. അന്നേരം ഇവൻ പറയും, ഇത് മാത്രമായിട്ട് എനിക്ക് എന്തിനു ഓൻ അതങ്ങ് ഇടും. അത് അങ്ങനെ ഇടാൻ പാടില്ല, അതെടുത്തിട്ട് ഇവന്റെ പെട്ടിയിൽ തന്നെ ഇടും. പോലീസ് ഇങ്ങനെയാണ് അടുത്ത്. പുറത്ത് എത്തിയിട്ടാകുമ്പം ഓരോരാളെ പെട്ടി എടുത്തോളാം, തലയമ്മ വെച്ചോളാം. കുറച്ച് ദൂരം നടക്കണം രാത്രി 12 മണിക്ക്. അന്ന് 6 ഡിഗ്രിയാ ടെമ്പറേച്ചർ. താണത്ത് ടെമ്പർ അറേഞ്ച്മെന്റ് സ്റ്റേ ചെയ്യാൻ
2: വേണ്ടിട്ട്
1: നമുക്കൊന്നുമില്ല. അവിടെ പോയടുത്ത് കടക്കിയുണ്ട്, ബ്ലാങ്കറ്റ് വെല്ലാം ഉണ്ട്, അവിടെ കിടന്ന്. പിറ്റേ ദിവസം രാവിലെ അവര് അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചായയും പലഹാരം എല്ലാം

0: കിടക്കുന്ന കുറേ ബസ്സുണ്ട് ഇങ്ങനെ ലൈനായിട്ട് പോയവര. അതില് ഓരോ സൈഡിലേക്ക് രാസ്താനുര, അപ്കേക്ക്, ഉദാലിയ, ഈ അറാംകോയിന് ഏകദേശം 10-25 പ്ലാന്റ് ഉണ്ട്. ഞങ്ങൾ ഒരു 3 പ്ലാന്റിലേക്ക് അങ്ങനെ സാഗ്രിഗേറ്റ് ചെയ്തു. അപ്പോൾ കാപ്പിപ്പൊടിയെല്ലാം ഒന്നിച്ച് വാങ്ങിയിട്ടുണ്ട് ഞാനും അവിടുത്തെ ഗുജറാത്തീസും കൂടിയിട്ട്. കാപ്പിപ്പൊടി അങ്ങോട്ടും പോയി, പാൽപ്പൊടി ഇങ്ങോട്ടും വന്നു. ഓരോരാൾ ഓരോ പ്ലാന്റിലേക്ക്. നമുക്ക് പോകുമ്പോൾ എല്ലാവരും ഒരു കിളിക്കുന്നില്ല അറിയുന്നത്, അറാംകോ എന്ന് പറഞ്ഞാൽ ഒന്നാന്നല്ലേ നമ്മള്. അങ്ങനെ ഞാൻ അക്കൈക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. പിന്നെ എല്ലാം അധികവും കൊറിയൻസും
1: ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കുമല്ലോ.
0: 26 രാജ്യങ്ങളുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അറബികളോട് അറബി എന്ന് പറയണം, അവർക്ക് ഇംഗ്ലീഷിന്റെ ABCD അറിയില്ല അന്നത്തെ കാലത്ത്. ഇപ്പൊ എല്ലാം പുരോഗമിച്ച.
1: ഈ ഫുഡ് എങ്ങനെയാ?
0: അങ്ങനെ ബ്രെഡ് ബട്ടർ ജാം, പിന്നെ ഫിലിപ്പീനീസിന് ചോറ് വെച്ചിട്ടുണ്ടാവും, ചോറ്, ചില്ലി സോസ്, കേർഡ് ഉണ്ടാവും, പാലുണ്ടാവും, എല്ലാം ചെറിയ ചെറിയ പാക്കറ്റ്സ് അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ഫുഡ് ഞാൻ അറേഞ്ച് ചെയ്യും. ഒരു കൊറിയനും ഞാനും ആണ് റൂംമേറ്റ്. ഈ കൊറിയനാണെങ്കിൽ എപ്പോഴും ഒന്നും മിണ്ടൂല. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുഡ് പാക്കറ്റ് തരും, അതിലധികം നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. ഈ ചോറ് കുറച്ച് പേരിന് വേകാത്ത ചോറും തൈരും ഉണ്ടാവും. ബ്രെഡ് ബട്ടർ ജാമിന് അധികം. പ്ലാന്റിലേക്ക് പോയി, പ്ലാന്റിലേക്ക് എല്ലാം അറിയാണ്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മദ്രാസ് റിഫൈനറീസിൽ ഞാൻ വർക്ക് ചെയ്ത അതേ ഇത് തന്നെയാണ് അധികം അവിടെ ഉള്ളത്.
1: ജോലിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല?
0: ജോബില് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് മാത്രമല്ല, എനിക്ക് ഭാഗ്യത്തിന് അവിടെ ഒരു അമേരിക്കനായിരുന്നു ഞങ്ങളുടെ ഷിഫ്റ്റ് സൂപ്രണ്ടന്റ് അവിടെ, ജോ മൽവേനി എന്ന് പറഞ്ഞിട്ട് വയസ്സായ ഒരു പാർട്ടിയാണ്. നമ്മളെ ക്യാമ്പ് വെച്ച് അപ്പുറത്ത് ബ്രിട്ടീഷുകാരായിരിക്കും. ബ്രിട്ടീഷുകാർ അപ്പൊ അറബികളും സെക്കൻഡ് ക്ലാസ്, അമേരിക്കൻസും ഫസ്റ്റ് ക്ലാസ്. ഈ അമേരിക്കൻ ക്യാമ്പിലേക്കൊന്നും നമ്മൾ നോക്കാനും കൂടി പാടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ ജോ മൽവേനിക്ക് ഒന്നും അറിയില്ല. പ്ലാന്റിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഉടനെ വിളിക്കാൻ തുടങ്ങും. അത് വാക്കി ടോക്കി ഉണ്ടാവും എല്ലാവർക്കും. PMS കമോണിലായിരുന്നു. നേരെ പോയി കൺട്രോൾ റൂമിൽ പോയി സീ ചെയ്ത് അവർ അമിൻ പ്ലാന്റ് ഇസ് ഹാവിങ് സം പ്രോബ്ലം, ക്യാൻ യു സീ എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം റെഡിയാക്കി കൊടുക്കും. സീ, യു ഹാവ് ബെറ്റർ എക്സ്പീരിയൻസ് ദാൻ മീ, ഐ ഹാവ് നെവർ സീൻ എ അമിൻ പ്ലാന്റ് ബിഫോർ, അങ്ങനെ പറയും. അങ്ങനെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആയി കിട്ടി. അറബികളും എന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ട്രീറ്റ്മെന്റ് ആയി. അപ്പൊ ഈ റമദാൻ അല്ല ആകുമ്പോൾ എനിക്ക് സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റി ആണ്. ബെൽക്രീത്തി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗിൽ FACT എന്ന് ഒരു MK അബ്രഹാം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഒരു റൂമിൽ. അപ്പൊ കുക്കിംഗ്, അതിനുവേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന്, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ പക്ഷെ പ്ലാന്റിൽ എല്ലാവരും ഉണ്ട്. ഏകദേശം 25,000 എംപ്ലോയീസ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഞാനൊരു ഓപ്പറേറ്ററാണ്, അത്രേ ഉള്ളൂ. 1,800 റിയാലാണ് ശമ്പളം. ഒരു റിയാലിന് 2 രൂപ, 3,600 രൂപയായി. 3,600 രൂപ എടുത്ത വലിയ ശമ്പളമാണ്. അതുമല്ലാതെ ആൾക്കാരെല്ലാം വിസക്ക് 4,000-5,000 കൊടുത്തിട്ടാ പോകുന്നത്. ഇത് അതൊന്നുമില്ല, സൗദി ഗവൺമെന്റിന്റെ ജോബാണ്. നമ്മൾ വളരെ സേഫാണ്. പിന്നെ ഫാമിലി സ്റ്റാറ്റസ് ഇല്ല. ഒരു കൊല്ലത്തില് 1 മാസം ലീവ്, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ 1,800 റിയാലിന് പകരം ഓൾമോസ്റ്റ് അതിന്റെ ഡബിൾ തന്നെ ഉണ്ടാക്കലുണ്ട് ഓവർ ടൈം. കാരണം അവിടെ പോയി കിടന്നുറങ്ങുന്നത് ഇവിടെ ജോലി ചെയ്താലും സമയം പോകും. അങ്ങനെ നല്ല പൈസ ഉണ്ടാക്കി. ഒരു കൊല്ലം കഴിയുമ്പോൾ ലീവിന് വന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ ഇന്ത്യൻസ് എല്ലാം, പ്രത്യേകിച്ച് കേരളക്കാരെല്ലാം കൂട്ടിയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പാക്കിയിട്ട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സബ്ജക്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ പേപ്പർ ആക്കുക, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. അങ്ങനെ വേറെ ഒരു ഗ്രൂപ്പ് ഷീറ്റ് കളിക്കാനുണ്ടാവും, വേറൊരു ഗ്രൂപ്പ് ചാപ്പാട് കഴിക്കാൻ വേണ്ടി കുക്കിംഗ് തന്നെയായിരിക്കും. അങ്ങനെ ഈ ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് എവിടെയെല്ലാം അപ്ലിക്കേഷൻ വരുന്നത് അവിടെ എല്ലാം അപ്ലൈ ചെയ്യുക. പോസ്റ്റ് ഓഫീസിലും ഉണ്ട് അടുത്ത്. അങ്ങനെ അപ്ലൈ ചെയ്ത് പിന്നെ കുവൈറ്റിലെ ഇന്റർവ്യൂ വന്നു, KNPC അത് കിട്ടിയില്ല. ഖത്തറിൽ 2 പ്രാവശ്യം ഞാൻ ഇന്റർവ്യൂവിന് പോയി, അവസാനം അതും കിട്ടിയില്ല. ഓരോ കാരണം പറഞ്ഞിട്ട് തിരിച്ചു വരും. പുറത്ത് പോകണമെങ്കിലും തിരിച്ചു ഉള്ളിൽ വരണമെങ്കിലും എക്സിറ്റ് ആൻഡ് റീ എൻട്രി വിസ വേണം. അത് കിട്ടൽ ഭയങ്കര പ്രയാസമാണ്.
1: വേറൊരു രാജ്യത്തെ
0: പോകുന്നതാണ്. അപ്പൊ അത് നമ്മൾ ജോ മൽവേണിന്റെ കയ്യിൽ കൊടുത്താൽ അയാളെ ചെയ്തു തരും. അമേരിക്കൻസിന് എന്തും ചെയ്യാം. അവിടെ നേരെ ഹെഡ് ഓഫീസിൽ പോകും. ഹീ ഈസ് ഗോയിങ് ടു ഖത്തർ. ഷീല അടിച്ചു തരും. ടിക്കറ്റ് അറേഞ്ച് ചെയ്യണമല്ലോ. അതും നമ്മൾ എവിടെയും പുറത്തൊന്നും പോകാൻ പാടില്ലല്ലോ. അടുത്ത ട്രാവൽ സെക്ഷനിൽ പോകും, ടിക്കറ്റ് സാലറി ഡിഡക്ട് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് വരാം. അതിനടക്ക ഒരു ദിവസം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തത്തെ ഓപ്പറേറ്ററാണ് അവിടെ. അപ്പൊ ഒരു ദിവസം ഇൻ ബിറ്റ്വീൻ ഒരു റോഡുണ്ട്, അപ്പുറം പോയിട്ട് പിന്നെ സബ്സ്റ്റേഷനിലത്തെ റീഡിംഗ് എടുക്കണം രാത്രി 12 മണിക്ക്, എത്ര വരവ് എത്ര ചെലവ് എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുമ്പോൾ ഒരു പോലീസ് വണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അല്ല റഫിക് താൽ എന്ന് പറഞ്ഞ് വിളിച്ച് അതിൽ കയറ്റി. കയറ്റിയിട്ട് ചായ വേണോ കാപ്പി വേണോ, അതിലെല്ലാം കെറ്റിലെല്ലാം സാധനമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, നട്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഏത് പറഞ്ഞാലാന്ന് അവനെ പിടിക്കുവാന്ന് നമുക്കറിയില്ലല്ലോ. നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലെത്തി. ഇവരെ രാത്രി റീഡിംഗ് എടുത്തിട്ട് എന്റെ കയ്യിലാണ് ഉള്ളത്, അത് വന്നിട്ടില്ല. എങ്ങനെ കണക്കൂട്ടല്? വേഗം പിന്നെ സൂപ്രണ്ടിനെ വിളിച്ചു, അയാൾക്ക് സൈറണുള്ള കാറെല്ലാം ഉണ്ട്, വേഗം വന്നു. PMS ഇസ് മിസ്സിങ്.

Missing. No, he went for readings. He didn't come back. ഇയാള് വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. വന്ന് അവിടെ ഇരുന്നു, അവരെ വർത്തമാനം പറഞ്ഞു. അന്നേരം ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. വൈ ദ ഹെൽ യു ആർ സിറ്റിംഗ് ഹിയർ? എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്? പിന്നെ രാത്രി ഷിഫ്റ്റിൽ പുറത്തിറങ്ങണ്ട, കൺട്രോൾ റൂമിൽ വന്നാൽ മതി, ആ ഓപ്പറേഷൻ ചെയ്താൽ മതി. അങ്ങനെ ഒരു പ്രൊമോഷൻ മാതിരി അതും കിട്ടി. അങ്ങനെ അവിടെ രണ്ടുപേരെല്ലാം കഴിഞ്ഞിട്ട് ഗൾഫ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട്, അതിലൊരു അഡ്വർടൈസ്മെന്റ് വന്നു, എ ന്യൂ പ്ലാന്റ് ഈസ് സ്റ്റാർട്ടിംഗ്, വി വാണ്ട് കാൻഡിഡേറ്റ്സ്. അവിടുന്ന് അബുദാബിയിലേക്ക് പോയത് അങ്ങനെയാണ്. കോൺടാക്ട് മിസ്സിസ് ഷൂമേക്കർ എന്നും പറഞ്ഞ ഒരു ലാൻഡ് ലൈൻ നമ്പറും ഉണ്ട്. ഞാൻ ഗൾഫ് ന്യൂസിന്റെ ഒരു പോസ്റ്റ് ബോക്സ് നമ്പറിൽ അപ്ലൈ ചെയ്തിട്ട് ഈ നമ്പറിൽ പിന്നെ പബ്ലിക് കോളിൽ പോയിട്ട് വിളിച്ചു, മിസ്സിസ് ഷൂമേക്കർ ഐ മെയ്ഡ് ആൻ അപ്ലിക്കേഷൻ. ഓക്കെ, അതെല്ലാം ചോദിച്ചു, അവരെല്ലാം നോട്ട് ചെയ്തു. അവർക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു, കോൾ മീ ആഫ്റ്റർ വൺ വീക്ക്, ഐ വിൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ വെക്കേഷനായി. ഞാൻ വേഗം വെക്കേഷന് വന്നു. വെക്കേഷന് വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു അഞ്ചെട്ട് ആൾക്കാർ അബുദാബിയിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഒരു പുതിയ കമ്പനിയിൽ, ഗ്യാസ്കോ എന്നാണ് ആ കമ്പനീൻ്റെ പേര്, നിന്റെ പേരും ഉണ്ടായില്ലേ ലിസ്റ്റിൽ? ദമാമിൽ ഒരു ഓഫീസുണ്ട്, ഒരു ബംഗ്ലാദേശിൻ്റെ ഓഫീസ്, അവിടെ പോയിട്ട് നിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മതി, അവർ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയാൽ അവർ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ഉറങ്ങുന്ന ഇനിയിപ്പോൾ പോകേണ്ട അറേഞ്ച്മെൻ്റ് എല്ലാം കഴിഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഷൂമേക്കറെ വിളിച്ചോന്ന് പറഞ്ഞു. ഞാൻ വേഗം ലാൻഡ് ലൈനിൽ ഷൂമേക്കർ, യുവർ നെയിം ഇസ് ദർ ഇൻ ഗ്യാസ്കോ അപ്പോയിൻമെന്റ്, യു ഹാവ് ടു കം ടു അബുദാബി എയർപോർട്ട് വിത്ത് സെയിം ബാച്ച്, ആ ബാച്ചിന്റെ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അപ്പോയിന്റ്മെന്റ് ഓർഡറും ഇല്ല, വിസയില്ല, മെയിനായിട്ട് വിസ വേണം വേറൊരു രാജ്യത്ത് പോകണമെങ്കിൽ, ഒന്നുമില്ല. ഡോണ്ട് വറി അബൌട്ട് ഓൾ ദോസ് തിങ്സ്, യു റീച്ച് അബുദാബി എയർപോർട്ട്, വി വിൽ അറേഞ്ച് എവറിഥിങ്, എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ അവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, അഥവാ അവിടെ അപ്പോയിന്റ്മെന്റിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എനിക്ക് തിരിച്ച് ഇവിടെ തന്നെ വരണമെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ് വേണമല്ലോ. അതുകൊണ്ട് ജോ പറഞ്ഞു, യു ടേക്ക് എ ടിക്കറ്റ് ടു ബോംബെ ത്രൂ അബുദാബി, ഇഫ് എനി പ്രോബ്ലം യു ഗോ ടു ഇന്ത്യ, കം ബാക്ക് ഹിയർ, ദ ഡോർ ഈസ് ഓപ്പൺ, ഐ വിൽ നോട്ട് ക്യാൻസൽ യുവർ വിസ. അങ്ങനെ അവിടെ എത്തിയിട്ടാകുമ്പോൾ മിസ്റ്റർ പടയമ്പത്ത്, മിസ്റ്റർ പടയമ്പത്ത് ഒരു പെണ്ണുങ്ങൾ വിളിക്കുന്നുണ്ട് ഇംഗ്ലീഷുകാർ, അതിൽ എഴുതിയിട്ടുണ്ട് പടയമ്പത്ത് മഠത്തൽ സുബ്രഹ്മണ്യ. അവർക്ക് ഈ ഫുള്ള് നെയിമൊന്നും വായിക്കാനാവില്ല, സുബ്രഹ്മണ്യം എന്നുള്ളത് സൂപ്പർമാൻ എന്നല്ലാന്ന് വിളിക്കുക, കാരണം അവര് ഇതുവരെ ഈ പേരെ കേട്ടില്ല. പിന്നെ രാഘവന റാക്ക് വൺ എന്നാണ് വിളിക്കുക. ഇങ്ങനെയല്ലാതെ ഗൾഫിലല്ലേ നമ്മള് പൈസക്ക് വേണ്ടി പോകുന്നതല്ലേ, ഒന്നും പറയണ്ട. എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷനിലും കഴിഞ്ഞു, ഒന്നുമില്ല, ജസ്റ്റ് വാക്ക് ത്രൂ ആണ്. പാസ്പോർട്ടിൽ അടിച്ച് പുറത്തു പോകുമ്പോഴത്തേക്ക് ഗാസ്കോന്റെ വണ്ടി അവിടെ റെഡി. 480 UAE ദിറം എണ്ണി കയ്യിൽ തന്നു, സിഗ്നേച്ചർ വാങ്ങിച്ചു, പോക്കറ്റ് മണി ആയിട്ട് സാലറി നിന്ന് ഡിഡക്ട് ചെയ്യാം. പിന്നെ അപ്പൊ നാളെ രാവിലെ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാൻ വണ്ടി വരും, നിങ്ങൾ റെഡിയായി ഒന്നാന്ന് പറഞ്ഞു. ഞങ്ങളെ ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബിൽഡിംഗിൽ റൂം വന്നു, നല്ല AC റൂമും നല്ല ട്രീറ്റ്മെന്റും, ഫുഡെല്ലാം വെജിറ്റേറിയൻ വേറെ, നോൺ വെജിറ്റേറിയൻ വേറെ, നല്ലൊരു സൗകര്യത്തില്. എല്ലാം എനിക്ക് അറിയുന്ന ആൾക്കാര്, ഒന്നുകിൽ MRL എന്റെ കൂടെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ IPCL എന്റെ കൂടെ വർക്ക് ചെയ്ത്, എല്ലാരും നമ്മൾ 64 പേരുണ്ടായിരുന്നു. ഈ 64 പേരിൽ ഏകദേശം ഒരു 52 ആൾക്കാരും വെജിറ്റേറിയൻസ്. അബുദാബിയില് ഞാന് 2013 വരെ ജോലി ചെയ്തു. അവിടെ ഞാൻ ആദ്യം ഓപ്പറേറ്ററായിരുന്നു, സൂപ്പർവൈസറായി, സൂപ്പർവൈസർ പോയിട്ട് ഷിഫ്റ്റ് കൺട്രോളറായി, ഷിഫ്റ്റ് കൺട്രോളർ പോയിട്ട് ഷിഫ്റ്റ് സൂപ്രണ്ടായി, പടിപടിയായിട്ട്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1950 60 വയസ്സ് വരെ അവിടെ നിൽക്കാൻ പാടുള്ളൂ. ബാക്കി 3 കൊല്ലം ഞാൻ അവിടെ കൺസൾട്ടന്റായി വർക്ക് ചെയ്തു. അപ്പൊ ഞങ്ങള് പ്ലാന്റിന്റെ കംപ്ലീറ്റ് വർക്ക്, സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്റിന്റെ ഫുൾ ഇൻചാർജ് ആണ്, 10-40 ആള്, ഫയർ ഡിപ്പാർട്ട്മെന്റ്, സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേറ്റേഴ്സ്, സ്റ്റോറേജ്, കപ്പല് എല്ലാം നോക്കണം. അതിന്റെ എല്ലാ ഫൈനൽ റിപ്പോർട്ടും ഞാൻ സൈൻ ചെയ്യണം. ഓരോ കപ്പൽ വരുമ്പോൾ അവിടുന്ന് വിളിക്കും, ഗ്യാസ്കോ കം ഓൺലൈൻ, ഓപ്പറേറ്റേഴ്സ് എല്ലാം ചെയ്തോളും, എല്ലാം കയറ്റി അയക്കുന്നത്. ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്യാസ് കയറ്റി അയക്കുന്നുണ്ട്, പിന്നെ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, ഈ 3 പ്രോഡക്റ്റ് കയറ്റി അയക്കും. 80 ജോയിൻ ചെയ്തു, 2013 വരെ, ഏകദേശം 35 കൊല്ലം. അതിനിടക്ക് ഞാൻ അവിടെ ട്രെയിനിങ് കൊടുത്ത എന്റെ അറബി ട്രെയിനി അന്ന് അവിടെ ഓയിൽ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ, ഓയിൽ മിനിസ്റ്ററായി. ഏകദേശം ഒരു 25,000 ഷിപ്പ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ, എണ്ണ കയറ്റി അയച്ചതും അതിന്റെ ഡോക്യുമെന്റേഷനും ഇതെല്ലാം കൂട്ടിയിട്ട്. ആ ഓപ്പറേറ്റർ ആകുമ്പോൾ എനിക്ക് അധികം ഉത്തരവാദിത്തമില്ല, സൂപ്പർവൈസർ ആകുമ്പോൾ അതിന് കുറച്ചധികം ഉണ്ടാവും, ഷിഫ്റ്റ് കൺട്രോളർ ആകുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും, ഷിഫ്റ്റ് സൂപ്രണ്ട് ഉണ്ടാകുമ്പോൾ ഫൈനൽ ബിൽ ഓഫ് ലേഡിങ്, ക്യാപ്റ്റൻ ക്രൂ ലിസ്റ്റ്, പിന്നെ ബാൻഡ് ലെറ്റേഴ്സ്, ഇതെല്ലാം ഞാനും കസ്റ്റംസും സർവേയറും, ഓരോ ഷിപ്പിനും 2 സർവേയർ ഉണ്ടാവും, ആ ടാങ്ക് ചെക്ക് ചെയ്യാനും ഫൈനലായിട്ട് എത്ര

0: ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാനും ഇനീഷ്യൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാനും വേറെ പോർട്ട് ലോഡ് ചെയ്തിട്ട് പാർട്ട് കാർഗോ ആയിരിക്കും ഇവിടുന്ന് എടുക്കുന്നത്, ആ ക്വാണ്ടിറ്റി എല്ലാം മെഷർ ചെയ്യാനും അതെല്ലാം ഞങ്ങളാണ് ചെയ്യേണ്ടത് അവസാനം. എന്നിട്ട് അതിന്റെ പൈസ എത്ര മില്യൺ ഡോളറാണ് അതെല്ലാം മിനിസ്ട്രിക്ക് പോകും. എന്താന്ന് വെച്ചാല് 4 പ്ലാന്റ് ഉണ്ട്, ഐഡന്റിക്കൽ പ്ലാന്റ് ആണ്. അപ്പോൾ അതിലെ കൂടി ഏകദേശം 25,000 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഉണ്ട്. അതെല്ലാം ABCD അറിയണം, എവിടുന്ന് വരുന്നു എവിടത്തേക്ക് പോകുന്നു, അതിന് വേറെ പൈപ്പ് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അത് എവിടുന്ന് വരുന്നു എവിടത്തേക്ക് പോകുന്നു അതിനെല്ലാം ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഞാൻ അവിടെ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് രാത്രി വിളിച്ചാലും കൂടി എനിക്ക് സ്വപ്നത്തിലും കൂടി അത് പോയി തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ട്, രാത്രി 2 മണിക്കെല്ലാം വിളിച്ചിട്ട് ബോസ് പറയും വരാൻ വേണ്ടിയിട്ട് വന്ന് കാണിച്ചു കൊടുക്കും. കാരണം ജെട്ടിയിലേക്ക് 2.5 കിലോമീറ്റർ ഉണ്ട് ഷോറിന്ന്, ജെട്ടി കൺട്രോൾ റൂമിലേക്ക്. അവിടെയാണ് ഷിപ്പ് വന്ന് കപ്പലിന്റെ സ്ഥലം. അവിടെ 60 അടി ആഴം വരെ മണ്ണെടുത്തിട്ട് അതിന് ചാനൽ കൊടുത്തിട്ടുണ്ട് കപ്പൽ വരാനും, അതെ പൈപ്പ് ലൈന്. അപ്പൊ ഇതെല്ലാം നമുക്ക് അത്രയും കൊല്ലം ബൈ ഹാർട്ടാണ്. ആ 3 കൊല്ലം കൺസൾട്ടന്റ് ആയിട്ട് ഞാൻ പുറത്താ താമസിക്കുന്നത്, ക്യാമ്പും ഇതൊന്നും നമുക്ക് അലൗഡ് അല്ല. ഹൗസിംഗ് ഒന്നും, ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റിലേക്ക് പോവാൻ ഡ്രൈവറും കാറും ഉണ്ട്. പ്ലാന്റിൽ ഭാര്യയ്ക്ക് പച്ചക്കറി വാങ്ങാൻ പോകാനും കൂടി വണ്ടിയും കാറും ഉണ്ട്. കുട്ടികളെല്ലാം പഠിച്ച് ഒരുവിധമായിട്ട് അബുദാബിയിലും ദുബായിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് വണ്ടി അയച്ച് അവിടുന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ UAE എവിടെ വേണമെങ്കിലും ഏത് ഹോട്ടലിൽ വേണമെങ്കിലും ID കാണിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യാം. കോസ്റ്റ്ലിസ്റ്റ് ഹോട്ടൽ മുതൽ സാധാരണ ഒരു പൈസയും കൊടുക്കണ്ട. വെക്കേഷൻ പോകണമെങ്കിൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും, എയർപോർട്ടിൽ നിന്ന് ഇത് ചെയ്യാം. ഏതെങ്കിലും എംപ്ലോയീസിന് എമർജൻസിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൽ PRO വിളിച്ച് ടിക്കറ്റ് അറേഞ്ച് ചെയ്യണം, ഡ്രൈവറെ അറേഞ്ച് ചെയ്യണം. ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്, പക്ഷേ റെസ്പെക്ട് ഉണ്ട്, അതേമാതിരി റെസ്പെക്ട് ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്. ഇപ്പൊ ആ ഫെസിലിറ്റി എല്ലാം അവരെടുത്ത് കളഞ്ഞു, വെറുതെ പൈസ ചെലവേണ്ടെന്ന് പറഞ്ഞിട്ട്.
1: ഒരുപാട് ഭാഷകളും
0: അറിയാം, ഗുജറാത്തി അറിയാം, ഹിന്ദി അറിയാം, ഉറുദു അറിയാം, തമിഴ് അറിയാം, അറബി ഒരു ഇതൊക്കെ പഠിച്ചു. പിന്നെ ഫസ്റ്റ് എയ്ഡ്, അറാംകോ എന്ന് അമേരിക്കൻ കമ്പനീന്റെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, അതിന്റെ ബുക്സ് എല്ലാം എന്റെ കയ്യിലുണ്ട്. ഇപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സിഡന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ബ്രീത്തിങ് ഇല്ലെങ്കിൽ,
1: അതായത്
0: ഓയിൽ കമ്പനീന്റെ ട്രെയിനിങ്. പിന്നെ ഞങ്ങള് മോൺട്രോസിൽ പോയി, സ്കോട്ട്ലാൻഡിൽ പോയി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. 2 ആഴ്ച ഫുള്ള് ഫയർ ട്രെയിനിങ് തന്നെയാണ്. തീ വന്നാൽ എങ്ങനെയാണ് നടക്കുക, ആൾക്കാർ ബോധം കെട്ട് വീണാൽ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക, ഗ്യാസ് വന്ന് ആള് ഒരു പ്ലാനിൽ വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക, അതിനെല്ലാം ട്രെയിനിങ് തരും. ബിൽഡിങ്ങിന് തീ പിടിച്ചു കഴിഞ്ഞാൽ മേലത്തെ നിലയിലുള്ള ആളെ എങ്ങനെ രക്ഷപ്പെടുത്തണം, താഴത്തെ നിലയിലുള്ള ആളെ എങ്ങനെ രക്ഷപ്പെടുത്തണം, മങ്കി സ്ട്രാപ്പും അതും ഇതും ഫുള്ള് ആൻഡ് ഫുള്ള് സേഫ്റ്റി ട്രെയിനിങ് തന്നെയാണ്. ഷിഫ്റ്റില് രാത്രി ഞങ്ങള് ഫയർ മോക്ക് ഡ്രില്ല് നടത്തണം, എവിടെയെങ്കിലും ഒരു തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മോക്ക് ഡ്രില്ല്. 4-5 കമ്പനി യുണൈറ്റഡ് ആയിട്ട് പിന്നെ ഫയർ ട്രെയിനിങ് ചെയ്യണം. രാത്രി സമയം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മള് ട്രെയിനിങ് മറ്റുള്ളവർക്ക് കൊടുക്കണം, എന്നിട്ട് റിപ്പോർട്ട് എഴുതണം.
1: ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ ഈ പെട്രോളിയത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി
0: മത്സരം,
1: അതിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്?
0: ഇതെല്ലാം ഒരു പോളിറ്റിക്സ് ആണ്, വേൾഡ് പോളിറ്റിക്സ്. അപ്പം റഷ്യ അവർക്ക് മേലെ വരണം, അമേരിക്ക അവർക്ക് മേലെ വരണം, ചൈന അവർക്ക് മേലെ വരണം, ഇന്ത്യ അതിന്റെ ഇടക്ക് സർവൈവ് ചെയ്യണം, അത് അത്രേ ഉള്ളൂ.
2: അങ്ങയുടെ കുടുംബം?
0: അച്ഛന്റെ പേര് നാരായണൻ ഉണത്തിരി, ഇവിടെ തന്നെയാണ് തെക്കേ മണക്കാട്. അമ്മ പത്മിനി, വളവിൽ ചേലേരിയാണ് ഒറിജിൻ. ഫാമിലിയില് എന്റെ പെങ്ങന്മാർക്ക് പ്രത്യേകിച്ച് ഞാൻ കഴിയുന്നത്ര സഹായിച്ചിട്ടുണ്ട്. അവരെ കല്യാണം കഴിഞ്ഞു, വീട് കെട്ടി കൊടുക്കേണ്ടവർക്ക് കെട്ടിക്കൊടുത്തു, എല്ലാ തരത്തിലും ഞാൻ സഹായിച്ചു എന്ന് എനിക്ക് തന്നെയുണ്ട്. പക്ഷെ എന്റെ വൈഫ് അതിന് ഫുൾ സപ്പോർട്ടുമായിരുന്നു, കൊടുക്കുന്നതില് യാതൊരു ഇതുമില്ല. കയ്യിലുള്ള 4 വള എന്റെ മുമ്പിൽ നിന്ന് ഒരു പിന്നെ അവർ പെങ്ങ് കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വരും, കാരണം എന്റെ പൈസ ആണല്ലോ, നല്ല വത്സല മരിച്ചു. ഇവിടെ വന്ന വൈകാതെ അസുഖം തുടങ്ങി, മരിച്ചിട്ടിപ്പോ 5 കൊല്ലമായി. കുട്ടികള് 2 മക്കള്, വീണ, അവള് MTech മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. കുറച്ചുകാലം വർക്ക് ചെയ്തു ദുബായിൽ തന്നെ. അവളുടെ ഹസ്ബൻഡ് അവിടെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. മകൻ BSc കമ്പ്യൂട്ടർ സയൻസ്, അതും അത് കർണാടകയിൽ നിന്ന് തന്നെ. അപ്പൊ അവനവിടെ ഒരു IT ഫേമിലാണ് ചീഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അബുദാബിയിൽ. എല്ലാരും വെക്കേഷനിൽ വരും.
1: ഇത്രയും കാലത്തെ ഒരു ജീവിതത്തിലടക്ക് ഇങ്ങനെയുള്ള ഫീൽഡിലെല്ലാം ജോലി ചെയ്ത് എന്നാ പറയാനുണ്ട്?
0: നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പേയ്മെന്റ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് കിട്ടും. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും. അതേ ഇത് ഞാൻ ആ ഓപ്പറേറ്ററിൽ തന്നെ നിന്നു എന്ന് വിചാരിച്ചാല് എന്റെ ഒരു കഴിവുണ്ടെന്നല്ല, അതിന്റെ ചുറ്റുപാടുണ്ടായതുകൊണ്ട് ഞാൻ എനിക്ക് മുകളിലോട്ട് പോകാൻ തുടങ്ങി. ഓപ്പറേറ്ററായിട്ട് പിന്നെ ക്ലീനറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേ ഉണ്ടാവുള്ളൂ, പരിശ്രമം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അവിടെ ഉണ്ടാവും. അതേമാതിരി ഡിപ്ലോമ മെക്കാനിക്കലുള്ളവർ ഡിപ്ലോമയിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. പരിശ്രമം ചെയ്താലേ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. കരിയർ നമ്മൾ തന്നെ തുടങ്ങണേ, ഒരു റെക്കമെൻഡേഷൻ ഇല്ല. കറ

0: പെട്രോളിയം സംഭരണശാലകളിൽ ജോലി ചെയ്ത് അവയുടെ രസതന്ത്രം മനഃപ്പാഠമാക്കിയ കരിവള്ളൂർ തെക്കേ മണക്കാട്ടെ പി എം സുബ്രഹ്മണ്യൻ അതിഥിയായി വന്ന ജാലകം സമാപിക്കുന്നു. അഭിമുഖം സി കെ രാജശ്രീ, നിർവഹണം വിനോദ് ബാബു എച്ച്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
2: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
1: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കളക്ട്രേറ്റ്, അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് കവിതാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 ഉച്ചയ്ക്ക് 1:15 കാസർകോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിലാണ് മത്സരം. പങ്കെടുക്കുന്നവർ prdcontest@gmail.com എന്ന ഇമെയിലിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-4255-145. കാസർകോട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ നഴ്സ് തസ്തികയിലുള്ള ഒഴിവിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 14 രാവിലെ 10:30 കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത കേരള PSC അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നുള്ള GNM, പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 18-55. ഫോൺ നമ്പർ 0467-220-6886. കേരള കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപക സ്ഥിര നിയമനത്തിന് August 4 വരെ സർവകലാശാല വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. പോസ്റ്റൽ അപേക്ഷ August 14 വൈകിട്ട് 5 മണിക്ക് മുൻപായി സർവകലാശാലയിൽ ലഭിക്കണം. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ജൂലൈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, +2, SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 79-94-49-94-93-14. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ മ്യൂസിക് പഠന വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഒഴിവിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ്, PhD ആണ് യോഗ്യത. അഭിമുഖം ഈ മാസം 13 രാവിലെ 10:30. ഫോൺ നമ്പർ 0497-280-6404. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള

0: ഭീകരതയെയും ഇരു രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ July 13 മുതൽ September 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ August 12 മുതൽ September 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ August 12 മുതൽ September 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശ പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
3: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് US പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലും ഇല്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8 ഇടം പിടിച്ചത്. 36 ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി കണ്ണൂർ.
1: ന്യൂട്രോണിക്സ് ഐ ടി ഐയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
2: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എ സി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
1: ന്യൂട്രോണിക്സ് ഐ ടി ഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 9446071998.
3: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
4: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എച്ച് ആർ ഡി ട്രെയിനിങ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
1: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
4: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
1: 49 സേവന പാരമ്പര്യവുമായി മോഡേൺ ഐ ടി ഐ, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
4: ഫോൺ 6282520614.
5: അപൂർവ ഗാനം.

1978 റിലീസായ ഗമൻ എന്ന ഹിന്ദി ചിത്രമാണ് എന്നും 82 റിലീസായ രാം നഗരിയാണെന്നും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ 1980 ഒരു മലയാള ചിത്രത്തിൽ ആലാപന ശബ്ദമായി ഹരിഹരൻ സാന്നിധ്യം കുറിച്ചിട്ടുണ്ട്. സ്വത്ത് എന്ന ചിത്രത്തിലെ ആ യുഗ്മഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനശില്പികൾ MD രാജേന്ദ്രൻ, G ദേവരാജൻ. കൂടെ പാടിയത്

0: മോഡേൺ ഐ ടി ഐ.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: നിങ്ങൾക്കറിയാമോ,
3: ഏറ്റവും പഴക്കം ചെന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? വിംബിൾഡൺ ടൂർണമെന്റാണ് ഏറ്റവും പഴക്കം ചെന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്. 1877 ആരംഭിച്ച ഈ ടൂർണമെന്റ് ഇംഗ്ലണ്ടിലെ വിംബിൾഡൺ നഗരത്തിലെ ഓൾ ഇംഗ്ലണ്ട് ക്ലബിലാണ് നടക്കുന്നത്. ഗ്രാസ് കോർട്ടിൽ നടക്കുന്ന ഏക ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റാണിത്. സ്പെൻസർ വില്യം ഗോർ ആണ് ആദ്യത്തെ വിംബിൾഡൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്.
1: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരാംഗീകാരമുള്ള ITI കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. ഇൻഡസ്ട്രി ഓറിയന്റഡ് ട്രെയിനിങ്ങോടുകൂടിയ 2 വർഷത്തെ അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, 1 വർഷ കാലാവധിയുള്ള മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സ്വന്തം ലാബിൽ വെഹിക്കിൾ സ്കാനിംഗ് പ്രാക്ടീസ്, ഓസിലോസ്കോപ്പ് ഗ്രാഫ് സ്റ്റഡി, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ പരിശീലനം, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും സ്കോളർഷിപ്പും. IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. ഫോൺ 9446155740.
4: കരിയർ വിദഗ്ധനായ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു.
5: രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് മികച്ച ജോലി വേണം, പക്ഷേ പ്രവേശന പരീക്ഷയൊന്നും എഴുതാൻ താല്പര്യമില്ല. ഈ രംഗത്താണ് ബയോമെഡിക്കൽ കോഴ്സുകളുടെ പ്രസക്തി. LBS സെൻറ്റർ ഫോർ ടെക്നോളജിയാണ് സംസ്ഥാനത്തെ ബയോമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത്. പ്രവേശന പരീക്ഷയില്ല, പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേഴ്സിംഗ്, ക്ലിനിക്കൽ മൈക്രോബയോളജി, ഒപ്റ്റോമെട്രി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, ലബോറട്ടറി ടെക്നോളജി, റേഡിയോ ഇമേജിംഗ് ടെക്നോളജി തുടങ്ങിയ നിരവധി കോഴ്സുകളുണ്ട്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ കോഴ്സിൻ്റെ ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സ്വകാര്യ കോളേജുകളിൽ നടത്തുന്ന കോഴ്സുകളിൽ വേണ്ടത്ര പരിശീലനത്തിന് സൗകര്യമുണ്ടോ, വേണ്ടത്ര സ്കില്ലിന് സൗകര്യമുണ്ടോ, ഇതൊക്കെ വിലയിരുത്തണം. ഫിസിയോതെറാപ്പി ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ്. മിക്ക മേഖലകളിലും ഫിസിയോതെറാപ്പിക്ക് പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു രംഗത്ത് ഇത്തരം കോഴ്സുകൾക്ക് ചേരുമ്പോൾ സ്ഥാപനത്തിൻ്റെ അംഗീകാരം, വിദഗ്ധരായ അധ്യാപകരുണ്ടോ, പരിശീലനത്തിനുള്ള സൗകര്യമുണ്ടോ, ഇതൊക്കെ വിലയിരുത്തി വേണം കോഴ്സിന് ജോയിൻ ചെയ്യാൻ. അതല്ലാതെ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തൊഴിലില്ലാത്തവരുടെ കൂട്ടത്തിലേക്ക് നമ്മളും പോകേണ്ടി വരുമെന്നൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇതിനൊരുപാട് അക്രഡിറ്റേഷൻ ഏജൻസികളുമുണ്ട്. ഈ ഏജൻസികളുടെ റേറ്റിംഗ് വിലയിരുത്തി വേണം കോഴ്സിന് ചേരാൻ. പലപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, യോഗ, ഫിസിയോതെറാപ്പി ഈ രംഗത്തും നാച്ചുറോപ്പതി ഈ രംഗത്തും ബാച്ചലർ ഓഫ് യോഗ ആൻഡ് നാച്ചുറോ

0: പതി ബി വൈ എൻ എസ് വളരെ സാധ്യതയുള്ളൊരു പ്രോഗ്രാമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബി വൈ എൻ എസ് പ്രോഗ്രാമിൽ ഡിഗ്രി പ്രോഗ്രാമുണ്ട്. ഫിസിയോതെറാപ്പിക്കും ബി ഫാമിന് ഇപ്പോൾ ഡോക്ടർ പ്രിഫിക്സ് ചെയ്യാനുള്ള സൗകര്യവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റ് വിലയിരുത്തി വേണം നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കാൻ. മാത്രമല്ല, ഇപ്പോൾ മിക്കവാറും 90% ഓഫ് ദ കോഴ്സസും പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. നീറ്റ് പരീക്ഷയുടേതാണെങ്കിൽ ഈ വർഷം നീറ്റ് പരീക്ഷ കഴിഞ്ഞ June 21 വീണ്ടും നടന്നു. ആർമി നേഴ്സിംഗ് സ്കൂളിലും മറ്റ് നേഴ്സിംഗ് പ്രോഗ്രാമിന് നീറ്റിൻ്റെ സ്കോർ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ജിപ്മർ, CMC വെല്ലൂർ, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് ഇവരൊക്കെ പ്രത്യേക പ്രവേശന പരീക്ഷയും നീറ്റിൻ്റെ സ്കോറും വിലയിരുത്തിക്കൊണ്ട് BSc നേഴ്സിംഗ് പ്രോഗ്രാമിന് അഡ്മിഷൻ നൽകുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേഴ്സിങ്ങിന് താല്പര്യമുണ്ട്, നേഴ്സിങ്ങിന് ഒരുപാട് അവസരങ്ങളുണ്ട്. വരുന്ന ഭാവിയിൽ തന്നെ നേഴ്സിങ്ങിന് കൂടുതൽ വിദ്യാർത്ഥികൾ താല്പര്യപ്പെടും. ഇപ്പോഴത്തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ നേരിട്ട് ജർമ്മനിയിലേക്ക് നേഴ്സിങ്ങിന് പോകുന്ന ഒരു പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. അപ്പോൾ അതിനും ജർമ്മൻ ഭാഷ പഠിക്കണം. അപ്പോൾ അല്പം തയ്യാറെടുപ്പ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ അല്പം തയ്യാറെടുപ്പ് ആവശ്യമാണ്. അല്പം തയ്യാറെടുപ്പോ പ്ലാനിങ്ങോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ.
1: കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
2: ഇനി കേൾക്കാം ബയോടെക്നോളജി മേഖലയിലെ ഉപരിപഠനവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു.
3: ആദ്യമായി ഏതൊക്കെയാണ് കുട്ടികൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഫെലോഷിപ്പ് എന്നത് പറയാം. ഫസ്റ്റ് വൺ, DBT JRF, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ്. ഈ DBT JRF കിട്ടണമെങ്കിൽ നമ്മൾ എഴുതേണ്ട എൻട്രൻസ് ടെസ്റ്റ് ബെറ്റ് ആണ്. ബെറ്റ് എന്ന് പറയുന്നത് ബയോടെക്നോളജി എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ ഈ എക്സാമിന് രണ്ട് കാറ്റഗറീസ് ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാറ്റഗറി 1 എന്ന് പറയുന്നത് എലിജിബിൾ ഫോർ ഫെലോഷിപ്പ് ഡയറക്ട്ലി, ഫെലോഷിപ്പ് കിട്ടും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ദേ ആർ എലിജിബിൾ ടു ജോയിൻ DBT പ്രോജക്ട്സ്. പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും DBT പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ DBT പ്രൊജക്റ്റിൻ്റെ ഫെലോഷിപ്പ് നമുക്ക് അവീൽ ചെയ്യും, അല്ലാതെ ഡയറക്റ്റ് ഫെലോഷിപ്പ് കിട്ടില്ല. ഈ രണ്ട് കാറ്റഗറിയിലാണ് DBT JRF വരുന്നത്. DBT JRF എഴുതണമെങ്കിൽ കുട്ടികൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബയോടെക്നോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് അല്ലെങ്കിൽ അലീഡ് ഏരിയാസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ 4-year ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞാലും നമുക്ക് DBT JRF അപ്ലൈ ചെയ്യാം. DBT JRF എക്സാം എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിരിക്കും, പാർട്ട് എയും പാർട്ട് ബിയും ആയിരിക്കും. പാർട്ട് എയിൽ 50 questions കമ്പൽസറി ആയിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. അതിൽ ജനറൽ സയൻസ്, മാത്സ്, കെമിസ്ട്രി, ജനറൽ ബയോടെക്നോളജി എന്നിവ അടങ്ങുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ്. പാർട്ട് ബിയിലേക്ക് വരുമ്പം അത് കോർ ബയോടെക്നോളജി ആയിരിക്കും. അതിൽ 150 questions ഉണ്ടാവും. അതിൽ 50 questions എങ്കിലും ആൻസർ ചെയ്യണം. ഇനി നമ്മൾ DBT JRF എഴുതിയെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 5 years ആണ് മന്ത്ലി സ്റ്റൈഫൻഡ് കിട്ടുന്നത്. സ്റ്റൈഫൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 3 വർഷങ്ങളിൽ കുട്ടികൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടും. അത് 37,000 rupees ആണ്. കൂടാതെ അടുത്ത 2 വർഷങ്ങളിൽ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് 42,000 rupees ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കണ്ടിജൻസി ഗ്രാൻഡ് 30,000 rupees കിട്ടും. അതായത് നമ്മൾ ഈ എക്സാം എഴുതിയാൽ ഇത് കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്കോർ വെച്ചിട്ട് ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഫെലോഷിപ്പുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോയിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ DBT സബ്മിറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫെലോഷിപ്പ് അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 5 വർഷം നമുക്ക് ഫെലോഷിപ്പ് കിട്ടും. രണ്ടാമത്തെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് CSIR UGC നെറ്റ് ഫെലോഷിപ്പ് ആണ്. അതായത് കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓഫർ ചെയ്യുന്ന CSIR യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ UGC നെറ്റ് എക്സാമിനേഷൻ ആണ്. ഇത് ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. ആൻഡ് ഇതിലെ 2 കാര്യങ്ങളുണ്ട്. നമുക്കൊന്നെങ്കിൽ JRF ജൂനിയർ റിസർച്ച് ഫെലോ അവാർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലെക്ചർഷിപ്പിനും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഒരു 3-hour എക്സാം ആണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിൻലി DBT അതുപോലെയുള്ള എക്സാമിൽ നമുക്ക് ഫെലോഷിപ്പാണ്, PhD ചെയ്യാനുള്ള ഫെലോഷിപ്പാണ് കിട്ടുന്നത്. ഇവിടെ ഫെലോഷിപ്പ് കൂടാതെ നമുക്ക് ടീച്ചിങ് അല്ലെങ്കിൽ ലെക്ചർഷിപ്പിനുള്ള എലിജിബിലിറ്റിയും കൂടെയാണ് CSIR UGC നെറ്റ് എഴുതിയാൽ കുട്ടികൾക്ക് കിട്ടുന്നത്. 3 കാറ്റഗറിയിലേക്കാണ്

0: ഇവിടെ CSIR UGC നെറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് JRF, അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. അതായത് അവിടെ നമ്മൾ എക്സാം എഴുതിയിട്ട് JRF ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് PhD പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി സ്റ്റൈഫണ്ട് കിട്ടുന്നതായിരിക്കും. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് ഏജ് ലിമിറ്റ് ഉണ്ട്, അതായത് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 ഇയേഴ്സ് ആണ്. പിന്നെ SC ST അഥവാ OBC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു 5 ഇയേഴ്സ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ്. JRF കൂടാതെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഓർ ലെക്ചർഷിപ്പ് ആണ്. ഇവിടെ കാൻഡിഡേറ്റ്സ് ഹു ആർ ക്വാളിഫയിങ് ദി ലെക്ചർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസിൽ ടീച്ചിങ് റോളിൽ കയറാൻ പറ്റും. ഇവിടെ ഈ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് PhD അഡ്മിഷൻ ഒൺലി. ഇതൊരു അഡീഷണൽ കാറ്റഗറി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് PhD ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടും, പക്ഷെ ഫെലോഷിപ്പ് കിട്ടുന്നതായിരിക്കത്തില്ല. അപ്പൊ ഈ മൂന്ന് കാറ്റഗറിയിലാണ് CSIR UGC നെറ്റ് വരുന്നത്. ഇനി CSIR UGC നെറ്റും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇവരും 5 ഇയേഴ്സ് ആണ് സ്റ്റൈഫൻഡ് തരുന്നത്. DBT പോലെ തന്നെ ഫസ്റ്റ് 3 ഇയേഴ്സിൽ 37,000 പെർ മന്ത് തരും. ഇനി 3 വർഷം കുട്ടി ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന്റെ 3rd ഇയർ ആകുമ്പോൾ അവർക്ക് ഒരു റിവ്യൂ ഉണ്ടാവും, അതായത് എക്സ്പേർട്ട് പാനലിന്റെ മുന്നിൽ അവരവരുടെ വർക്ക് അല്ലെങ്കിൽ റിസർച്ച് വർക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഫെലോഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യും. അപ്ഗ്രേഡ് ചെയ്യുമ്പം കുട്ടിക്ക് സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടും. അത് 2 വർഷത്തേക്കാണ്. അത് കിട്ടുന്നത് 42,000 രൂപയാണ്. ഇത് കൂടാതെ 20,000 രൂപ ഓരോ വർഷം കണ്ടീജൻസി ആയിട്ട് കിട്ടും. കണ്ടീജൻസി ഗ്രാന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ കെമിക്കൽസ് അതുപോലെ ചില ഇലക്ട്രോണിക് കാര്യങ്ങൾ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വക കാര്യങ്ങൾക്ക് അതുപോലെ കോൺഫറൻസ് സിമ്പോസിയം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടീജൻസി എന്നുള്ള എമൗണ്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ 5 ഇയേഴ്സ് ആണ് CSIR UGC നെറ്റും ഫെലോഷിപ്പ് കൊടുക്കുന്നത്. CSIR UGC നെറ്റ് എക്സാം വർഷത്തിൽ 2 തവണയാണ് നടത്തുന്നത്. 1 ജൂലൈയിലും 1 ഡിസംബറിലും ആണ് നടത്തുന്നത്. അടുത്തതായിട്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഫെലോഷിപ്പ് അല്ലെങ്കിൽ SPM ഫെലോഷിപ്പ് എന്ന് പറയും. ഇത് സെപ്പറേറ്റ് എക്സാമിനേഷൻ ഒന്നുമില്ല. ഇത് ബേസ്ഡ് അപ്പോൺ CSIR UGC നെറ്റ് എക്സാമിനേഷൻ ആണ്. അതായത് CSIR UGC നെറ്റ് എക്സാം എഴുതുന്നതിൽ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനെ ഇവർ റാൻഡംലി സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവർക്ക് സർട്ടൺ റൗണ്ട് ഓഫ് ഇന്റർവ്യൂസ് കാണും. ചിലപ്പോൾ അവർക്കൊരു പ്രൊജക്ട് പ്രപ്പോസൽ പ്രസന്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്, UGC നെറ്റ് എക്സാമിൽ വരുന്ന ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് SPM ഫെലോഷിപ്പ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ CSIR UGC നെറ്റ് ഫെലോഷിപ്പിനെയും കാട്ട് കൂടുതൽ എമൗണ്ട് ആയിരിക്കും SPM ഫെലോഷിപ്പ്. അതായത് ഫസ്റ്റ് 2 ഇയേഴ്സിൽ SPM ഫെലോഷിപ്പ് ഉള്ള കുട്ടികൾക്ക് കിട്ടുന്നത് 43,000 രൂപയാണ്. കൂടാതെ 3rd ഇയർ അല്ലെങ്കിൽ SRF ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് 50,000 രൂപീസും HRA ആണ് കിട്ടുന്നത്. അതുപോലെ ആനുവൽ കണ്ടീജൻസി ഗ്രാന്റ് എന്ന് പറയുന്നത് 70,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ CSIR ഫെലോസിനെയും കാട്ട് ഒരു ഹാൻസം എമൗണ്ട് കൂടുതലാണ് SPM ഫെലോസിന് കിട്ടുന്നത്. പ്രത്യേകമായി എക്സാം ഒന്നുമില്ല, പക്ഷെ CSIR എക്സാമിൽ ടോപ്പ് വരുന്ന കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക.
1: ബയോടെക്നോളജി മേഖലയിലെ ഉപരിപഠനവും തൊഴിൽ സാധ്യതകളും. ഇതുവരെ സംസാരിച്ചത് കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി.
2: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിച്ചത് IIT ITI മേലെ ചൊവ്വ കണ്ണൂർ.
3: തൊഴിൽ വാർത്തകൾ. ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല വിവിധ വിഷയങ്ങളിലായി അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ലൈബ്രേറിയൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2,000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 1,500 രൂപയുമാണ് അപേക്ഷ ഫീസ്. SC ST വിഭാഗക്കാർക്കും വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 1,000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയും മതിയാകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.sciencecrit.nic.in

0: വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 10 ആണ്. ISRIക്ക് കീഴിൽ ബംഗളൂരുവിലുള്ള URRAVO സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയാകാൻ അവസരം. 17 ഒഴിവുണ്ട്. 37,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം. ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ MSc ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് അല്ലെങ്കിൽ PhD പ്രവേശനത്തിന് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. 28 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.isro.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 11 ആണ്.
1: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI
3: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിക് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 6282520614.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
8: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1-24-32, നിസാമുദ്ദീൻ, തിരുവനന്തപുരം സെൻട്രൽ, രാജധാനി. 15:47. 1:63-45, ലോകമാന്യ തിലക് തിരുവനന്തപുരം, നേത്രാവതി എക്സ്പ്രസ്, 1:42. 1:92-60, ഭാവ്നഗർ, തിരുവനന്തപുരം എക്സ്പ്രസ്, 16:08. 1:63-38, എറണാകുളം ജംഗ്ഷൻ, ഓഖ എക്സ്പ്രസ്, 10:17. 20:93-2, ഇൻഡോർ, തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ്, 13:46 വൈകിയോടുന്നു.
6: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
2: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 9446-07-1998.
9: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
10: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
11: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
10: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
12: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
13: ലാപ്ടോപ്പോ?
12: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
14: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
15: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
16: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
15: അതെങ്ങനെയാ?
16: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: എടാ സംഭവം കൊള്ളാലോ.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0402488663, 9847484950, 8893949598.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: നാടകം മുടിയനായ പുത്രൻ, KS ജോർജ് പാടിയത്. ONV യുടേതാണ് രചന, സംഗീതം ജി ദേവരാജൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: സുഖാണോ?
2: ആ, സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: മച്ചാണ്ട് വാസന്തി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. നാടകം കറുത്ത പിണ്ട്. ഗാനരചന ഡി ജി പുതിയറ, സംഗീതം കെ രാഘവൻ, ബി എ ചിദംബരനാഥ് എന്നിവർ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: കെ എസ് ജോർജും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനശില്പികൾ വയലാർ, ജി ദേവരാജൻ. നാടകം വിശറിക്ക് കാറ്റുവേണ്ട.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

കെ എസ് ജോർജ്, ജി ദേവരാജൻ, കെ എസ് സുലോചന, എം ജോസഫ് എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. നാടകം സർവേ കല്ല്. ഓയൻവിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: എം എൽ വസന്തകുമാരി പാടിയത്. നാടകം സ്വർഗം നാണിക്കുന്നു. രചന വയലാർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

പ്രതീക്ഷ എന്ന നാടകത്തിലെ ഗാനം ടി കെ പുഷ്പവല്ലി പാടിയത്. ഗാനരചന കെ എസ് മുത്തുചിറ, സംഗീതം എം എ മജീദ്.

കോഴിക്കോട് അബ്ദുൽ ഖാദർ, ജയ എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. നാടകം നീലക്കുരുവി. രചന പി ജെ ആന്റണി, ഈണം എം എസ് ബാബുരാജ്.

നാടകഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഉറച്ച ബോധ്യം, നിരന്തരമായ പരിശ്രമം, ക്രിയാത്മക ചിന്ത എന്നിവയാണ് വിജയത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ വഴികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്കൃത സുഭാഷിതം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കർഷക ശാക്തീകരണത്തിന് ഗവൺമെന്റ് തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ കാർഷിക നേതൃത്വ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് ഇന്ന് അവതരിപ്പിക്കും. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിൽ റിസർവേഷൻ അല്പസമയത്തിനകം ആരംഭിക്കും. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്കും പാലക്കാട്ട് നിന്ന് കോട്ടയം വഴി കൊല്ലത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വഴി താമ്പരത്തിനുമാണ് സർവീസുകൾ. CSIR UGC നെറ്റ് 2026 പരീക്ഷയ്ക്ക് അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 17-18 തീയതികളിലാണ് പരീക്ഷ. മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. മലപ്പുറം പന്തീരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻ പുഴയിൽ ജലവിതാനമുയർന്നു. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ജക്കാർത്തയിൽ അണ്ടർ 19 അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9 ഇന്ത്യൻ വനിതാ താരങ്ങൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. തനു, നിഷ, പ്രാച്ചി, നിഖിത ചന്ദ്, കാജൽ, ശിവാനി, മുസ്കൻ, നൈന, പ്രിയങ്ക എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം. PK ഗോപി എഴുതിയ ഗാനങ്ങളാണ് ഇന്ന് ഗാനാമൃതത്തിൽ. ചിത്രപാടിയ ഗാനമാണ് ആദ്യം, ചിത്രം നാരായം. ഈണം പകർന്നത് ജോൺസൺ.

0: അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ഈ ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നു പാടിയത്. ഈണം ജോൺസൺ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. പി കെ ഗോപി എഴുതിയ ഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനം വേണുഗോപാൽ പാടിയത്, ചിത്രം സസ്നേഹം, സംഗീതം ജോൺസൺ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഉണ്ണിമേനോനും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ശുഭയാത്ര. ഈണം ജോൺസൺ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചിത്രയുടെ ശബ്ദത്തിൽ അടുത്ത ഗാനം. ചിത്രം നീലഗിരി, മരകതമണിയുടെ സംഗീതം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: യേശുദാസും സുജാതയും ചേർന്ന് പാടിയത് ചിത്രം ഭൂമിക. സംഗീതം രവീന്ദ്രൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: പി കെ ഗോപി എഴുതിയ ഗാനങ്ങളുമായി ഗാനാമൃതം തുടരുകയാണ്. അടുത്ത ഗാനം ചിത്ര പാടിയത്. ചിത്രം ധനം. സംഗീതം രവീന്ദ്രൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം അനശ്വരം. സംഗീതം ഇളയരാജ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: അവൻ അനന്തപത്മനാഭൻ. ഈ ചിത്രത്തിലെ ഗാനം ചിത്രപാടിയത്, ഈണം പകർന്നത് മോഹൻ സിതാര.

0: പി കെ ഗോപി എഴുതിയ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഗാനാമൃതം സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം പരിവർത്തനാത്മക ഹൈടെക് യുഗത്തിലേക്ക് കടന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2030 100 ബില്യൺ US ഡോളർ എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഉഭയകക്ഷി വ്യാപാരം ത്വരിതപ്പെടുത്തുമെന്നും മെൽബണിൽ ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലും വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ മോദി പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി. സോൺ 1 നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കിട്ടിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 4. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്ത മേഖലയിലെത്തി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-നകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പൂനെയിൽ മാലിന്യം കൂട്ടിയിട്ട കുന്ന് ജനവാസ മേഖലയിലേക്ക് ഇടിഞ്ഞുവീണ് 23 പേരെ കാണാതായ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 14 പേരെ സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷിച്ചു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19-ന് ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ്ബ് പുറത്തിറക്കുന്ന വിക്ടർ സ്മരണിക കവർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും

0: പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
1: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്ന് പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ, രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷനാണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി

0: പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും. അതാണ് ഇതിൻ്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം ഐസ് 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10 ദിവസം 17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവേ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ശർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇതിന് സർവൈവൽ ഉണ്ട്. അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏജും ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം. കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗെല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, 1 ഗ്ലാസിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല.

0: ഇങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സിനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5%, 10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മേഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഓസ്ട്രേലിയയും വിശ്വസനീയ പങ്കാളികളായി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണെന്ന് നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. വിക്ടോറിയയിലെ ഗവൺമെന്റ് ഹൌസിൽ 3rd വാർഷിക നേതൃ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തി. നിർണായക വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മെൽബണിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിൽ ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയൻ സൂപ്പറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ

ഷ്രോഡർ ഇന്ന് പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ ചലനാത്മകമായ സമ്പദ് വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യ അതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ്പ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 2 ദിവസത്തെ ഇന്ത്യ മ്യാൻമാർ ദേശീയതല സമ്മേളനം ഡൽഹിയിൽ സമാപിച്ചു. മയക്കുമരുന്നുകളുടെ വ്യാപനം, കുറ്റകൃത്യങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ, ആയുധക്കടത്ത് തുടങ്ങിയവയ്ക്കെതിരെ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ സുരക്ഷാ പ്രവർത്തനങ്ങൾ സമ്മേളനം വിലയിരുത്തി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. മീനാക്ഷി പാലത്തിന് സമീപം സോൺ 1-ൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണു മാറ്റുന്നതിനിടയിലാണ് അഗ്നിരക്ഷാസേനയും മറ്റു രക്ഷാപ്രവർത്തകരും ചേർന്ന് മൃതദേഹം കണ്ടെത്തിയത്. ബീഹാർ സ്വദേശിയും എക്സവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എംബാം ചെയ്യാനായി കൊണ്ടുപോകും. കാണാതായ 3 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്ത മേഖലയിലേക്കെത്തി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയോടൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരം മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ചെക്കിയാട് പഞ്ചായത്തിലെ കാലികുളമ്പ്, എളമ്പ, നാദാപുരം പഞ്ചായത്തിലെ ചീയൂർ എന്നിവിടങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കും പ്രവേശനവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി. ഒരാൾക്ക് പരിക്കേറ്റു. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലെത്തിച്ചു. മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പിനാക്ക ദീർഘദൂര ഗ്രൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലാബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗം വിളിച്ചത്. ഫിഫ

0: പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാനും SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പാക്കാനും ധാരണയായി. മിനിമം വേതനം ഉൾപ്പെടെ തൊഴിൽ അവകാശങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂരിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 54 ദിവസത്തിലേക്ക് കടന്നു. ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സത്യാഗ്രഹ സമരം 3 ദിവസത്തിലേക്ക് പ്രവേശിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1-ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-നകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. ഈ മാസം 13 മുതൽ സെപ്റ്റംബർ 1 വരെ മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെ ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലും പ്രത്യേക ട്രെയിനുണ്ടാകും. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ്ബ് പുറത്തിറക്കുന്ന വിക്ടർ സ്മരണിക കവർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടമൊഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. CSIR UGC നെറ്റ് 2026 പരീക്ഷയ്ക്ക് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 17-18 തീയതികളിലായാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് അനുവദിച്ച നഗരം ഏതെന്നറിയാൻ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാനും NTA നിർദ്ദേശിച്ചു. മമ്പാട് ഓടൈക്കലിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനെ കണ്ടെത്തിയിട്ടില്ല. കൂട്ടുകാർക്കൊപ്പം പുഴയിലൂടെ ഒഴുകി വരികയായിരുന്ന മരം പിടിക്കുന്നതിനിടെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മമ്പാട് ബീമ്പുങ്ങൽ പനയം തൊടിക യാഷിക് ചാലിയാർ ഒഴുക്കിൽപ്പെട്ടത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 ML ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ധനസഹായത്തോടെ നടപ്പാക്കുന്ന കേരള അർബൻ വാട്ടർ സപ്ലൈ ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യ ഗാനം കിഴക്ക് കരേ എന്ന ചിത്രത്തിൽ നിന്നും ചിത്രപാടിയത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഉന്നനെച്ചേൻ പാട്ടു പഠിച്ചേൻ. ഈ ചിത്രത്തിലെ ഗാനം SP ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ചേർന്ന് പാടിയത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: കിഴക്കുവാസൽ, ഈ ചിത്രത്തിലെ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്.
3: പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന്ന്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിന്

ഉണ്ടായി. കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവേദി, ആകാശവാണി, കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ തുടരുകയാണ്. ഇളയരാജയും ചിത്രയും ചേർന്നു പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം കരകാട്ടക്കാരൻ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് ചിത്രം നാൻ സികപ്പ് മരിതൻ.

തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയൻ സൂപ്പർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ്വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ABVP സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5 ആയി. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. 1st പഞ്ചവത്സര പദ്ധതിയോടെയാണ് ഇന്ത്യയിൽ ആസൂത്രിത സാമ്പത്തിക വികസനം ആരംഭിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് വൻതോതിലെത്തുന്നത് തടയാൻ നടപടികളുമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് യോഗം. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. മംഗലാപുരം ചെന്നൈ, ചെന്നൈ കൊല്ലം, തിരുവനന്തപുരം താമ്പരം സ്പെഷ്യൽ ട്രെയിനുകളാണ് പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ. ഇന്ത്യൻ സമയം രാത്രി 10 PM ആണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്, കൂടെ ഉള്ളത് ഷിബു ജോർജ്. വിളിക്കേണ്ട നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടി 9496596321.
1: ഡോക്ടർ തോമസ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനമാണല്ലോ. അപ്പം മിക്ക കർഷകർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ എന്തായാലും ഉണ്ട്. എന്നാലും സാർ, തുടക്കത്തിൽ ഒന്ന് ഇതെന്തുവാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
2: ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുന്ന കാളകളിൽ നിന്നും അതിൻ്റെ ബീജം കളക്ട് ചെയ്ത് അത് ശീതീകരിച്ച് ആവശ്യമുള്ള സ്ഥല സെൻറ്റേഴ്സിലേക്ക് വിതരണം ചെയ്ത് അവിടെ വരുന്ന മതിയുള്ള കാള പശുക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന വഴി അതിനെ ചനപിടിപ്പിക്കുന്ന പദ്ധതി ടെക്നിക്കാണ് കൃത്രിമ ബീജ സങ്കലന പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ് കാര്യം. ഇത് ഒരുപക്ഷേ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 99% കൃത്രിമ ബീജദാനത്തിൽ കൂടാണ് പശുക്കൾക്ക് ചനപിടിക്കുന്നത്.
1: അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ഇവിടെ ഒരു തുടക്കം കുറിച്ചത്? ഇത്
2: നമ്മുടെ 50-നും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നാടൻ പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പശുക്കൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഈ വെച്ചൂർ പശു അല്ലെങ്കിൽ ചെറുവള്ളി, കാസർഗോഡ് ഡാർഫ് ഇങ്ങനെയുള്ള പശുക്കളായിരുന്നു. ഹൈ റേഞ്ച് ഡാർഫ് എന്നൊക്കെ പറഞ്ഞ് ഈ പശുക്കളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലുൽപാദനം എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു. ഒരു വീട്ടിലേക്ക് കിട്ടുന്ന ചായക്കുള്ളതോ അങ്ങനെ അന്ന് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലായിരുന്നു ഈ പശു വളത്തിൽ അവരുടെ ആവശ്യത്തിനായിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിൻ്റെ ചാണകം കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ടൊക്കെ ആയിരുന്നു അന്ന് ആൾക്കാർ വളർത്തിയിരുന്നത്. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരണമെന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആ ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത്. ആദ്യമായിട്ട് എനിക്ക് 1952 കീ വില്ലേജ് ICARന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചു. അതെന്ന് വെച്ചാൽ കുറച്ച് സെലക്റ്റഡ് സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ഇത്തരം ജില്ലകളിൽ തിരഞ്ഞെടുത്ത സെൻറ്ററിൽ കാളകളെ വളർത്തി അതിൽ നിന്നും ലിക്വിഡ് സെമൻ കളക്ട് ചെയ്ത് അതിനടുത്തുള്ള പശുക്കളിൽ ബീജദാനം നടത്തിയാണ് ഇതാദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് 1952. പക്ഷേ അതൊരു വിജയമായിട്ട് കണ്ടു. കാര്യം അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കൂടെ അന്ന് ഇന്ത്യൻ ബ്രീഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, പ്രധാനമായിട്ടും സിന്ധി അതുപോലുള്ള സാധനങ്ങൾ. ആ ഇത് സംരംഭം വിജയമായിട്ട് കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. വ്യാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കീ വില്ലേജ് നിന്നും ബുൾ സ്റ്റേഷനിലുണ്ടായി പല സ്ഥലങ്ങളിലായിട്ട് ബുള്ളുകളിൽ നടത്തി. അവിടുന്ന് ഈ ബുള്ളിൽ നിന്ന് സെമൻ കളക്ട് ചെയ്തു. ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്തു. ഇത് കർഷകർക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നി. അതിനുശേഷമാണ് വിപ്ലവകരമായ ഒരു മാറ്റം വന്നത്. അതായത് 1963 ഇൻഡോ 6 പ്രോജക്റ്റ് നിലവിൽ വന്നു. ഒരുപക്ഷെ ഈ എഐയുടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ നാഴികക്കല്ലെന്ന് പറയാവുന്ന ഒരു സ്വിസ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ കേരളത്തിലെ മാട്ടുപ്പെട്ടി, ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ആദ്യം ഫോറിൽ, അതായത് സ്വിസിൽ നിന്ന് കൊണ്ടുവന്ന കാളകൾ, സ്വിസ് ബ്രൗണു എന്നാണ് അതിൻ്റെ പേര്, ആ കാളകൾ ഇവിടെ കൊണ്ടുവരികയും അതിൻ്റെ സെമൻ കളക്ട് ചെയ്യുകയും ലിക്വിഡ് സെമനായിട്ട് തന്നെ കുത്തിവെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പരീക്ഷണങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനെ കുറിച്ചുള്ള 65 ഇവർ ഈ സ്ട്രോയിൽ, അതായത് ശീതി

0: സ്വീകരിച്ച് അത് കുത്തിവയ്ക്കാമെന്നുള്ള പരീക്ഷണം വിജയകരമായിട്ട് നടത്തുകയും അത് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അത് തുടർന്ന് ചില സബ് സെൻറ്ററുകൾ തിരഞ്ഞെടുത്ത് അതിനകത്താണ് നമ്മൾ കുത്തിവെപ്പെടുത്തിയത്. അതിനുശേഷം 1976 നമ്മുടെ KLD ബോർഡ്, ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, അത് വന്നതിന് ശേഷം ഇപ്പോൾ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഈ കാളുകളുടെ പരിചരണം, സെമൻ കളക്ഷൻ, അതിൻ്റെ വിതരണം, ഇതെല്ലാം ഈ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്.
1: ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പിന്നെ
0: വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നു. അതിലുപരി ഈ കാളകൾക്ക് വളരെ ശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അതിൻ്റെ സെമൻ്റെ ക്വാളിറ്റി, രോഗ പ്രതിരോധ ശക്തി, മിൽക്ക് പ്രൊഡക്ഷൻ,
1: ഉൽപാദനശേഷി,
0: ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കാളയെ സെലക്ട് ചെയ്യുന്നത്. അതൊരു ലോങ് വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കാളയുടെ ബീജം നമ്മൾ പുറത്തേക്ക് KLD ബോർഡ് പുറത്തേക്ക്
1: വിടുന്നത്. സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: കൊല്ലം ജില്ല കുടിക്കോട് സദാശിവനാണ്.
1: പറഞ്ഞോളൂ.
2: ആ സാർ, ഈ പ്രതി കൃത്രിമ ബീജദാനെ എത്ര ശതമാനത്തിന്റെ വിജയ സാധ്യത ഉണ്ട്? ഡോക്ടർമാര് പറയുന്നത് 60% 70%ത്തിനകത്തേ ഉള്ളെന്നാണ്. യഥാർത്ഥമാണോ?
1: ഓക്കെ സാർ, ഒരു കാര്യം ചെയ്യണം, റേഡിയോ സെറ്റ് ഒന്ന് കുറച്ച് മാറ്റി വെക്കാമോ? ഇക്കോ വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി നിന്ന് മാറി നിന്നാൽ മതി.
2: ഹാ
1: ഡോക്ടർ,
0: ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരു സാധനവും 100% ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ കാളയെ കൊണ്ട് നമ്മൾ വിടുവാണെങ്കിൽ പോലും അതിനൊരു 65-70% സക്സസ് ആകും.
1: നാച്ചുറൽ ബ്രീഡിംഗ്.
0: നാച്ചുറൽ ബ്രീഡിംഗ്, അതായത് നമ്മളൊരു കാളയെ വിട്ടാണ് ഒരു പശുവിനെ ചേർപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള സക്സസ്സും ഇത്രയേ ഉള്ളൂ. AI, അതായത് നമ്മൾ കൃത്രിമ ബീജദാനം വഴിയാണ് ഒരു പശുവിനെ ചെനപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു കുത്തിവെപ്പിൽ മിനിമം നമ്മൾ പറയുന്ന 2 കുത്തിവെപ്പിലെങ്കിലും ഒരു പശു ചെനപിടിച്ചിരിക്കണമെന്നുള്ളതാണ്. ഒരു കുത്തിവെപ്പ് ചെനപിടിപ്പിക്കണമെന്നും പറയത്തില്ല. അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി തുടർന്നുള്ള അതുകൊണ്ട് വിശദീകരിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു AI സെൻറ്ററിൽ, അതായത് മിനിമം 60% ഉണ്ടെങ്കിൽ അത് നല്ലൊരു AI സെൻ്ററായിട്ടാണ്. 60% എന്ന് പറയുന്നത് തിരക്കേടില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് കർഷകർക്ക് എങ്ങനെ ജനപിടിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ ഇനി തൊന്നു വരുന്ന ഇതിൽ നമ്മൾ സംസാരിക്കാവുന്നതായിരിക്കും. അതോടെ ശ്രദ്ധിക്കണം.
1: അപ്പോൾ ശരാശരി ഒരു 60% നല്ലതാണെന്ന്.
0: നല്ലതാണ്, നല്ലതാണ്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ
2: പറഞ്ഞോളൂ. ഞാൻ ഈ പശുവിനെ ഒരു കുത്തിവെക്കാനത്തെ ഡോക്ടറെ വിളിച്ച് മൃഗാശുപത്രി നിന്ന് മരുന്ന് കൊണ്ടുവന്ന് കുത്തിവെച്ച് ഒരു 4-5 പ്രാവശ്യം കുത്തിവെച്ചിട്ടും ജനം പിടിച്ചില്ല. അങ്ങനെയിരിക്കുമ്പോ ഞാൻ ഒരു ഒരു വേറെ സബ് സെന്ററിൽ നിന്ന് ഒരു LA വിളിച്ചായിരുന്നു. ഒരു LA വന്ന് അവര് വന്ന് കുത്തിവെച്ച് ഒറ്റ കുത്തിവെപ്പിന് ജനം പിടിക്കുകയും ചെയ്തു. മൃഗാശുപത്രി മരുന്ന് ഈ മരുന്ന് സൂക്ഷിക്കുന്നതിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അത്.
0: ഈ ചെനപിടിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ വരണം. ഈ പറഞ്ഞത് നമുക്ക് ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ അയാളെ തന്നെ വിളിച്ച് കുത്തിവെപ്പിക്കുമെന്നാണ് ഞാൻ പറയാറുള്ളൂ. കാര്യം ഇന്നയാളെ വിളിക്കണമെന്നില്ല. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഒരു ചന പിടിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പുറകാലം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നതായിരിക്കും. അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: അപ്പോൾ സർ, ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപാദനം കൂട്ടുന്നത് തന്നെയാണോ?
0: ഉൽപാദനം കൂട്ടുന്നത് നമ്മുടെ ആദ്യ കാലഘട്ടം, അതായത് ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമായ കൺസിഡറേഷൻ, അതായത് പരിഗണന നൽകിയത് ഉൽപാദനം കൂട്ടുന്നതിനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാംസോൽപാദനവും അതിനകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കാര്യം അതിനകത്തുണ്ടാകുന്ന കുട്ടികൾ വളരെ മറ്റ് നാടൻ കുട്ടികളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് ഒരുപാട് കൂടുന്നുണ്ട്. വെയിറ്റ്, അതായത് ഒരു 6 മാസം അല്ലെ 10 മാസം കഴിയുമ്പോഴുള്ള ഒരു കാളക്കുട്ടിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് നമുക്ക് വിൽക്കുമ്പോൾ കർഷകന് നല്ലൊരു എമൗണ്ട് കിട്ടത്തക്കത്തില്ല. മാംസോൽപാദനം അതിനകത്ത് വന്നു. രണ്ടാമത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങുന്ന പശുക്കളെ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ രോഗപ്രതിരോധം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തോടെ പാല് ഒരു മെയിൻ

0: ഇത് പാലുൽപാദനം തന്നെയാണ്.
1: അപ്പം നമ്മുടെ കർഷകർ ചിന്തിക്കുന്ന മാതിരി തന്നെ പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഈ ഒരു സംരംഭം നല്ലത് തന്നെയാണ്.
0: പാലുൽപാദനം കൂട്ടുന്ന ഈ സംരംഭം കൊണ്ടാണ് ഇത്രയും കൂടിയത്. അത് ഇനിയും നല്ല അതിന് പ്രീമിയം ബുൾസ് എന്നൊക്കെ പറഞ്ഞ ബുൾസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പശു ഒരു 10 or 20 ലിറ്റർ പാലിന് മേളിൽ തരുന്നതാണെങ്കിൽ അത് അതുപോലുള്ള കാളകളുടെ ബീജം കൊണ്ട് കുത്തിവയ്ക്കുന്നത് നന്നായിരിക്കും. അത് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ സാർ, ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ നമ്മുടെ ഫോറിൻ ബ്രീഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി, അപ്പം അതിൻ്റെ ഒരു ജനറ്റിക് ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെ കൂടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് വരെ ആ ഒരു ഫോറിൻ ബ്രീഡിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ജീനോം ഇവിടെ ആവശ്യമാണ്, അതൊക്കെ ഒരു ഡിസിഷൻ ആരാണ് എടുക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ പ്രവൃത്തിയിൽ വരുന്നത്?
0: ഒരു ബ്രീഡിംഗ് പോളിസി, കേരളത്തിൻ്റേതായിട്ടുള്ളൊരു ബ്രീഡിംഗ് പോളിസി നിലവിലുണ്ട്. അതിനകത്ത് വിദഗ്ധർ, അതായത് കോളേജിൽ നിന്നുള്ള ജനറ്റിക് ആൾക്കാർ, ഈ ബ്രീഡിംഗ് വിദഗ്ധർ, KLD ബോർഡിലുള്ളവർ, മൃഗസംരക്ഷണ വകുപ്പിലുള്ളവർ, ഇത്രയും ഒരു ബ്രീഡിംഗ് കമ്മിറ്റിയാണ് ഈ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. എത്ര ശതമാനം റേറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ സങ്കര ഇനത്തിൽ എത്ര ശതമാനം ഫോറിൻ ബ്രീഡ് കലർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടേതായ ഒരു ബ്രീഡ് ഇവോൾവ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ഈ ഇതിനകത്ത് സങ്കര സുനന്ദിനി എന്നൊരു ബ്രീഡ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിഫൈനിങ്, അതായത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നടന്നു
1: വന്നിട്ടുണ്ട്.
0: കർഷകരുടെ
1: അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് കിട്ടുന്നത് നല്ല
0: ക്വാളിറ്റി കർഷകരുടെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ്.
1: ഹലോ,
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം.
2: കൊല്ലം ജില്ലയിൽ നിന്ന് ഓച്ചിറയിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ആരാണ്, പേര് പറയാം?
2: എന്റെ പേര് വഹാബ് എന്നാണ്.
1: പറഞ്ഞോളൂ വഹാബ്ജി.
2: സാറേ, പിന്നെ എനിക്കുള്ള ഒരു സംശയം, ആടുകൾക്ക് ഇത്തരത്തിലുള്ള കൃത്രിമ ബീജ സങ്കലനം ഇപ്പം നിലയിൽ വ്യാപകമായിട്ടുണ്ടോ? അതിന്റെ സാർ നേരത്തെ വിശദീകരിച്ചത് പോലെ അതിന്റെ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളല്ലാതെ ഡയറക്റ്റ് ആടിനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നതിനെക്കാട്ടിലും സാധ്യതകൾ കുത്തിവെപ്പിൽ കുറവാണെന്ന് കേൾക്കുന്നു. മറ്റൊന്ന്, എൻ്റെ ഒരു ആട് ഒരു വർഷമായി പ്രസവിച്ചിട്ട് ഇതുവരേക്കും അത് ഹീറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് വരുന്ന അവരൊരു ഗുളികയ്ക്ക് കുറിച്ച് തന്നു, ഒരു 7 ദിവസം ആടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇതേവരേക്കും ഹീറ്റാകുന്നില്ല. അപ്പം അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇത് രണ്ട് കാര്യങ്ങളാണ് അറിയാമോ?
0: ആടുകളിൽ ഇതുപോലെ കൃത്രിമ ബീജ ദാനം നടക്കുന്നുണ്ട്. അത് പശുക്കളെ പോലെ അത്ര വ്യാപകമായിട്ടില്ല. എല്ലാ സബ്സെൻറ്റേഴ്സ്, അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ പശുക്കളിൽ ചെയ്യുന്ന സബ്സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൃഗാശുപത്രികളിലാണ്. അതും എല്ലാ മൃഗാശുപത്രികളിലും ജില്ലകളിൽ, കൊല്ലം ജില്ലകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മൃഗാശുപത്രികളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ആടിനെ കൊണ്ടുവരികയും അതിനെ വളരെ സ്ട്രഗിൾ ചെയ്യാതെ വളരെ കൃത്യമായിട്ട് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 60-70% വിജയം അതിനകത്തും ഉണ്ടെന്നുള്ളതാണ് ഇത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വർഗശുദ്ധിയുള്ളതും അതുപോലെ തന്നെ പാല് കൂടുതലായിട്ടുള്ള ആടുകളുടെ ബീജമാണ് കുത്തിവയ്ക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. രണ്ടാമത്, ഇപ്പോൾ ഒരു വയസ്സായുള്ള ഒരു പെൺ ആട് ഹീറ്റായില്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ആഹാര രീതി ശ്രദ്ധിക്കണം. ആഹാരം, അതായത് നമ്മുടെ എന്താണ് പിണ്ണാക്കോ അല്ലെങ്കിൽ പെല്ലറ്റോ കൊടുക്കുന്ന അത് കൂട്ടുക, ഔഷധത്തിന് അതിൻ്റെ ശരീര വെയിറ്റിനനുസരിച്ച് കൂട്ടുക, അതുപോലെ തന്നെ ധാതുലവണ മിശ്രിതം കൊടുക്കുക. അതിനുശേഷം ഇത് ഹീറ്റായില്ലെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഗുളികകളും കാര്യങ്ങളും, അല്ല വെറുതെ ഒരു 3-6 ഗുളിക കൊടുത്തുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഡോക്ടറെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ചിട്ട് ഈ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ ഹീറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: ആഹാരം
0: കൊടുക്കുക, അതുപോലെ തന്നെ ധാതുലവണം, അത് നല്ല ക്വാളിറ്റിയുള്ള ധാതുലവണ മിശ്രണം, അതായത് ട്രേസ് മിനറൽസ് ഉള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ്.
1: അപ്പോൾ സാർ പറഞ്ഞ മാതിരി ആടുകൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ
0: നിലവിൽ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇല്ല. പശുക്കളാണെങ്കിൽ വളരെ കോമൺ ആണ്, 1000 പശുക്കൾക്ക് ഒരെണ്ണം വെച്ചുള്ള സബ്സെൻറ്റേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്.
1: അപ്പം വഹാബ് ജി, തങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.
2: ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സാർ, നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് ഏതൊക്കെ ബ്രീഡ്സാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി പ്രധാനമായിട്ട് ഇപ്പം കർഷകർക്ക് ലഭ്യമാവുന്ന സെമൻസ്?
0: പ്രധാനമായിട്ടും ആദ്യം കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ബ്രൗൺസിസിലാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ജേഴ്സി എന്നൊരു ബ്രീഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു.

0: അത് വളരെ അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ബ്രീഡായിരുന്നു, അത് അംഗീകരിച്ച ഒരു ബ്രീഡായിരുന്നു. ആ അതിനുശേഷം ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ, ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ ആകുമ്പോഴത്തേക്കും കറുപ്പും വെളുപ്പും ഉള്ള പശുവാണ്, വലിയ പശുവാണ്, സൈസ് HF എന്നാണ് എല്ലാവരും കർഷകർ വിളിക്കുന്ന HF. ഒരുപാട് പേർക്ക് HFനോട് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ, പാലിൻ്റെ ഉൽപ്പാദനം, അത് മറ്റേത് പശുക്കളെക്കാട്ടിയും വളരെയധികം കൂടുതലാണ്. ഇതാണ് പ്രധാന ഫോറിൻ ബ്രീഡിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് കുറച്ച് അല്ലാതെ ബ്രീഡുകളുണ്ട്, പക്ഷേ എന്നാലും കോമൺ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രീഡ്സിൽ ഇപ്പോൾ നിലവിലുള്ള, അതായത് ഗിർ, താർപാർക്കർ ഇതുപോലെയുള്ള ബ്രീഡും, അതുപോലെ നമ്മുടെ വെച്ചൂർ പശു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രീഡുകളും ഇപ്പോൾ പ്യുവർ ബ്രീഡ് ലഭ്യമാണ്. ഒരു കർഷകൻ്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലരും ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സിന്ധി ഉണ്ടായിരുന്നു, സിന്ധിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചനപിടിക്കാനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സിന്ധിയെക്കാട്ടി കൂടുതൽ ഗിറും താർപാർക്കർ ഇങ്ങനെയുള്ള ബ്രീഡുകളാണ് ആൾക്കാർ.
1: സർ, വെച്ചൂർ പശുവിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം ഒരു പോപ്പുലർ ഒരു നമ്മുടെ തനത് ഇനമായ കൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു ഇഷ്ടമുണ്ട്, ആൾക്കാർക്ക് പ്രൊഡക്ഷൻ കുറവാണെങ്കിലും. അപ്പം ഇതിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫെസിലിറ്റീസ് ഉണ്ടല്ലേ?
0: വെച്ചൂർ പശുവിൻ്റെ സെമൻ അവൈലബിളാണ്. അത് നമ്മൾ, നമുക്കൊരു വെച്ചൂർ പശു ഉണ്ടെങ്കിൽ നമ്മളുടെ ഏത് സബ് സെൻറ്ററിലാണ് നമ്മൾ കുത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ നേരത്തെ അത് അറിയിച്ചിട്ട് ആ സെമൻ അവിടെ എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നതായിരിക്കും, ചെയ്ത് നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. വെച്ചൂർ പശുവിനെ കഴിവതും വെച്ചൂർ പശുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും
1: നല്ലത്.
0: നല്ലത്,
1: ഓക്കെ. സർ, ഈ സെക്സ് സോർട്ടഡ് സെമൻ എന്ന് പറയത്തില്ലേ നമുക്ക്, പെൺപശു മാത്രമല്ല, പശു മാത്രം വേണം, കാള വേണ്ട, അങ്ങനെ അങ്ങനെ സോർട്ട് ചെയ്ത് സെമൻ എടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും പറ്റും. കാര്യം വെച്ചാൽ ഈ ഒരു പശുവിൻ്റെ ലിംഗം, അതായത് ആണോ പെണ്ണാണോ എന്ന്, കാളകളുടെ ബീജത്തിൽ നിന്നാണ്, XY XX എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ബീജം, പെൺകുട്ടികളുടെ ആവശ്യമായ ബീജം സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രം നമ്മൾ ഒരു സ്ട്രോയിൽ അല്ലെങ്കിൽ കുത്തിവെക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തൊന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ അതിൽ കുത്തിവെക്കുന്ന പോലെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതിന് ഉള്ളതെന്ന് വെച്ചാൽ അല്പം വില കൂടുതലായിരിക്കും. കാര്യം വെച്ചാൽ അതൊരു ലോങ് പ്രോസസ്സിലാണ്, സോർട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ളത് കൊണ്ട്. പക്ഷേ അതിനകത്തൊരു ഗുണമെന്ന് പറയുന്നത്, അത് സെലക്ട് ചെയ്യുന്ന കാളകൾ മെച്ചപ്പെട്ട കാളകളായിരിക്കും, അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുട്ടികളും മെച്ചപ്പെട്ടതായിരിക്കും.
1: അപ്പോൾ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്കത് ലാഭകരമായിരിക്കും.
0: അത് ചനപിടിച്ച് കിട്ടിയാൽ നല്ലൊരു കുട്ടിയായിരിക്കും ഉണ്ടാകുന്നതെന്ന് യാതൊരു, പക്ഷേ അതും നമ്മൾ ഈ പറയുന്ന പോലെ 60% 60% 60% സക്സസ് ഉള്ളൂ. ചിലപ്പോൾ ഒന്നോ രണ്ടോ കുത്തിവെപ്പ് ചിലപ്പോൾ അതിന് വേണ്ടി വരും. കറക്റ്റായിട്ട് മതി കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുത്തിവെപ്പിൽ തന്നെ ചനപിടിക്കാൻ സാധിക്കും.
1: സർ, ഈ പോയിന്റിലോട്ട് തന്നെയാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഹീറ്റിൻ്റെ സമയം അത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണല്ലേ?
0: തീർച്ചയായിട്ടും. ഈ പല കർഷകരും ഇപ്പം നേരത്തെ വിളിച്ച ശ്രോതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 2-3 കുത്തിവെപ്പ് കുത്തിവെച്ചിട്ട് ചെന പിടിക്കുന്നില്ല. അത് ഫീൽഡിൽ കാണുന്ന, അതായത് കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ്. കാരണം പല കർഷകരും ഒരു പശു ഹീറ്റ്, അതായത് ഹീറ്റെന്നാണ് സാധാരണ പറയുന്നത്, മതിയിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചം കുത്തിവെക്കും. അത് മതിയുടെ ഏത് സ്റ്റേജാണെന്നോ എപ്പോഴാണോന്നോ പരിസ്ഥിതി, കുത്തിവെച്ചതിന് ശേഷം ചെന പിടിച്ചെന്നുള്ളൊരു ധാരണയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതുപോലെ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ പശുക്കളുടെ മതിയുടെ സ്വഭാവം, ഞാൻ ആദ്യം മതി ഒരു 3-4 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടു, മതിയുടെ ചക്രങ്ങൾ 4 ഘട്ടം. ആദ്യം എന്ന് വെച്ചാൽ മതി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പശുവിനെ മതിയിലേക്ക് വരാനുള്ള പ്രിപ്പറേഷൻ, ഒരു 2-3 ദിവസമായിരിക്കും അത് നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്തും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ കുത്തിവെക്കുകയാണെങ്കിൽ ചെന പിടിക്കാനുള്ള സാധ്യത ഇല്ല. ഈ സമയത്ത് പശുക്കൾ സാധാരണഗതിയിൽ മറ്റു പശുക്കളുടെ മുകളിൽ ചാടിക്കയറാറുണ്ട്. ഇത് ഒരു ലക്ഷണമാണ്, ആരംഭത്തിൻ്റെ ലക്ഷണമാണ്. ചെറിയ ഡിസ്ചാർജ്, അതായത് മാച്ചു പോകാറുണ്ട്, അതിൻ്റെ യോനി തടിച്ചു വരാറുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആരുടെ പ്രാരംഭത്തിൽ കാണിക്കും. ഇത് 2-3 ദിവസം നിൽക്കും. ഇതിന് ശേഷമാണ് യഥാർത്ഥ മതിയുടെ കാലഘട്ടം. അത് ഒരു 12-24 മണിക്കൂർ വരെയാണ് സാധാരണഗതിയിൽ നിൽക്കുന്നത്.
1: ഷോർട്ട് ഡ്യൂറേഷനാണ്.
0: ആ ഷോർട്ട് ഡ്യൂറേഷനിലാണ് സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ കുത്തിവെക്കണമെന്നൊരു തിയറി തന്നെ ഉണ്ട്, അതായത് AM PM റൂൾ, അതായത് രാവിലെ വൈകുന്നേരം റൂൾ. രാവിലെ ഹീറ്റ് കണ്ടാൽ വൈകുന്നേരം കുത്തിവെക്കുക, വൈകുന്നേരം ഹീറ്റ് കണ്ടാൽ പിറ്റേന്ന് രാവിലെ. ഇത് മതിയുടെ സമയത്തുള്ള കാര്യമാണ്, അല്ലാതെ എപ്പോഴെങ്കിലും ഹീറ്റ് കണ്ട് എപ്പോഴെങ്കിലും കുത്തിവെക്കുന്ന കാര്യത്തിലല്ല. മതിയിലാണ് പശുവുണ്ട്. ഈ മതിയിലാണെന്ന് പശു കർഷകൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതിയിൽ സാധാരണഗതിയിൽ പശുക്കളെ അതിൻ്റെ പശുവിൻ്റെ മേളിൽ ചാടിക്കയറാൻ അനുവദിക്കും മറ്റു പശുക്കളെ. അതായത് ഇപ്പം നമ്മൾ 5

0: പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഈ സമയത്താണ് പ്രധാനമായിട്ടും രണ്ടാമതൊരു വെച്ചാൽ ഈ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ള മെറ്റിസ്ട്രം എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ളതാണ്. ഇതൊരു 3-4 ദിവസം ഈ സമയത്താണ് അതിൻ്റെ ഓവുലേഷൻ നടക്കുന്നത്. അതായത് മതി തീർന്ന് ഒരു 12-15 മണിക്കൂറിന് ഇടവിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അതിനൊരു 12 മണിക്കൂർ മുമ്പ് കുത്തിവെച്ചാലാണ് ചനപിടി. അത് മതിയിൽ തന്നെ കുത്തിവെച്ചാൽ മാത്രമേ ചനപിടിക്കത്തുള്ളൂ. നമ്മൾ മെറ്റിസ്ട്രത്തിലാണ് കുത്തിവെക്കുന്നതെങ്കിൽ ചനപിടിക്കാനുള്ള സാധ്യത കുറേ. കാര്യം ഒരു സെമൻ പശുവിൻ്റെ ഉള്ളിൽ പിന്നെ ഗർഭപാത്രത്തിൽ എത്തിയതിന് ശേഷം മിനിമം ഒരു 12-15 മണിക്കൂറെങ്കിലും വേണം. സെമനൊരു മാറ്റം അതിനകത്ത് വരുന്നുണ്ട്, കപ്പാസിറ്റി സെഷൻ. ആ മാറ്റം വരണമെങ്കിൽ 12-15 ആ മണിക്കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് ചനയിലേക്ക് വരും. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജ് ഡൈജസ്റ്റർ, രണ്ട് ഹീറ്റിനിടയ്ക്കുള്ളതാണ്, ഹീറ്റ് കാണാറില്ല. അപ്പോൾ ഇത് കർഷകൻ മെറ്റിസ്ട്രത്തിൽ ഒരു കാര്യം കൂടെ പറയാം, അവിടെ ചില പശുക്കളിൽ ചോര പോകാറുണ്ട്. ചോര പോകുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചോര പോകുന്ന പശുക്കളുണ്ട്. ഇത് ഒരു രോഗാവസ്ഥയല്ല, ഇത് പശുക്കളുടെ നോർമലായിട്ടുള്ള കാര്യമാണ്. ചോര ഉണ്ടെങ്കിൽ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യം, ചിലപ്പോൾ വെച്ച് മാച്ചൊക്കെ പോകും, പക്ഷേ ആ സമയത്ത് കുത്തിവെച്ചിട്ട് കാര്യമില്ല. അപ്പം മതിയുടെ സമയത്ത് തന്നെ കുത്തിവെക്കാൻ കർഷകർ ശ്രമിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിരന്തരമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഒരു പശു ആദ്യം നമ്മൾ എത്ര സമയം ഒരു പീരീഡിൽ ഒരു ഹീറ്റിൽ എത്ര നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: 12-24 മണിക്കൂർ
0: വരെ ഇതുള്ളൂ. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ, ആ സമയം കണ്ടെത്തണമെങ്കിൽ പശു ഇതിന് മുമ്പ് ഹീറ്റ് വരുന്നതിന് അടുത്ത് കഴിഞ്ഞ ഹീറ്റിലെങ്കിലും ഇത് നല്ലപോലെ നിരീക്ഷിച്ച് ഇതിൻ്റെ ഈ സ്റ്റേജുകളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ അടുത്ത ഹീറ്റിൽ അതനുസരിച്ച്. ഒരു കാര്യം കൂടെ, നമ്മൾ ഈ മതിയിൽ കുത്തിവെച്ചു, അടുത്ത ഒരു പിറ്റേ ദിവസവും നല്ല ഹീറ്റുണ്ട് എങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുന്നത് അഭികാമ്യമാണ്. ഒരു കുത്തിവെപ്പൂടെ സെക്കൻഡായിട്ട്, അതായത് ഒരു സമയം 4-5 എണ്ണം കുത്തിവെച്ചിട്ട് കാര്യമില്ല. പലരും ചില ഫീൽഡിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു കുത്തിവെപ്പിൽ 2-3 സെമൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എഫക്റ്റീവ് ആയി, ഒരു കുത്തിവെപ്പിൽ ഒരു സെമനിൽ ഒരു സ്ട്രോയിൽ തന്നെ കുത്തിവെക്കുന്നതിൽ അതിന് പിടിക്കാനുള്ള ബീജത്തിൻ്റെ അളവുണ്ട്. അപ്പോൾ 5 എണ്ണം ചെയ്താലും 10 എണ്ണം ചെയ്താലും ഒരേ എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ 24 മണിക്കൂറിന് ശേഷവും ഈ പശു മതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുത്തിവെച്ചാൽ ചനപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കർഷകരുടെ നിരന്തരമായ ശ്രദ്ധ ഇതിനകത്തുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ.
1: ഇപ്പോൾ സാർ, ഒരു കർഷകൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പശു ഇപ്പം മതിയിലാണ്, ഹീറ്റ് പീരീഡിലാണ്, കുത്തിവെക്കാൻ സമയമായി. സാർ AMPM റൂൾ പറഞ്ഞ് രാത്രിയിലാണെങ്കിൽ രാവിലെ കുത്തിവെക്കണം, രാവിലെ കണ്ടാണെങ്കിൽ വൈകിട്ട് കുത്തിവെക്കണം. അപ്പം യൂഷ്വലി ഇത് ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ വീട്ടിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന് പശു ഹീറ്റിലാണെന്ന് മനസ്സിലായി, ടെക്നീഷ്യൻ വരുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ആ ഫാർമർ എടുത്തു വെക്കേണ്ടത് കുത്തിവെക്കുവാൻ വേണ്ടി?
0: ഈ പശു ഹീറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ശാന്തമായൊരു സ്ഥലത്ത് കിട്ടും, അതാണ് ഏറ്റവും എക്സൈറ്റഡ് ആക്കാതി, അതായത് അതിനെ
1: സമ്മർദ്ദത്തിൽ
0: കൊണ്ടുവരാതിരിക്കുക. എന്നുവെച്ചാൽ അതിനെ മാറ്റി വേറൊരു സ്ഥലത്ത് കിട്ടുക, പിന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക, അതിൻ്റെ യോനി ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നിർത്തുക. കുത്തിവെക്കുന്നതിന് മുമ്പും തീർച്ചയായിട്ടും വൃത്തിയായിട്ട് കഴുകി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് ചെയ്യുന്നത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എക്സൈറ്റഡ്, അതായത് വളരെ വെകുളി പിടിപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, പിന്നെ പല ആശുപത്രികളിലും നമുക്ക് കുത്തിവെക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ട്രെവിസ്, അതായത് അതിൻ്റെ സംവിധാനമുണ്ട്. അതിനകത്ത് പശുവിനെ കയറ്റിയത് പശു വലിയ ബഹളം വയ്ക്കത്തില്ല. വീടുകളിലാണെങ്കിൽ അതിനുള്ള ഒരാളെയും കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഒരാൾ മാത്രമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ചില പശുക്കൾ ശാന്തമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഹീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശാന്തമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന്
1: ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ആഹാരമൊക്കെ സപ്പോസ് കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഫീഡിങ് കൊടുക്കണോ, അതോ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ശ്രദ്ധിക്കാം, വലിയ ഡിഫറൻസ് വരുമോ അതിൽ?
0: അതായത് കർഷകർക്കൊരു വിചാരം എന്ന് പറയുന്നത് ആഹാരം കൊടുക്കരുതെന്നൊരു ഒരു ചിന്ത കർഷകരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ല. അടിസ്ഥാനമില്ലെന്ന് പറയാൻ കാരണം, നമ്മൾ കുത്തിവെക്കുന്നതും ഇത് പക്ഷേ വയറ് ആഹാരം കൊടുത്ത് ഒരുപാട് വയറ് നിറഞ്ഞാൽ നമുക്ക് യൂട്രസിൻ്റെ സെർവിക്സിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളിത് കുത്തി പിടിച്ചിട്ടാണ് ഇത് കുത്തുന്നത്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചു. അതുകൊണ്ട് ആഹാരം അല്പം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്താൽ, ഒരു 3-2 മണിക്കൂറോ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. ആഹാരം ഒട്ടും കുറയ്ക്കാതിരിക്കണമെന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്.
1: പിന്നെ ആശുപത്രി കൊണ്ടുവന്നതാണോ ആദ്യം നല്ലത്, അതോ വീട്ടിൽ ടെക്നീഷ്യനെ വിളിക്കുന്നതായിരിക്കും? എനിക്ക് തോന്നുന്നു വീട്ടിലോട്ട് വരുന്നതല്ലേ നല്ലത്. അപ്പം പശു അവരുടെ ആ നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ നിൽക്കുമ്പം

0: സമ്മർദ്ദം കുറവായിരിക്കും.
1: അത് അത് ഈ സമ്മർദ്ദത്തിന്റെ കാര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആശുപത്രി കൊണ്ടുപോകുന്നതുകൊണ്ട് കുത്തിവെച്ചാൽ ചെന പിടിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ ഇതാണ്. കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതിനെ അവിടെ ശാന്തമായിട്ട് നിർത്തി എന്നിട്ട് മാത്രമേ കുത്തിവെക്കാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേനലാണ്, നല്ല വേനൽ സമയമാണ്, നല്ല വെയിലത്ത് ഇതിനെ കൊണ്ടുപോയി ഇട്ട് കുത്തിവെക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ല തണലത്ത് കെട്ടി ഒന്ന് തണുപ്പിച്ചിട്ട് കുത്തിവെച്ചാലും ചിലപ്പം നന്നായിരിക്കും.
0: ഓക്കെ, അപ്പോൾ സർ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം.

പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരു വട്ടം കൂടെ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയമാണ് കന്നുകാലികളിൽ കൃത്രിമ ബീജാദാനം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നമ്മോടൊപ്പം ഡോക്ടർ കെ കെ തോമസ് ഉണ്ട്, മുൻ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിലെ. ഡോക്ടർ തോമസ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് കുത്തിവെക്കുന്നത്, പിന്നെ ഹീറ്റ് സിംറ്റംസ് ഒക്കെ എന്തും, മതി വരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് തന്നെ കുത്തിവെക്കണം കറക്റ്റ് സമയത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ. സർ, ഒരു ചോദ്യം ഇവിടെ വരുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ

0: ഡോക്ടേഴ്സ് പറയാറുണ്ട് എല്ലാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ റെക്കോർഡ്സാണ് ഒരു ഫാർമർക്ക് കീപ്പ് ചെയ്യേണ്ടത്?
1: ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പല കർഷകരും, സാർ ഞാൻ കറന്നുകൊണ്ട് നിൽക്കുമായിരുന്നു, പശു പ്രസവിച്ചു എന്ന് പറയാറുണ്ട്. ഞാൻ വിചാരിച്ചു 8 മാസേ ചനയായിട്ടുള്ളതെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടുകൾ തെറ്റുന്നു. ഇത് ശരിക്കും ആ കർഷകൻ്റെ ലാഭത്തെ അല്ലെങ്കിൽ വലിയ അതിൻ്റെ ആ പശുവിൻ്റെ കൊണ്ടുള്ള പ്രയോജനം വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് തടയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശുവിനെ ഒരു ടെക്നീഷ്യൻ വന്ന് കുത്തിവെക്കുമ്പോഴും അതിനൊരു രസീത് തരും. ആ രസീത് നിർബന്ധമായിട്ടും വാങ്ങിക്കണം. ഇനി രസീത് തന്നില്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് അത് ക്ലിയർ ആയിട്ട് എഴുതുക. ചിലരെല്ലാം മതിലൊക്കെ എഴുതി വയ്ക്കും, പലപ്പോഴും അത് മാഞ്ഞുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുത്തിവെപ്പാകുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പശു എന്നാണ് ഹീറ്റായത്, എപ്പോഴാണ് ഹീറ്റായത്, എപ്പോഴാണ് കുത്തിവെച്ച ഈ സമയവും ഇത് സഹിതം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് അത് ചെന പിടിച്ച് കഴിഞ്ഞാൽ എന്ന് പ്രസവിക്കും എന്നുള്ളൊരു ധാരണയെത്തും. അതിനൊരു വറ്റുകാലം അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്, ഒരു പശുവിൻ്റെ റെസ്റ്റ് പീരീഡ് കൊടുക്കേണ്ടതാണ്. അത് ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണക്കുകൂട്ടി ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്കുകൂട്ടുകളെല്ലാം തെറ്റും, അതിനകത്ത് കൊണ്ട് പാലിൻ്റെ പ്രൊഡക്ഷനും കുറയും. അതുപോലെ തന്നെ ഈ ഇത് കുത്തിവെക്കുമ്പോൾ തന്നെ എന്ത് ബ്രീഡാണ് ഉപയോഗിച്ചത്, ജനിസ് ഏതാണ്, HF ആണോ അല്ലെങ്കിൽ ഹോൾസ്റ്റൈൻ ആണോ, അത് ആ ബ്രീഡ് കർഷകൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ബ്രീഡ് എന്തെങ്കിലും കർഷകൻ
0: അറിഞ്ഞിരിക്കണം.
1: അത് പ്യുവറാണ്, അത് പ്യുവർ ബ്രീഡുണ്ട്, ക്രോസ് ബ്രീഡുമുണ്ട്, കാളകളുടെ സമയം ഉപയോഗിക്കുന്നുണ്ട്. പ്യുവർ ബ്രീഡ് വേണമെങ്കിൽ അത് കർഷകനൊരു ചോയ്സ് ഉണ്ട്, ആ ചോയ്സ് പല കർഷകരും ഉപയോഗിക്കുന്നില്ല. എനിക്ക് പ്രീമിയം ബുള്ളുകൊണ്ട് എൻ്റെ പശുക്കൾ, പ്രീമിയം ബുള്ളെന്ന് വെച്ചാൽ അതിനകത്തു നിന്ന് കിട്ടുന്ന കുട്ടികൾ പ്രൊഡക്ഷനിൽ മികച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കാളകളുടെ സെമൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്, അത് ടെക്നീഷ്യൻ അത് കൊണ്ടുവന്ന് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്, അത് അവൈലബിളുമാണ്. റേറ്റ് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വരും, 10-30-50 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കർഷകനെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആ കുത്തിവെച്ച കളയുന്ന ഒരു സ്ട്രോ ഉണ്ട്, സ്ട്രോ എന്ന് വെച്ചാൽ കുത്തിവെച്ചതിൻ്റെ ഷീത്ത് കളയുന്ന സാധനം, അതിനകത്ത് ഈ സെമൻ വന്ന ഒരു ഷീ ഒരു ട്യൂബുണ്ട്. ആ ട്യൂബ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ കാളയുടെ പേര്, ഏത് സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള ഏത് ബ്രീഡാണ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതിനെ അറിയാൻ സാധിക്കും. ഇത് കർഷകൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്,
0: റെക്കോർഡ് കീപ്പിംഗ്. പിന്നെ സാർ, ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, ഇത് പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ പിന്നെ ഇമീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്കത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റായി പോകുമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് സാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
1: നിർബന്ധമായിട്ടും കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ചന പരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസം കൂടുമ്പോഴും ഹീറ്റാവും, ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ചനയാണ്. ഞാൻ ഒന്ന് പരിശോധിച്ചോ എന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല. എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ 4 മാസം അല്ലെ 3 മാസം പുള്ളിക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ 60-90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസമാകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു ടെസ്റ്റുണ്ട്, ഫീൽഡ് ലെവൽ ടെസ്റ്റുണ്ട്. ബ്ലഡ് ഒഴിച്ച് ആ ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്ററൽ ഫ്ലോ കിറ്റുണ്ട്, ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് കർഷകൻ ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും, കറവ നിർത്തിയ കേസുകൾ വരെയുണ്ട്, അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല, അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ അവരുടെ ധനനഷ്ടത്തിനും വലിയ പ്രശ്നത്തിലും അവസാനിക്കും.
0: അപ്പോൾ സാർ പറഞ്ഞ മാതിരി ഇപ്പം 1 മാസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള
1: കിറ്റുണ്ട്,
0: സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ കേസ് അപ്പം ടെസ്റ്റ് ചെയ്ത് പക്ഷേ അത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.
1: തീർച്ചയായിട്ടും ഒരു 1 മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുവാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20, 22, 18-22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം, എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ ചന കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണതയായിട്ട്

0: ഈ നമ്മൾ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ധാതുലവണ മിശ്രണങ്ങൾ ആദ്യം നൽകും. അത് നിർബന്ധമായിട്ടും ഒരു ചന പിടിക്കുന്നതിന് നമ്മൾ കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രണം കൊടുത്തിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ച ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു ടെക്നീ ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് അത് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
1: സർ സൂചിപ്പിച്ച് ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ, മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് ഈ കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം, കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ഈ ധാതുലവണ മിശ്രണം പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷെ പല ധാതുലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള, എനിക്ക് തോന്നുന്നു 10 പത്തോ 100 രൂപയും കൂടെ വ്യത്യാസം വരത്തുള്ള ക്വാളിറ്റിയുള്ള സാധാരണ ലോക്കൽ ഇതിനെക്കാട്ടി അങ്ങനെ ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് വെച്ചാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതുലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ ചന പിടിക്കാൻ കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
1: സർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം മാഡം. ആരാണ് സംസാരിക്കുന്നത്?
2: ബിമല, കുടിക്കോട്ടുന്ന്.
1: ആ, പറഞ്ഞോളൂ മാഡം.
2: പിന്നെ എനിക്കൊരു ക്രാവ് 10 ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട് വന്നു
1: പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: അത് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ സീറ്റി ഇടുന്നുണ്ട്. അങ്ങനെ സീറ്റി മാറ്റിയപ്പോഴേ ആ കൊച്ചുകുട്ടിക്ക് മടി വരുവാ. പിന്നെ അത് 14 ആയപ്പോഴേ ഈറ്റായി തുടങ്ങി.
0: ഈ പശുവിനെ കറക്കുന്നുണ്ടോ? അത്രയും ഉണ്ടോ? അത്രയും മടി വന്നിട്ടുണ്ടോ? പശുക്കുട്ടി അല്ല, പശുക്കുട്ടിക്ക് തന്നെ അത്രയും കറക്കത്തക്ക രീതിയിലുള്ള മടി, അത്രയും വലിപ്പം വന്നിട്ടുണ്ടോ? അതോ ചെറുതായിട്ട് കാണുന്നേ ഉള്ളു, തള ചെറുതായിട്ട് ഒരു തള ഇത് മാത്രമേ ഉള്ളോ?
2: അല്ലല്ല, ഇത്തിരി നല്ല ഇതായി. നമ്മള് പശുകളെ കുത്തിയെപ്പിച്ച് 6-7
0: മനസ്സിലായി,
2: പശുക്കുട്ടികളെ കുത്തിയെപ്പിച്ച്.
0: ഇത് സാധാരണഗതിയിൽ ചില പശുക്കളിൽ അതിൻ്റെ ഹോർമോണിൻ്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് ഇതുപോലെ മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റാവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മടിയിൽ അതിനെ കുത്തിവെക്കുക.
2: അത് തന്നെ ഇപ്പം 15 കഴിഞ്ഞു, ഇനി അടുത്ത് ഈറ്റിന് കുത്തിയെപ്പിക്കാൻ പറ്റുമോ?
0: അല്ല, ഈ ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇനി പറയുന്നതായിരിക്കും വയസ്സല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ശരീരത്തു ഭാരം, അതായത് ഒരു പശു, ഒരു മുക്കാ പശുവെങ്കിലും ആവണം, അതാണ് നാടൻ ഭാഷ പറഞ്ഞ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം. അത്രയും ഉണ്ടോ വലിപ്പം? ഉണ്ടോ? ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തിവെക്കണം. ഒരു 3 ഓരോ 20 വിട്ട് ഹീറ്റാവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും, ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു? 2-3 ഉള്ളെങ്കിൽ അതനുസരിച്ച് ബ്ലഡ് പോകുമ്പോൾ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. അപ്പോൾ എന്നാണ് ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3 ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ 4 ചിലപ്പോൾ 5 ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും പിന്നെ മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റുണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹീറ്റിൻ്റെ 2 നല്ല ഹീറ്റ് തുടങ്ങി 2 കുത്തിവെക്കുക. അതിൻ്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡൊന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ ഇരിക്കുന്നത്. ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ചന പിടിക്കാനുള്ള മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിന്റെ ബീജം കുത്തിവയ്ക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല, പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടാവുന്ന കുട്ടി ഇതുപോലെ സങ്കരേനമായ ഒരു കുട്ടിയായിരിക്കും. വെച്ചൂറും അല്ല,

0: സംഘടന അല്ലാത്തൊരു കുട്ടിയായിരിക്കും അത് കുത്തിവെച്ച് ചെനപിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല, കുത്തിവെച്ച് ചെനപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിൻ്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. അപ്പം വെച്ചൂർ പശുവിൻ്റെ കുട്ടി കിട്ടണമെങ്കിൽ വെച്ചൂർ പശുവിന് തന്നെ കുത്തിവെക്കണം.
0: അപ്പോഴാണ്
1: അഭികാമ്യം. ഓക്കെ സാർ. ആ സാർ, ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പശു, ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: ഒരു കിടാരി അതായത് കുത്തിവെക്കാൻ
1: ഫസ്റ്റ് ടൈം ചെയ്യേണ്ടതെന്ന്
0: പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഈ ആൾക്കാരെല്ലാം കർഷകർ ചിന്തിക്കുന്ന പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മുക്കാൽ, മൂന്നിൽ രണ്ട് ശരീരഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഏജ്
0: എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന കുട്ടികളാണെങ്കിൽ ഏതാണ്ട് ഒരു 14 മാസം 15 മാസം ആകുമ്പം ഇതിൻ്റെ ഒരു ശരീരഭാരം അറ്റൈൻ ചെയ്യും, ആർജിക്കും. ആ സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ
1: രണ്ടോ മൂന്നോ
0: ആദ്യത്തിൽ ചെയ്യുന്നതുകൊണ്ട് പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല, ഉപദേശിക്കാറില്ല. കാരണമെന്ന് പറയുന്നത് ആദ്യം ഒന്നോ രണ്ടോ ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത്
1: ഒബ്സർവ് ചെയ്യാൻ പറ്റും.
0: നേരത്തെ ഉള്ള ശ്രോതാവ് പറഞ്ഞ പോലെ ചോര പോകുന്നുണ്ടോ, ചോര പോകുമ്പോൾ എത്രാമത്തെ ദിവസമാണ്, ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് 4-ാമത്തെ ദിവസം ചോര പോകുന്നുണ്ട്. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ 3-ാമത്തെ ദിവസമായിരിക്കണം, 3 ദിവസം. അപ്പോൾ ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ട് അത് 1-ാമത്തെ ദിവസം എന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല. ചിലപ്പോൾ തലേന്ന് ഹീറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നിരന്തരമായ ശ്രദ്ധ. ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 ദിവസം ഇടപെട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി, അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വട്ടമാണെങ്കിൽ 2 ഹീറ്റ് വിട്ടിട്ട് 2-3
0: ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. ശരീരഭാരം മറ്റേ നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ ഒരു 180-200 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ അടത്തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽറ്റിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ. പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി, നമ്മൾ കറവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തിവെക്കേണ്ടത്? അപ്പോൾ അവിടെയും ലേറ്റായാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരു കന്നുകുട്ടി ഉണ്ടാകണം. അതായത് ആ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തിവെച്ചിരിക്കണം. 60 ദിവസം കഴിഞ്ഞിട്ട് നോർമലി ഒരു 45-60 ദിവസത്തിനും ഇടയ്ക്ക് ഈ പശു ഹീറ്റാകാനുള്ള സാധ്യതയുണ്ട്. 60-70 ദിവസത്തിനകം ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാകാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് അടുത്ത മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് നടണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ ഈ കർഷകർ ഇപ്പോഴും നമ്മളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഈ ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4-ാമത്തെ 5-ാമത്തെ 6-ാമത്തെ മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 3-ാമത്തെ മാസത്തിൽ കുത്തിവെച്ച ചെനപിടിക്കുവാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് പാല് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവല്ല നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8-ാമത്തെ 9-ാമത്തെ മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2-ാമത്തെ 3-ാമത്തെ മാസം കഴിയുമ്പോഴത്തേക്കും കറവ പറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിൻ്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കാര്യം അതൊന്നും ഇൻകമില്ലാത്തതുകൊണ്ട്.
1: അപ്പോൾ അതേമാതിരി പിന്നെ നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ്
0: ഡിലേ ആവുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട് സാർ. ഹലോ
2: സാറേ. ഹലോ സാറേ, എൻ്റെ പേര് വിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പള്ളിലാണ് എൻ്റെ സ്ഥലം.
1: പറഞ്ഞോളൂ വിനു.
2: സാറേ, എനിക്ക് 10-20 പശുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൃത്രിമ ബീജദാനത്തെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്.
1: നമ്മൾ ഇത്രയും നേരം അത് തന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് വല്ലതും ക്വസ്റ്റ്യൻ ഉണ്ടോ വിനുവിന്?
2: ചോദിക്കാനുള്ള, നമുക്ക് ഒരുപാട് കുത്തിയിരിപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് രണ്ടാം ചെനയിൽ, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു 2-ാമത്തെ കുത്തിവെപ്പിലേക്ക് വരാം.

0: ഇപ്പൊ ഏകദേശം ഒരു 10-15 കുത്തി 20 വരെ കുത്തി പോയ പശുക്കളുണ്ട്.
1: ഈ ഒരു പശുവിനെ നമ്മൾ പറയുമ്പം അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ ഈ പശു ഫാമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം. ഹീറ്റ് എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട് എന്ന്, അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന അല്ല, അപ്പോൾ വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല, എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചന പിടിക്കും, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൂടത്തുള്ളൂ. ഇനി 2-3 കുത്തിവെപ്പ് കഴിഞ്ഞ് ചന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും ഇത് ചന പിടിക്കാതിരിക്കുന്നത്. നമ്മള് ഒരു പശു പ്രസവിച്ചതിന് ശേഷം 1-2 വട്ടം കുത്തിവെക്കും. പ്രസവിച്ച ഒരു 6 മാസം കഴിയും, അല്ല 60 ദിവസം കഴിഞ്ഞാൽ കുത്തിവെക്കണമെന്നാണ് പറഞ്ഞത്. 60 അല്ലെങ്കിൽ 75 ദിവസം ആകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞ് 2-3 കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ് വരും, ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ ഷെഡി മാത്രമേ കിട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുകയല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ഈ ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ഇന്ന ഇത് ഏതാ ഈ ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശുവിന് നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ ആ അന്ന് ഒരു കുത്തിവെപ്പൂടെ കുത്തിവെക്കണം, എങ്കിലേ ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
0: ഇത്
1: പറഞ്ഞോ, ചോദിച്ചോളൂ.
0: അപ്പൊ സാറേ, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്തെച്ചാ, എന്റെ പശുക്കൾ ഹീറ്റ് ആവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ട്. അത് ചിലതൊക്കെ 2-3 ബ്ലഡ് പോവാറുണ്ട്. അത് നമ്മൾ എത്തണ്ടെന്ന ബ്ലഡ് പോകുന്ന കൃത്യമായിട്ട് തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറുമുണ്ട്. എന്താച്ചാ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എല്ലയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
1: പുയ്യപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞ പറഞ്ഞോ, ഈ ഡോക്ടറുണ്ട്, സബ് സെന്റർ ഉള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
0: ഉണ്ട്, നമുക്ക് ചിലപ്പം പശു ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആൾ കാണാം, ചിലപ്പോൾ നമുക്ക് അത് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ. ചിലപ്പം ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവരെ ഹീറ്റിന്റെ ലക്ഷണം
1: കാണിക്കുന്നത്
0: നമുക്ക് കാലത്തേക്ക്.
1: അല്ല, ഞാനൊരു ഒരു ഒരു കാര്യം, നമുക്കിപ്പോൾ നമ്മളിവിടെ പറഞ്ഞനുസരിച്ചിട്ട് ഇപ്പോൾ രാവിലെ ഹീറ്റ് കാണുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ഹീറ്റ് ആണെങ്കിൽ രാവിലെ ചെയ്യാം. ഈ ഇത് ഇതാണ് അതിൻ്റെ നിയമവശം. പക്ഷേ എല്ലാ പശുക്കളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപേക്ഷ
0: ഞാൻ ചില പശുക്കൾക്ക് ഹീറ്റ് 2-3 ദിവസം നിൽക്കുന്ന പശുക്കളുണ്ട് സാറ് പറഞ്ഞത്. അപ്പം ഞാൻ അവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ഹീറ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ട് ഹീറ്റിലാണെങ്കിൽ ഹീറ്റ് തന്നെ കൊടുക്കും. ഞാൻ 4 ദിവസം ഹീറ്റിങ്ങനെ റെഗുലർ ആയിട്ട് നിൽക്കുന്ന 4 ദിവസം അടുക്ക കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുക, ഏതാണ്ട് 32 കുത്തിയപ്പോളം ചെയ്ത് 2-3 ട്രിപ്പ് വയറ് കഴുകി. പക്ഷെ ഞാൻ ഡോക്ടറെ നിർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ 2-3 കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയും അതിനെ പരിശോധിക്കുകയും അതിൻ്റെ ഈറ്റത്തിൽ കൂടെ അതിന് കളർ വ്യത്യാസം വന്നാൽ അതിൻ്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്.
1: താങ്കളൊരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇല്ല, 2 കുത്തിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ചന പിടിച്ചിട്ടില്ലെങ്കിൽ, 2 കുത്തിവെപ്പ് എന്നാൽ അടുപ്പിച്ചുള്ള 2 കുത്തിവെപ്പല്ലേ, 2 ഹീറ്റിൽ കുത്തിവെപ്പ് അല്ലെങ്കിൽ 2-3 ഹീറ്റിൽ കുത്തിവെപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സ കഴിഞ്ഞാൽ വെറും വയറ് കഴുകു മാത്രം, വയറ് കഴുകുക എന്നാൽ ആൻറ്റിബയോട്ടിക് ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം പിടിക്കത്തുള്ളൂ, ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിച്ച് ചിലപ്പോൾ ചെറിയ മാച്ച് നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണും, വളരെ സൂക്ഷ്മതയോട്ട്.

0: നോക്കുകയാണെ അതിനകത്ത് ചെറിയ പൊട്ട് പൊട്ട് പൊട്ട് പൊട്ട് പോലെ മഞ്ഞ പഴുപ്പിന്റെ അംശങ്ങൾ കാണും. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ പറ്റൂ, ദൂരെ നോക്കി അറിയത്തില്ല. അല്ല, താങ്കൾ ഒരു നല്ല കർഷകനാണെന്നുള്ളതുകൊണ്ടാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നല്ലൊരു ആളെ കൊണ്ട് മൂന്ന് കുത്തിവയ്പ്പിന് ശേഷം പരിശോധിപ്പിക്കുക, അതനുസരിച്ച് അതിൻ്റെ ഹോർമോൺ ഇല്ലെങ്കിൽ, നല്ല പശുക്കളാണെങ്കിൽ നമുക്കിപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലുണ്ട്. ട്രീറ്റ്മെൻറ്റ് അതായത് ഒരു പശുവിനെ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് എല്ലാം കൊടുത്തതിന് ശേഷം ഹോർമോൺ കൊണ്ട് ഹീറ്റാക്കി ഈവൻ ഓവുലേഷൻ നടക്കുന്ന ഹോർമോണോട് എടുത്ത് കുത്തിവയ്ക്കാവുന്ന സംവിധാനമുണ്ട് ഇപ്പം. അപ്പോൾ അതനുസരിച്ച് ആ മനസ്സിലായി, ഇതെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു നല്ലൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം ഇവിടെ
1: ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് ഇത്രയും ഞാൻ എല്ലാം കൂടിയ
0: മനസ്സിലായി
1: ഇവിടെ യൂസ് ചെയ്യുന്നത് എന്റെ ഫാമിലി തന്നെ പ്രസവിക്കുക.
0: വെരി ഗുഡ്. അതിനെ വളർത്തുന്നുണ്ടോ?
1: വളർത്തിയെടുക്കുന്നുണ്ടോ? പത്തോളം പശുക്കിടാങ്ങൾ വളർന്നു വരുന്നുണ്ട് പല സ്റ്റേജിലുള്ളത്. നമ്മുടെ
0: നല്ലൊരു കർഷകൻ തന്നെയാണ്.
2: വിനുജി, വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കുന്നില്ല, അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ് ഒരു പശു ഇൻഫെർട്ടൈൽ ആണ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചെന പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
0: നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം പിന്നെ വെറും ഈ നേരത്തെ പറഞ്ഞതുപോലെ വയറുകഴി ഒരു ഇത് മാത്രമല്ല, അത് സയൻറ്റിഫിക്കായിട്ടൊരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്താണ്, ആദ്യം അതിൻ്റെ സമീകൃതമായ ആഹാരം, മിനറൽ സപ്ലിമെൻറ്റ്, ഈ സപ്ലിമെൻറ്റും ആഹാരം ഇതെല്ലാം കറക്റ്റാണെങ്കിൽ, പിന്നെ റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അണ്ടം ഡെവലപ്പ് ചെയ്തുണ്ടോ, ഓവറി പരിശോധിച്ച് ആ ഹീറ്റ് നമ്മൾ കുത്തിവെക്കണമെന്നില്ല, എന്നാലും ഒരു ഹീറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അണ്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതിനുശേഷം അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസിലിറ്റി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ ഒരു പരിധി, എല്ലാ 100% എല്ലാ പശുക്കളും ചെന പിടിക്കണമെന്ന് നമുക്ക് പറയത്തില്ല, എന്നാലും ഒരു സയൻറ്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഇൻഫെർട്ടൈൽ ആണോ അല്ല ഫെർട്ടൈൽ ആണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
2: ചില രോഗങ്ങളും ഉണ്ടല്ലോ, അത് വന്ന
0: രോഗങ്ങൾ ഉണ്ട്. ചിലപ്പം ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചെന പിടിക്കത്തില്ല. ഈ യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, മുന്നുള്ള പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇതിന് അതിലുപരി നമ്മൾ ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി, അതും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സെമനായിരിക്കണം. അല്ലാതെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്ന ആ ക്വാളിറ്റിയും നമ്മൾ അത് സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. കാര്യം വെച്ചാൽ ഓരോ 1000 പശുക്കൾക്ക് ഒരു സബ്സെൻ്റർ ഉള്ളപ്പം ഒരുപാട് നേരം ഒന്നും ഇത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സെമൻ ക്വാളിറ്റിയിൽ വലിയ പ്രശ്നം വരത്തില്ല. സബ്സെൻ്ററിൽ പോലും ഓരോ 2 കൂടുമ്പോഴും അവിടെ സ്റ്റോക്ക് ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് നിയമമുണ്ട്. അതായത് ആ സ്ട്രോയിൽ എത്ര ലൈവ് സെമൻ, ഒരു സ്ട്രോ എടുത്ത് പൊട്ടിച്ച് മൈക്രോസ്കോപ്പിക്കുകൾ വെച്ച് നോക്കി ചെയ്യണം. എല്ലാ മൃഗാശുപത്രികളിലും 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ അവിടെ കിടക്കുന്ന സ്ട്രോയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്.
2: അപ്പം അത് എന്തായാലും ഇപ്പം കിട്ടുന്ന സെമനൊക്കെ നല്ലതാണെന്നാണ്
0: അവർ, നിരവധി ടെസ്റ്റുകളുടെ ശേഷമാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് നല്ലത് തന്നെ ആയിരിക്കും എന്നാണ് നമ്മളുടെ ആ ഒരു വിശ്വാസമാണ് നമ്മൾ. സക്സസ് ഉണ്ടാവുന്നുണ്ടല്ലോ, സക്സസും.
2: ഓക്കെ. അപ്പോൾ സർ, ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഫെർട്ടൈൽ പശു അല്ലെങ്കിൽ ചെന പിടിക്കാതിരിക്കുന്ന ഒരു പശുവിനെ നമ്മൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമുക്കൊരു എക്കണോമിക് ലോസ് ആണ്. അപ്പോൾ അതിനെ ആ നമ്മുടെ ഡെയറി ഫാമിൽ നിന്ന് മാറ്റണം. അത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഏത് എക്സ്പെരിമെൻ്റ് ചെയ്ത് 3, 4, 5, 6, 7, 8 പറഞ്ഞ മാതിരി അങ്ങനെ കുത്തിവെക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങ് മാറ്റുന്നതല്ലേ?
0: അതതിൻ്റെ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും. സപ്പോസ് നല്ലൊരു പശുവാണ്, അതിന് ഒരു 10 ലിറ്റർ അതായത് എക്കണോമിക് ആയിട്ട് നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രൊഡക്ഷൻ കാലാവധി മൊത്തവും അതായത് ഒരു ഫാമിൽ ലാഭകരമായിട്ട് ഒരു പശു നിൽക്കുന്ന പ്രൊഡക്ഷൻ അതിനുണ്ടെങ്കിൽ, സപ്പോസ് ഒരു 15 ലിറ്റർ അല്ലെ 10 ലിറ്റർ പാലാണ്. ചില പശുക്കൾ ഈ പിടിച്ച് ഈ ചെന പിടിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു 10, 12, 14 ലിറ്റർ പാല് അതിന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര നാൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറെ കിട്ടുന്നോ അതുവരെ അതിനെ നിർത്താം. അതിനുശേഷം ഈ ഇവിടെ മീറ്റ് വാല്യൂ വളരെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് നല്ലൊരു ആരോഗ്യത്തിലും നല്ല ഇതിലും ഉള്ള പശുക്കളാണെങ്കിൽ നല്ലൊരു വില കർഷകന് കിട്ടുകയും ചെയ്യുക അതിനകത്ത്. പക്ഷേ ഓൺ ഓഫ് എ സഡൻ ഡിസ്പോസ് ചെയ്തതിൽ ഈ എക്കണോമിക് ആയിട്ട് നിർത്താൻ പറ്റുന്നിടത്തോളം കാലം അതിനെ നിർത്തിയതിന് ശേഷം മാത്രമേ.
2: സർ പറഞ്ഞായിരുന്നു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്.

0: നമുക്കത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും.
1: ഒരു പരിധി വരെ നമുക്ക് ഈ ഹീറ്റ് അതായത് മതി ഉണ്ടാക്കിയെടുത്തിട്ട് ഈവൻ ഓവുലേഷൻ നടക്കേണ്ട ഹോർമോൺ വരെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള കണ്ടീഷൻ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റായിരിക്കണം. അതായത് അതിൻ്റെ മിനറൽ സപ്ലിമെൻറ്റ്, ഫുഡ്, ഇത് എല്ലാം കറക്റ്റായിരുന്നാൽ ഇതിവിടെ ചെയ്തു നോക്കിയാൽ നന്നായിരിക്കും.
0: അതേമാതിരി അതിൻ്റെ ഹെൽത്ത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ വരയ്ക്കുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
1: ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനകം ഡിവോം ചെയ്യണമെന്നുള്ളതാണ്. അതിനെ ഡിവോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുത്തിവെക്കുമ്പോൾ കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ അഭികാമ്യം, നന്നായിരിക്കുന്നതാണ്. ഈ ഡിവേമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. എല്ലാ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. പ്രതിരോധ കുത്തിവെപ്പ് ഇപ്പോൾ തന്നെ പ്രതിരോധ കുത്തിവെപ്പ് നടക്കുകയാണ്, അതിനുള്ള വേണം.
0: ഓക്കെ, ഡോക്ടർ കെ കെ തോമസ് തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
1: താങ്ക് യു.
2: കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തിൽ ഇതുവരെ ശ്രോതാക്കളുമായി സംവദിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്, കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം ശാന്തി മാധവി, രജിത് ആറ്റിങ്ങൽ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ആ മാഷെ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ

0: അപേക്ഷയുള്ളൂ. ITI@kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 തോറ്റം പാട്ട്, എം വി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തിനോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ പി വിദ്യ സംസാരിക്കുന്നു. 2:00 ഒരു മണിക്കും 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ. തത്സമയം 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം.

0: Critical Minerals Corridor. Earlier this morning, Prime Minister Modi and his Australian counterpart participated in the India-Australia CEO Forum in Melbourne. Both leaders also met the leading business leaders from India and Australia. Speaking on the occasion, Prime Minister Modi said the world is currently navigating a period marked by uncertainty, supply chain disruptions, and an energy crisis. He said in such times it is essential for India and Australia to move forward as natural and trusted partners. Following the CEO's forum, Prime Minister Modi also addressed the Economic Roadmap Business Event, a large gathering of over 200 CEOs and business leaders from both sides. Prime Minister Modi arrived in Melbourne last evening on a three-day visit to Australia. The US launched new airstrikes against Iran this morning. Tehran responded by targeting Bahrain, Kuwait and Qatar, escalating crossfire that again threatened an interim deal aimed at ending the war in the Persian Gulf. The strikes came hours after US President Donald Trump said recent Iranian attacks on ships in the Strait of Hormuz had signaled the end of the fragile ceasefire. Today's attacks appeared to be larger on both sides. Sirens sounded at least twice in Bahrain, home to the U.S. Navy's 5th Fleet headquarters. There was no immediate word on damage in Bahrain, Kuwait or Qatar. Kuwait's military said it was actively intercepting incoming drones and missiles. Iran's Revolutionary Guard claimed responsibility for attacks on Bahrain and Kuwait. The U.S. military central command said it struck about 90 targets across Iran. Back home, Delhiites woke up to heavy rainfall and thunderstorms this morning. The rain caused waterlogging in various places, due to which traffic movement was severely affected. The IMD had issued a red colour warning for moderate to heavy rain in the national capital, including Haryana. The Delhi government has said teams of the Delhi Jal Board, Public Works Department and the Municipal Corporation are on the ground to deal with the waterlogging situation. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. വായന മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കലക്ടറേറ്റ് അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് കവിതാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 ഉച്ചയ്ക്ക് 1:15 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിലാണ് മത്സരം. പങ്കെടുക്കുന്നവർ prdcontest@gmail.com എന്ന ഇമെയിലിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499425154. കാസർഗോഡ് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ നഴ്സ് തസ്തികയിലുള്ള ഒഴിവിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 14 രാവിലെ 10:30 കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത കേരള PSC അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നുള്ള GNM. പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 18 മുതൽ 55 വരെ. ഫോൺ നമ്പർ 0467220686. കേരള കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപക സ്ഥിര നിയമനത്തിന് 4 ആഗസ്റ്റ് വരെ സർവകലാശാല വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. പോസ്റ്റൽ അപേക്ഷ 14 വൈകിട്ട് 5 മണിക്ക് മുമ്പായി സർവകലാശാലയിൽ ലഭിക്കണം. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ജൂലൈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി +2 SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994449314. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ മ്യൂസിക് പഠനവകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നെറ്റ് PhD ആണ് യോഗ്യത. അഭിമുഖം 13 രാവിലെ 10:30. ഫോൺ നമ്പർ 0497720640404. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷം ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ്സ്മാൻ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 14 രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പാൾ മുമ്പാകെ ഹാജരാകണം. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10:30 ചെമ്മട്ടം വയലിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഓഫീസിൽ നടക്കും. യോഗ്യത BSc

DMLT, ഡിപ്ലോമ MLT, കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467221718. ഇടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കന്നഡ ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9446359095. കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ 1 മുതൽ 5 വരെ ക്ലാസുകളിൽ മലയാള ഭാഷാ പഠനം സാധ്യമാക്കുന്നതിന് LPST മലയാളം തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 14 രാവിലെ 10 മണിക്ക് കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂൾ അനക്സ് ഹാളിൽ നടക്കും. പ്രായപരിധി 56 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 0499425533. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BTech ഡിഗ്രി. പ്രായപരിധി 35 വയസ്സ്. ജാതി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 18 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499425612. കണ്ണൂർ സർവകലാശാല കായിക പഠന വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവിലേക്ക് UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി വാക്ക് ഇൻ ഇന്റർവ്യൂ 13 രാവിലെ 10 മണിക്ക് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ പഠനവകുപ്പിൽ നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യയും ഓസ്ട്രേലിയയും വിശ്വസനീയ പങ്കാളികളായി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണെന്ന് വ്യവസായ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിലെ ഗവൺമെന്റ് ഹൌസിൽ 3ാം വാർഷിക നേതൃ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ്. നരേന്ദ്രമോദി വൈകിട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ച. പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയൻ സൂപ്പറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോളർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ്വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും സംയുക്ത പ്രസ്താവന നടത്തി. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും സമുദ്രതീരങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ABVP സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്രമന്ത്രിമാരായ

0: അമിത്ഷായും രാജ്നാഥ് സിംഗും ആശംസ നേർന്നു. രാജ്യം ആദ്യം എന്ന ആശയം ഉൾക്കൊണ്ട് AB UP പതിറ്റാണ്ടുകളായി വിദ്യാർത്ഥികളെ രാഷ്ട്രസേവനം, നേതൃത്വം, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവയിലേക്ക് പ്രചോദിപ്പിച്ചു വരികയാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാംഗങ്ങളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് പോലീസ് ആസ്ഥാനത്ത് യോഗം വിളിച്ചത്. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. ഇന്ത്യയിൽ ആസൂത്രിതമായ സാമ്പത്തിക വികസനം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയോടെയാണ്. 1951 ജൂലൈ 9 പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. ഒന്നാം സോണിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ച എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാനെ തിരിച്ചറിഞ്ഞു. 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും പരിക്കേറ്റ് ചികിത്സയിൽ ആശുപത്രിയിൽ കഴിയുന്നവരെയും ഇരുവരും കണ്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം തകർന്നു വീണു. 2 പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പൊളിക്കാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നത്. സംഭവ സമയത്ത് നിർത്തിയിട്ട ട്രെയിൻ സ്ഥലത്തുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഭാഗങ്ങളും നിലം പതിച്ചിട്ടുണ്ട്. ആളപായമില്ല. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി. കനത്ത മഴയോടൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരം മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ചെക്യാട് പഞ്ചായത്തിലെ കാലിക്കുളമ്പ്, എളമ്പ, നാദാപുരം പഞ്ചായത്തിലെ ചീയൂർ എന്നിവിടങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായും 3 ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവേ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9 ഇന്ത്യൻ വനിതാ താരങ്ങൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. തനു, നിഷ, പ്രാജി, നിഖിത ചന്ദ്, കാജൽ, ശിവാനി, മുസ്കൻ, നൈന, പ്രിയങ്ക എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ

0: അൻപത്തൊന്നാം സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളും കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ നവനീതം ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം, സെമിനാർ, പൊതുസമ്മേളനം എന്നിവയുമുണ്ടാകും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 80 രൂപ കൂടി 1,05,040 രൂപയായി. 13,130 രൂപയാണ് ഗ്രാമിന്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19-ന് ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടമൊഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീനിസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ പി വിദ്യ സംസാരിച്ചത് ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്.
1: അടുത്തത് ഒബീസിറ്റി അഥവാ അമിതവണ്ണമാണ്. ശരീരത്തിലെ കൊഴുപ്പ് കൂടുമ്പോൾ ഈസ്ട്രജന്റെ അളവും കൂടാം. കാരണം ഈസ്ട്രജൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഈ കൊഴുപ്പിൽ നിന്നാണ്. അത് കാരണം കൊണ്ട് ഈ കൊഴുപ്പ് ഡയറക്റ്റ്ലി ഫൈബ്രോയിഡ് കൂട്ടുന്നില്ലെങ്കിലും അഥവാ അമിതവണ്ണം ഡയറക്റ്റ്ലി ഫൈബ്രോയിഡ് കൂട്ടുന്നില്ലെങ്കിലും ഫൈബ്രോയിഡ് വളരാൻ ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നേരത്തെയുള്ള ആർത്തവം ആരംഭിക്കൽ, അതേപോലെ വൈകി വരുന്ന ആർത്തവ വിരാമം, ഇതെല്ലാം കൊണ്ട് ഈസ്ട്രജൻ എക്സ്പോഷർ വളരെ കൂടുതലായിരിക്കും. നമുക്കറിയാമല്ലേ, മെനാർക്കി ടൈം എന്ന് പറയുന്നത് 12 to 16 years ആണ്. അപ്പോൾ അതിന് മുൻപേ തന്നെ ഏർലി മെനാർക്കി എന്ന് പറയും, അതായത് ആർത്തവ ആരംഭിക്കുന്നത് വളരെ ചെറുപ്പത്തിലേ തന്നെ ആർത്തവം ആരംഭിക്കുന്ന, ഇപ്പം പ്രിക്കോഷൻസ് പ്യൂബർട്ടി ഒക്കെ വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. തെറ്റായ ജീവിതശൈലി മൂലവും അതേപോലെ തെറ്റായിട്ടുള്ള ഭക്ഷണക്രമം കാരണം കൊണ്ട് ഏർലി പ്യൂബർട്ടി അല്ലെങ്കിൽ ഏർലി മെനാർക്കിയൊക്കെ വളരെ കൂടുതലാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ എക്സ്പോഷർ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് മെനോപോസിൻ്റെ കാര്യം. മെനോപോസ് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് നിൽക്കണം അല്ലേ, പക്ഷേങ്കിൽ ചിലരിൽ പീരീഡ്സ് നിൽക്കാതെ വരും. 55-60 വയസ്സായിട്ടും പീരീഡ്സ് നിൽക്കാതെ ലേറ്റായിട്ട് മെനോപോസ് വരികയാണെങ്കിലും അത്രയും കാലം ശരീരം ഈസ്ട്രോജൻ എക്സ്പോഷറിൽ നിൽക്കുകയാണ്. ഈസ്ട്രോജൻ്റെ അളവ് ശരീരത്തിൽ കൂടി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഈസ്ട്രോജൻ ഫൈബ്രോയിഡിനെ വളർത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരിലും ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ് വളരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് അഥവാ ജീവിതശൈലി. കൂടുതലായിട്ടും റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ, പച്ചക്കറി പഴങ്ങൾ തുടങ്ങിയവ വളരെ കുറച്ച് കഴിക്കുന്നവർ, വൈറ്റമിൻ ഡിയുടെ കുറവ്, വ്യായാമം ഇല്ലാതിരിക്കുക, ഇതൊക്കെ ഒരു ഇൻഡയറക്റ്റ്ലി ഫൈബ്രോയിഡിനെ വളരാൻ സഹായിക്കുന്ന ചില ജീവിതശൈലി മാറ്റങ്ങളാണ്. ഇപ്പോൾ റെഡ് മീറ്റിലാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും. സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെ കൂടുതലാണ് ഈ പറയുന്ന ബീഫ് പോലെയുള്ള റെഡ് മീറ്റുകളിൽ. ഇതെന്തെന്ന് വെച്ചാൽ അമിതവണ്ണത്തിന് കാരണം. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി അമിതവണ്ണം ഫൈബ്രോയിഡ് വളരാനൊരു കാരണമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഈ ഒരു റെഡ് മീറ്റിൻ്റെ ഉപയോഗം, സ്ഥിരമായുള്ള ഉപയോഗം ചിലപ്പോൾ കാരണമായേക്കാം. അതുപോലെ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാവുക, നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നാരുകളടങ്ങിയ ഭക്ഷണം വളരെ കുറവാണ് ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ അതും മെറ്റബോളിസത്തിന് തടസ്സപ്പെടുത്തി അമിതവണ്ണത്തിന് കാരണം.

0: കാരണമാവുകയും അമിതവണ്ണം പിന്നീട് ഈസ്ട്രോജൻ കൂട്ടാനും ഈസ്ട്രോജൻ കൂടുതലായി നിൽക്കുമ്പോൾ ഫൈബ്രോയിഡ് വളരാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമ്മൾ പൊതുവെ അസ്ഥികളുടെ ആരോഗ്യത്തിന് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പൊതുവേ പറയാറുണ്ട്. പക്ഷേ വൈറ്റമിൻ ഡി അതിനു വേണ്ടി മാത്രമല്ല, ഈ കോശങ്ങളുടെ അമിത വളർച്ച തടയാനും വൈറ്റമിൻ ഡി നമുക്ക് സഹായകരമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ തടയാനും വൈറ്റമിൻ ഡി ഒരുപാട് ഉപകാരം ചെയ്യും. അതുകൊണ്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ കോശങ്ങളുടെ അമിത വളർച്ച വരികയും അതേപോലെ നേരത്തെ പറഞ്ഞ ഈ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് പോലുള്ള ഫാക്ടേഴ്സ് കൂടുകയും അത് അനിയന്ത്രിതമായ വളർച്ചയ്ക്ക് ഈ മാംസഗ്രന്ഥി പോലുള്ള അവസ്ഥയിലേക്ക് പോകാൻ കാരണമായേക്കാം. ഇനി ആയുർവേദത്തിലെ ഗ്രന്ഥി, ഗുൽമ, അർബുദാദി രോഗങ്ങളുടെ കാരണങ്ങൾ എടുത്തു നോക്കിയാലും കഫമേധോദുഷ്ടി എന്നെടുത്തു കാണാം. കഫമേധോദുഷ്ടി വരുന്നത് അമിതവണ്ണത്തിലും അതേപോലെ മേൽപ്പറഞ്ഞ മറ്റു ഹോർമോണൽ ഇംബാലൻസുകളിലും ഒക്കെയാണ്. പറഞ്ഞു വന്നത് മോഡേൺ മെഡിസിനിൽ പറയുന്ന കാരണങ്ങളും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാരണങ്ങളും ഗ്രന്ഥി അർബുദാദികളുടെ കാരണങ്ങളും വളരെയധികം സാമ്യമുള്ളതാണ് എന്നതാണ്. ഇനി ഫൈബ്രോയിഡുകളുടെ ലക്ഷണങ്ങളെ നോക്കാം. എല്ലാ ഫൈബ്രോയിഡുകൾക്കും ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഏകദേശം 50% മുതൽ 70% സ്ത്രീകളിൽ ഫൈബ്രോയിഡ് യാദൃശ്ചികമായി സ്കാനിങ്ങിൽ കണ്ടെത്തുന്നതാണ്. എന്നാൽ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പ്രധാനമായും ഫൈബ്രോയിഡിൻ്റെ വലിപ്പം, എണ്ണം, സ്ഥാനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം അമിതമായ രക്തസ്രാവം ആണ്. സാധാരണയേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ബ്ലീഡിംഗ് തുടരുക, വലിയ കട്ടകട്ടകളായി രക്തം പോവുക, ദീർഘകാലമുള്ള ബ്ലീഡിംഗ് കാരണം ക്ഷീണം, തലകറക്കം എന്നിവ അനുഭവപ്പെടുക, ചിലപ്പോൾ നടുവേദന ഉണ്ടായേക്കാം, അതുപോലെ അടിവയറ്റിൽ വേദന രൂപപ്പെടാം, ഇവയെല്ലാമാണ് പ്രധാനമായി കണ്ടുവരുന്നത്. ചിലപ്പോൾ യൂട്രൈൻ ഭിത്തികളിലുള്ള ഫൈബ്രോയിഡുകൾ പുറത്തേക്കായി വളർന്ന് മൂത്രാശയത്തെ അമർത്തുന്ന സാഹചര്യമുണ്ടായേക്കാം. നമ്മളുടെ അനാറ്റമി എടുത്തു നോക്കുകയാണെങ്കിൽ യൂട്രസിന് അഥവാ ഗർഭാശയത്തിന് മുൻപിൽ ബ്ലാഡർ അഥവാ മൂത്രാശയമുണ്ട്. അതേപോലെ ഗർഭാശയത്തിന് പിന്നിൽ മലാശയത്തിൻ്റെ ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ യൂട്രസിൽ വളർന്നു വരുന്ന ഒരു മുഴ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഇവ രണ്ടിനെയും ബാധിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭിത്തികളിൽ കാണപ്പെടുന്ന ഫൈബ്രോയിഡുകൾ അഥവാ മുഴകൾ പുറത്തേക്കായി വളർന്ന് മുൻപിലത്തേക്കായിട്ട് വളർന്നു കഴിഞ്ഞാൽ അത് മൂത്രാശയത്തെ ബാധിക്കുകയും പിന്നിലേക്കായി വളർന്നു കഴിഞ്ഞാൽ അത് മലാശയത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോഴാണ് പ്രഷർ സിംറ്റംസ് കൂടുതലായി കാണിക്കുന്നത്. അതായത് മലാശയത്തെ അമർത്തുമ്പോൾ മലബന്ധം തുടങ്ങിയ ലക്ഷണങ്ങളും മൂത്രാശയത്തെ ഈ ഫൈബ്രോയിഡുകൾ അമർത്തുമ്പോൾ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടും അതേപോലെ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കണമെന്ന തോന്നലുകളും എന്നാൽ മൂത്രം ഒഴിഞ്ഞു പോകാത്ത ഒരു ഫീലിംഗ് ഉണ്ടാവുകയും ഒരു പക്ഷേ അനുഭവപ്പെട്ടേക്കാം. ചില സ്ത്രീകൾ ഒപിയിൽ വന്ന് പറയാറുണ്ട് അവരുടെ വയറിൻ്റെ വലിപ്പം കൂടിയതുപോലെ തോന്നുന്നു, വയർ നിറഞ്ഞിരിക്കുന്നതായി തോന്നുന്നു, വയറിൽ ഗ്യാസ് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ. അതുപോലെ വന്ധ്യത്വം, ഗർഭസ്രാവം എന്നിവ കുറച്ചു പേരിലെങ്കിലും ഫൈബ്രോയിഡ് മൂലം കാണാറുണ്ട്. ഗർഭാശയ അറയ്ക്കുള്ളിൽ വളരുന്ന സബ്മ്യൂക്കോസൽ ഫൈബ്രോയിഡ് ഗർഭധാരണത്തെയും ഗർഭവളർച്ചയെയും ബാധിച്ചേക്കാം.
1: ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP വിദ്യ തുടരും നാളെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് അയക്കേണ്ട നമ്പർ 8547027054. വാട്സാപ്പ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന ഫോർമാറ്റിൽ ചെയ്യുക: നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, സിനിമ, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും. നമ്പർ ഒരിക്കൽ കൂടി: 8547027054.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് 1. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹെ ഹമാരി യേ സമാനതായേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസീ വിശ്വാസ് കെ സാഥ് നിരന്തർ ആഗെ ബഡ്നെ കി പ്രേരണാ ദേതേ ഹൈ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നെ പിച്ചലേ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കി ഹൈ ഓർ ആജ് തീസരി അന്യുവൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹൈ.
0: സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും.

0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടുരൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള മൂന്നാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 1:00 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പരിൽ ഒതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരങ്ങ് തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മടിന്റിച്ചലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി കണ്ണൂർ, സമയം 1:00.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ വാട്സ്ആപ്പ് ചെയ്തോളൂ. ഫോർമാറ്റ് ഇതാണ്: നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, സിനിമ. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 8547027054. നമ്പർ ഒരിക്കൽ കൂടി 8547027054. ഇന്നത്തെ ആദ്യ ഗാനത്തിന് മെസ്സേജ് അയച്ചത് ബാവൂട് നിന്നും സുഹിജ. സുഹിജയുടെ ഇഷ്ടഗാനം ഇതാണ്, മംഗല്യസൂത്രം എന്ന ചിത്രത്തിലെ വെള്ളാരം കിളികൾ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മക്കൾ സഹിഷ്ണ, സഞ്ചല, മരുമക്കൾ അനീഷ്, ജിതിൻ എന്നിവർക്ക് വേണ്ടിയാണ്. സുഹിജയുടെ ഇഷ്ടഗാനത്തോടെ ഇന്നത്തെ വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ ആരംഭിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ബേണി ഇഗ്നീഷ്യസ്, പാടിയത് പി ജയചന്ദ്രനും സുജാതയും ചേർന്ന്.

അടുത്ത ഗാനത്തിനായി മെസ്സേജ് അയച്ചത് കീച്ചേരി ചിറക്കുറ്റിയിൽ നിന്നും വനജ ശ്രീനിവാസൻ. ചിത്രം ഫ്രണ്ട്സ്. ഗായകൻ യേശുദാസ്, ഗാനശില്പികൾ കൈതപ്രം, ഇളയരാജ. കേൾക്കാം വനജയുടെ ഇഷ്ടഗാനം അടുത്തതായി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ.

0: 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. നഖക്ഷതങ്ങൾ, ഈ ചിത്രത്തിലെ ആരെയും എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ആവശ്യപ്പെട്ടത് ദേവരാജൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി. സജ്ന, ഷമീന, മഹാലക്ഷ്മി, ജീജ, ജിസ്ന എന്നിവർക്ക് വേണ്ടി ഡെഡിക്കേറ്റും ചെയ്തിരിക്കുന്നു. ONV യുടെ വരികൾ, സംഗീതം രവി ബോംബെ, പാടിയത് യേശുദാസ്. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. ഇന്ന് 10-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മകൾ അൻവിതയ്ക്കു വേണ്ടി കാവൽ എന്ന സിനിമയിലെ മധു ബാലകൃഷ്ണൻ പാടിയ എന്നോമൽ എന്ന് തുടങ്ങുന്ന ഗാനം വാട്സ്ആപ്പ് പ്രിയഗീതത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ചാലയിൽ നിന്ന് സൗമ്യ. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം നൽകിയത് രഞ്ജിൻ രാജാണ്. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം.

കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഹരികൃഷ്ണൻസ്. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് കരിക്കൻകുളത്ത് നിന്നും ദിനേശൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്ത മെസ്സേജ് ഇരിട്ടിയിൽ നിന്നും ഷീബ അയച്ചതാണ്. ഷീബയുടെ ഇഷ്ടഗാനം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ കാക്കക്കറുമ്പൻ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം ആലപിച്ചത് സുജാത. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ. കേൾക്കാം ഷീബയുടെ ഇഷ്ടഗാനം അടുത്തതായി.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: അടുത്ത മെസ്സേജ് വായിക്കാം. തകര എന്ന സിനിമയിലെ എസ് ജാനകിയമ്മ പാടിയ മൗനമേ എന്ന് തുടങ്ങുന്ന ഗാനം വാട്സാപ്പ് പ്രിയഗീതം വഴി കേൾക്കാൻ ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. നടക്കാവ് ദിനേശ് BD കമ്പനിയിൽ നിന്നും ഭവാനി ഒതിനൂര്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് MG രാധാകൃഷ്ണൻ. കേൾക്കാം ഭവാനിയുടെ ഇഷ്ടഗാനം.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ മകൾ നിർവിഘ്നയ്ക്ക് വേണ്ടി വൈരം എന്ന സിനിമയ്ക്ക് യേശുദാസ് പാടിയ വെണ്ണിലവ് എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? മെസ്സേജ് അയച്ചത് നിമിഷ മച്ചേരി. ദാ കേട്ടോളൂ ഈ ഗാനത്തിന്റെ ശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി വാട്സ്ആപ്പ് പ്രിയഗീതത്തിലൂടെ.

പാപ്പിനിശ്ശേരിയിൽ നിന്നും കൊമ്പൻ ദിനേശൻ ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം രാഗം താനം പല്ലവി. ഗായകൻ യേശുദാസ്. ഈ ഗാനത്തിന്റെ ശില്പികൾ എ പി ഗോപാലൻ, എം കെ അർജുനൻ.

പേരളശ്ശേരിയിൽ നിന്നും എൻ ഷൈന ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം നയൻ. പാടിയത് ഹാരിബ് ഹുസൈൻ ആൻഡ് എമി വാഴപ്പള്ളി. ഗാനരചന ബി കെ ഹരിനാരായണൻ, പ്രീതി നമ്പ്യാർ. സംഗീതം ഷാൻ റഹ്മാൻ.

വാട്സാപ്പ് പ്രിയഗീതങ്ങൾ, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഇനി 2:30 തുടർന്ന് കേൾക്കാം. അവതരണം മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം PV രമേശൻ, കൂടെ അതുൽ പ്രവീൺ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫും പ്രധാന വാർത്തകൾ. ദേശീയ പുരോഗതിയുടെ പരിവർത്തനാത്മക എഞ്ചിനാണ് സമുദ്ര സമ്പദ് വ്യവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭുവനേശ്വറിലെ ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സമുദ്ര മത്സ്യബന്ധന വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗത്തിന് നാഴികക്കല്ലായ ദേശീയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഇന്ന് അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ യോഗം ചേരും. ജമ്മുകാശ്മീർ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സൂപ്രണ്ടുമാർ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിൽ ഇന്ത്യയെ നിർമ്മിത ബുദ്ധിയുടെ കേന്ദ്രമായി ഉയർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ഐ ടി മന്ത്രാലയം. ന്യൂഡൽഹിയിൽ നടന്ന GCC ബിസിനസ് ഉച്ചകോടിയിൽ ഐ ടി മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി ഗവൺമെന്റിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് കക്കാടംപൊയിലിൽ മലവെള്ളപ്പാച്ചിൽ. ഇതേ തുടർന്ന് ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറുവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. രണ്ടാം പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം പൊളിഞ്ഞുവീണതിനെ തുടർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 1, 2, 3 പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ സർവീസ് താൽക്കാലം

താൽക്കാലികമായി നിർത്തി. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നാലാം പ്ലാറ്റ്ഫോമിൽ കൂടി മാത്രമായിരിക്കും സർവീസ്. പത്തനംതിട്ട കോന്നിയിലെ ചെങ്ങറ സമരഭൂമിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആണ് മേൽക്കൂര തകർന്നു വീണത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5:58. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, പി എം ലാൽ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: അപ്പോ അതാണ് ചന്ദ്രുവിന്റെ ഫ്ലാഷ് ബാക്ക്.
1: അതെ.
0: ഭുജംഗയ്യൻ തന്നെയാണോ ഇതെല്ലാം പറഞ്ഞത്?
1: അല്ല, ലേഖ മാഡം.
0: ലേഖ മാഡമോ? അവരെ സൂപ്പിടാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ നീ അന്ന് പറഞ്ഞത്?
1: എന്നാ ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഇന്ന് നടത്തിയ യാത്രക്കിടയില് ലേഖ മാഡം തന്നെ അക്കഥ മുഴുവനായിട്ട് എന്നോട് പറയായിരുന്നു.
0: ഈ കഥ കേട്ടിട്ട് നിനക്കെന്തു തോന്നുന്നു?
1: എനിക്ക് ശരിക്കും സങ്കടം തോന്നി. പാവം ചന്ദ്രസാറിന് ഇത്ര ഒരു അവസ്ഥ വന്നല്ലോ എന്ന്.
0: അതായത് ലേഖ പറഞ്ഞതൊക്കെ നീ കണ്ണടച്ച് വിശ്വസിച്ചെന്ന്.
1: പിന്നല്ലാതെ ഇതിലിപ്പോ അവിശ്വസിക്കാൻ എന്താ ഉള്ളത്?
0: ആ ബെസ്റ്റ്, നിന്റെ ലേഖ മാഡം വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു കഥ അത് നിന്റെ മുന്നിൽ ഇട്ട് തന്നതാണ്.
1: എന്തിന്?
0: ഒരു പക്ഷേ നീ ആ സ്ഥാപനത്തിൽ ചേർന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ലേഖ മാഡം അറിഞ്ഞു കാണുമെങ്കിലോ?
1: ഏയ്, അതൊന്നും അറിഞ്ഞിട്ടില്ല.
0: അത് നമുക്കറിയില്ലല്ലോ. ശരി, ഇനി അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തുള്ള ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു കഥ ഉണ്ടാക്കി പറയുന്നതാണെങ്കിലോ?
1: അതുകൊണ്ട് അവർക്കെന്ത് നേട്ടം?
0: നേട്ടമുള്ളത് ലേഖ മാഡത്തിന് മാത്രമാണെങ്കിലോ?
1: ചിത്ര, നീ കാര്യങ്ങൾ തെളിച്ച് പറ, എന്നെ കൂടുതൽ കൺഫ്യൂഷനിലാക്കാതെ.
0: സിമ്പിൾ ലോജിക്കല്ലേ ഞാൻ പറഞ്ഞത്? ഒരെതിർപ്പുമില്ലാതെ വിവാഹിതയാവുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് മൂന്നാം നാൾ തന്റെ ബാഗും എടുത്ത് എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നത്? ഇത്രകാലമായിട്ടും ഒരു കാരണം പോലും ആരും കണ്ടെത്തിയിട്ടുമില്ല.
1: അപ്പോ നീ പറഞ്ഞു വരുന്നത്
0: ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. മിക്കവാറും അവളുടെ ജീവൻ തന്നെ.
1: അയ്യോ, ഓർക്കുമ്പോഴേ പേടിയാവുന്നു. പക്ഷേ ചിത്ര, എന്തിന്? ആര്?
0: അതെ, ആ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. മേഘയെന്നല്ലേ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്?
1: അതെ, മേഘ.
0: മേഘയുടെ തിരോധാനത്തെ കുറിച്ച് അറിയണമെങ്കിൽ അവൾ കാണാതായ ദിവസം ആ വീട്ടിൽ എന്തു നടന്നു എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്.
1: ഇത് നടന്നിട്ട് 7 വർഷം കഴിഞ്ഞു.
0: ശരിയാണ്. പക്ഷെ മേഘ അപ്രത്യക്ഷയാവുന്നു എന്നതുകൊണ്ട് തന്നെ അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ അപ്പോ അവിടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായ ഓർമ്മ കാണും
1: എന്ന് കരുതാം. പക്ഷേ അതാരൊക്കെയാവും? ഓഫ് കോഴ്സ് ചന്ദ്രസാർ. പിന്നെ
0: അതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്.

0: നിന്റെ ലേഖ മാഡം പറഞ്ഞ കഥ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിലും ഈ നടന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ ഇടപെടലുണ്ടോ എന്നാണ് എന്റെ സംശയം.
1: എന്നുവെച്ച്?
0: ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണർ ചന്ദ്രു സാർ ആയിരിക്കാം. പക്ഷെ നീ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ആലോചിച്ചാൽ സ്ഥാപനത്തിന്റെ എ ടു സെഡ് കാര്യങ്ങൾ നോക്കുന്നത് ലേഖ മാഡമല്ലേ?
1: ആ, അത് ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ഫൈനൽ വേർഡ് ലേഖ മാഡത്തിന്റെ ആയിരിക്കും.
0: അപ്പോ ചന്ദ്രു സാറിന്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളിലും ലേഖ മാഡം ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലോ?
1: നീ പറയുന്നത്?
0: അതെ, അത് തന്നെ. 7 വർഷം മുമ്പ് ചന്ദ്രുവിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരെൻട്രി, അതായത് മേഘയെ ഒഴിവാക്കണമെന്ന് ലേഖ തീരുമാനിച്ചതാണെങ്കിലോ?
1: എന്തിന്?
0: അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
1: ബെന്നിച്ചിന്റെ കൂടെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് നിനക്ക് ഒട്ടും പിടിക്കുന്നില്ലല്ലേ.

0: ആരാ?
1: സോമശേഖരൻ നായരല്ലേ?
0: അതെ, ഞാൻ തന്നെ. താങ്കൾ?
1: ഞാൻ മഞ്ജുനാഥ് ഷെട്ടി, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്.
0: ക്രൈംബ്രാഞ്ചിൽ നിന്നോ? എന്താ കാര്യം?
1: താങ്കളുടെ മകൾ മേഘയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞാനാണ്. എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു.
0: അതിന് ഞാൻ എന്തെങ്കിലും പരാതി പോലീസ് കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനന്വേഷിക്കണം?
1: സർ, താങ്കൾ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. മേഘയെന്ന കുട്ടിയെ കാണാതായതിൽ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയത്തിന് ഇടം നൽകുന്ന ചില സൂചനകളും ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി.
0: കൊള്ളാം. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് വിളിച്ചന്വേഷിക്കാൻ ഒരുത്തനും കാണില്ല. എന്നാൽ വിശന്ന് ചത്തവന്റെ മരണത്തിൽ 100 സംശയങ്ങളുമായി സത്യാഗ്രഹം ഇരിക്കാൻ വരെ ആളുകൂടും. നല്ല ലോകം തന്നെ.
1: പരാതി ലഭിച്ചാൽ നമുക്ക് അന്വേഷിക്കാതെ തരമില്ലല്ലോ സർ.
0: നിങ്ങൾ പോലീസുകാരുടെ തരാതരമൊക്കെ എനിക്കറിയാം. ആട്ടെ, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്?
1: മേഘയെ കാണാതായ ദിവസം എന്താണ് നടന്നത്?
0: അന്നത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. കാരണം എൻ്റെ മകൾ അപ്രത്യക്ഷമായതിനു ശേഷം ആ ദിനം നടന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിരുന്ന് ഒരുപാട് തവണ വിശകലനം ചെയ്തതാണ്. എന്തെങ്കിലും അസ്വാഭാവികത അതിൽ ഉണ്ടായിരുന്നോ എന്നറിയാൻ.
1: ബാംഗ്ലൂരിൽ ഏത് വീട്ടിലായിരുന്നു അന്ന് നിങ്ങൾ?
0: ചന്ദ്രു അന്ന് താമസിച്ചിരുന്നത് രാമമൂർത്തി നഗറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെയാണ് ചന്ദ്രുവും മേഘയും പോയത്.
1: മറ്റാരൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്?
0: ചന്ദ്രു തനിച്ചായിരുന്നു അവിടെ താമസം. വിവാഹം പ്രമാണിച്ച് അവിടെ എത്തിയ ചന്ദ്രുവിന്റെ മാതാപിതാക്കളും സഹോദരിയും അതേ ദിവസം വരെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു.
1: മേഘയെ കാണാതാവുമ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, അന്ന് രാവിലെ 6:30 ഫ്ലൈറ്റിൽ അവർ തിരികെ US പോയിരുന്നു. സഹോദരിയും ഹസ്ബൻഡും US വർക്ക് ചെയ്യുന്നത്.
1: ഓ, നിങ്ങൾ രണ്ടുപേരും, അതായത് താങ്കളും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നോ അതോ ചന്ദ്രു പറഞ്ഞാണോ വിവരമറിയുന്നത്?
0: ചന്ദ്രുവിൻ്റെ മാതാപിതാക്കളെ യാത്രയാക്കുന്നതിനായി തലേ ദിവസം രാത്രി തന്നെ ഞാനും ഭാര്യയും ഹെബള്ളിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരുന്നു. പുലർച്ചെ 3 ചന്ദ്രുവും മേഘയും കൂടി എയർപോർട്ടിലേക്ക് അവരോടൊപ്പം പോയി. ഏകദേശം 6 അവർ രണ്ടുപേരും തിരികെ എത്തിയത്.
1: എന്നിട്ട് മേഘ എപ്പോഴാണ് പുറത്തേക്ക് പോയത്?
0: എയർപോർട്ടിൽ നിന്നും എത്തിയ ഉടനെ തന്നെ ഇരുവരും ഉറങ്ങാൻ പോയി. തലേദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം രണ്ടുപേർക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. 2 വരെ അവർ ഉറങ്ങിക്കാണണം. ഒരു ഫോൺ വന്നതിന് ശേഷമാണ് അവൾ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക്.

0: ഇറങ്ങിപ്പോക്കായിരുന്നു അത്.
1: ധൃതി അറിയില്ല, പക്ഷേ വൈകാതിരിക്കാനുള്ള ഒരു തിടുക്കം അവളുടെ ചലനങ്ങളിൽ ഉണ്ടായിരുന്നു.
0: ഓക്കെ, അതിനുശേഷം?
1: ഇല്ല, ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നിറങ്ങുന്ന അവളുടെ ലാസ്റ്റ് ഇമേജിന് ശേഷം എൻ്റെ മകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇല്ല,
0: ഐ എം റിയലി സോറി. വീണ്ടും വേദനയുണർത്തുന്ന പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്.
1: ഏയ്, നോ ഇഷ്യൂസ്. ടു ബി ഹോണസ്റ്റ്, മൈ മൈൻഡ് വെന്റ് അപ്പ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ്.
0: ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ കൂടുതലായി എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ദാ എൻ്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ സർ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ, അന്ന ഇന്ദു വി എസ്, സോമശേഖരൻ പി എം ലാൽ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ എട്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ.

ഇന്ന് വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. അഞ്ച് കണ്ണേറുപാട്ട് തുമ്പക്കോൽ രാമൻ പണിക്കർ അവതരിപ്പിക്കുന്നു. 5:30 ലളിതഗാനങ്ങൾ. 5:43 പ്രായോജക പരിപാടി ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. വാട്സാപ്പ് പ്രിയഗീതങ്ങൾ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ തുടരുന്നു.

മരുതായി പയ്യപ്പറമ്പിൽ നിന്നും ലീന റനീഷ് ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ദേവരാഗം. പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം എം എം കീരവാണി. കേൾക്കാം ലീനയുടെ ഇഷ്ടഗാനം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്ത മെസ്സേജ്. എന്റെ കൊച്ചുമകൻ അദ്വിന്റെ പിറന്നാളാണ് ജൂലൈ 11 ശനിയാഴ്ച. അവന് വേണ്ടി കാണാ കൺമണി എന്ന ചിത്രത്തിലെ മുത്തേ മുത്തേ എന്ന പാട്ട് വെച്ചു തരുമോ? പാട്ടിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കണ്ണൂർ പന്നേൻപാറയിൽ നിന്നും സാവിത്രി അമ്മമ്മ, അമ്മ സജ്ന, അച്ചാച്ചൻ രാജീവൻ, അമ്മാവൻ അശ്വന്ത് തുടങ്ങിയവർ. ഈ ഗാനം ആലപിച്ചത് സുജാതയും ശ്യാം ധർമ്മനും ചേർന്ന്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ശ്യാം ധർമ്മൻ. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം.

എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം മഴത്തുള്ളിക്കിലുക്കം. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് കിനാത്തിൽ നിന്നും സരോജിനി കൃഷ്ണൻ.

വാട്സ്ആപ്പ് പ്രിയഗീതത്തിലെ അടുത്ത മെസ്സേജ് അയച്ചത് പുതിയ തെരുവിൽ നിന്നും സുമി. സുമി ആവശ്യപ്പെട്ടത് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ഗാനം. വരികൾ അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ, ഗായകൻ ഉണ്ണി മേനോൻ.

പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് പിണറായിയിൽ നിന്നും നിഷ.

വാട്സാപ്പ് പ്രിയഗീതത്തിലെ അടുത്ത മെസ്സേജ്: ജൂലൈ 14 പിറന്നാൾ ആഘോഷിക്കുന്ന കരിയാടുള്ള ശിവാനിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അച്ഛൻ വിജയരാജ്, അമ്മ രേഷ്മ, ഏട്ടൻ നന്ദു, കൊളശ്ശേരിയിൽ നിന്ന് അമ്മമ്മ കോമള, അച്ചാച്ചൻ ശ്രീധരൻ, ദ്യുതി പാർവതി, മാമൻ മാമി, മൂത്തമ്മ മൂത്തച്ഛൻ, ചേട്ടൻ ചേച്ചി എന്നിവരാവശ്യപ്പെടുന്ന ഗാനം. ചിത്രം ഹരികൃഷ്ണൻസ്. കൈതപ്പത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസ്.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം വിഷ്ണുലോകം. ഇഷ്ടഗാനം ആവശ്യപ്പെട്ടത് കണ്ണൂരിൽ നിന്നും ബിജു, പ്രതീഷ്, രമ്യ എന്നിവർ.

ഇവളൊരു നാടോടി. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ ശില്പികൾ ഡോക്ടർ ഷാജഹാൻ, എസ് ഡി ശേഖർ. ഇഷ്ടഗാനത്തിനായി വാട്സാപ്പ് ചെയ്തത് റിന ദിനേശ് പാപ്പിനിശ്ശേരിയിൽ നിന്നും.

കുന്നോത്ത് തെരു ദിനേശ് ബി ഡി കമ്പനിയിൽ നിന്നും ലീനയ്ക്ക് വേണ്ടി കൂട്ടുകാരി പ്രീത ആവശ്യപ്പെടുന്ന ഗാനം, യുദ്ധകാണ്ഡം എന്ന ചിത്രത്തിലെ ശ്യാമസുന്ദര പുഷ്പമേ എന്ന ഇഷ്ടഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒ എൻ വിയുടെ വരികൾക്ക് രാഘവൻ കെ രാഘവൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഇവരുടെ ഇഷ്ടഗാനം

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങളിൽ അടുത്ത മെസ്സേജ്. തട്ടകം എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ ശിലയായി പിറവിയുണ്ടെങ്കിൽ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? മെസ്സേജ് അയച്ചത് മഞ്ജുഷ രാകേഷ് മരുതായി ഹരിപ്പന്നൂരിൽ നിന്നും. ദാ കേട്ടോളൂ ഈ ഗാനത്തിന്റെ ശില്പി കൈതപ്രം.

വാട്സാപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. കീച്ചേരി പാറക്കടവിൽ നിന്നും വിലേഷ്, ലക്ഷ്മി, ഋദ്വൈ വസുദ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം തീവണ്ടി. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം നൽകിയത് കൈലാസ് മേനോൻ, പാടിയത് കെ എസ് ഹരിശങ്കറും ശ്രേയ ഘോഷാലും ചേർന്ന്. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി.

വാട്സാപ്പ് പ്രിയ ഗീതങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി. മെസ്സേജ് അയച്ചത് നല്ലാണിയിൽ നിന്നും ബീന. എൻ്റെ ഏട്ടൻ്റെ മക്കളായ ആദിയ, ദിയ എന്നീ ഇരട്ട കുട്ടികളുടെ പിറന്നാളാണിന്ന്. കുട്ടികൾക്ക് വേണ്ടി പ്രിയപ്പെട്ട കുക്കുവിലെ ഒരു ഗാനം വെച്ചു തരുമോ? യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ഗാനരചന പുതിയംഗം മുരളി, സംഗീതം എസ് പി വെങ്കിടേഷ്. ഇതാ കേട്ടോളൂ നിങ്ങളുടെ ഇഷ്ടഗാനം പിറന്നാൾ ആശംസകൾക്കൊപ്പം.

വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് നിങ്ങൾക്കൊപ്പം മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം PV രമേശൻ, കൂടെ ജന്യ മുരളി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4:44:50. അല്പസമയത്തിനുള്ളിൽ കാൽപ്പന്തോളം ഫിഫ വേൾഡ് കപ്പ് പ്രതിദിനാവലോകനം കേൾക്കാം.

ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് വിസിൽ മുഴങ്ങും. ഗ്രൂപ്പ് ഘട്ടങ്ങളിലെയും പ്രീ ക്വാർട്ടറിലെയും കടുത്ത പരീക്ഷണങ്ങൾ അതിജീവിച്ച് എത്തിയ ലോകത്തെ ഏറ്റവും മികച്ച 8 ടീമുകളാണ് ഇനി സെമി ഫൈനൽ ടിക്കറ്റിനായി മാറ്റുരയ്ക്കുന്നത്. ഈ ഘട്ടത്തിലെ ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കേവലം ഒരു മത്സരത്തിനപ്പുറം ചരിത്രത്തിന്റെയും പ്രതികാരത്തിന്റെയും തന്ത്രങ്ങളുടെയും വലിയൊരു യുദ്ധഭൂമിയായി മാറുകയാണ്. 2022 ലോകകപ്പ്

കപ്പിലെ സെമിഫൈനലിൽ തങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഫ്രാൻസിനോട് കണക്കു തീർക്കാൻ മൊറോക്കോ ഇറങ്ങുമ്പോൾ തങ്ങളുടെ അപ്രമാദിത്യം നിലനിർത്താനാണ് ഫ്രാൻസിന്റെ ശ്രമം. അമേരിക്കയിലെ ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 നടക്കുന്ന ഈ മത്സരം രണ്ട് വ്യത്യസ്ത ഫുട്ബോൾ ശൈലികളുടെ വലിയൊരു വിരുന്നായിരിക്കും. കിലിയൻ എംബാപ്പയെ നയിക്കുന്ന ഫ്രാൻസിന്റെ അതിവേഗ മുന്നേറ്റ നിരയും അഷ്റഫ് ഹക്കിമിയുടെ നേതൃത്വത്തിലുള്ള മൊറോക്കോയുടെ കരുത്തുറ്റ പ്രതിരോധ കോട്ടയും തമ്മിലുള്ള പോരാട്ടം ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല. ഈ ഘട്ടത്തിൽ ഫ്രാൻസിന് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതെങ്കിലും പ്രീ ക്വാർട്ടറിൽ നെതർലാൻഡ്സിനെ അട്ടിമറിച്ചെത്തുന്ന മൊറോക്കോയെ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. ഇരു ടീമുകളും ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ 4 തവണയും വിജയം ഫ്രാൻസിനൊപ്പമായിരുന്നു. 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. നേർക്കുനേർ കണക്കുകളിൽ ഫ്രാൻസിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടെങ്കിലും ആഫ്രിക്കൻ കരുത്തുമായി എത്തുന്ന മൊറോക്കോ ഏത് വൻമരത്തെയും പിഴുതെറിയാൻ കെൽപ്പുള്ളവരാണ്. ബോസ്റ്റണിലെ പുൽമൈതാനത്ത് പന്തുരുളുമ്പോൾ ഫ്രാൻസിന്റെ ആക്രമണ ഫുട്ബോളും മൊറോക്കോയുടെ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രങ്ങളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കുക. ഫ്രാൻസിന്റെ കരുത്ത് പരിശോധിച്ചാൽ അവരുടെ അസാധാരണമായ സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. ഓരോ പൊസിഷനിലും ലോകോത്തര നിലവാരമുള്ള 2-3 കളിക്കാർ അവർക്കുണ്ട്. ദിദിയർ ദശാംസ് എന്ന തന്ത്രജ്ഞനായ പരിശീലകന്റെ കീഴിൽ അച്ചടക്കത്തോടെ കളിക്കുന്ന ഈ ടീം ഏത് കടുത്ത സാഹചര്യത്തെയും അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ്. കളിമെനയാൻ മൈക്കൽ ഒലീസയും ലക്ഷ്യത്തിലേക്ക് വെടിയുണ്ട പായിക്കാൻ എംബാപ്പയും ഡെംബലയും ഉള്ളപ്പോൾ ഫ്രാൻസിന് വലിയ മേൽക്കൈ നൽകുന്നു. പ്രതിരോധത്തിൽ വില്യം സാലിബയെപ്പോലുള്ള യുവതാരങ്ങളുടെ സാന്നിധ്യം ടീമിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. മറുവശത്ത് മൊറോക്കോയുടെ കരുത്ത് അവരുടെ ഒരുമയും കഠിനാധ്വാനവുമാണ്. വ്യക്തിഗത മികവിനേക്കാൾ ടീം ഗെയിമിന് പ്രാധാന്യം നൽകുന്ന വാലിത് റെഗ്രാഗുയിയുടെ തന്ത്രങ്ങൾ പല വമ്പന്മാരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. പ്രതിരോധത്തിൽ അഷ്റഫ് ഹക്കിമിയുടെ അനുഭവ സമ്പത്ത് തന്നെയാണ് വജ്രായുധം. മധ്യനിരയിൽ സോഫിയാൻ അമ്രബാത്തിന്റെ കഠിനാധ്വാനവും ബ്രാഹിം ഡയസിന്റെ ക്രിയേറ്റിവിറ്റിയും ഫ്രാൻസിന് വലിയ വെല്ലുവിളി ഉയർത്തും. അസദിൻ ഒനാഹിയുടെയും ഇസ്മയിൽ സൈബാരിയുടെയും ഫിനിഷിംഗും മൊറോക്കോയ്ക്ക് കരുത്തേകും. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇരു ടീമുകളും തമ്മിൽ ഔദ്യോഗിക മത്സരങ്ങളിൽ കുറച്ചു തവണ മാത്രമേ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. എങ്കിലും ആ മത്സരങ്ങളിലെല്ലാം ഫ്രാൻസിന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ പുതിയ വിപ്ലവമായി മാറിയ മൊറോക്കോ പഴയ കണക്കുകളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഈ മത്സരത്തിലെ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ 70% ഫ്രാൻസിന് തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. എങ്കിലും കളി അധിക സമയത്തേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീട്ടിക്കൊണ്ടുപോകാൻ മൊറോക്കോയ്ക്ക് കഴിഞ്ഞാൽ കളി മാറും. തുടക്കത്തിൽ തന്നെ 1 ഗോൾ നേടി ഫ്രാൻസിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമായിരിക്കും മൊറോക്കോ പയറ്റുക. എന്നാൽ ഫ്രാൻസ് തങ്ങളുടെ സ്വാഭാവിക ശൈലിയിൽ കളിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും. 2-ാമത്തെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ വച്ച് യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ നേർക്കുനേർ വരുന്നു. ടാക്ടിക്കൽ ഫുട്ബോളിന്റെ അതിപ്രസരമുള്ള ഈ മത്സരം ഫുട്ബോൾ നിരീക്ഷകർക്ക് വലിയൊരു വിരുന്നായിരിക്കും. സ്പെയിൻ തങ്ങളുടെ പരമ്പരാഗത പാസിംഗ് ശൈലിയായ ടിക്കി ടാക്കയുടെ ആധുനിക രൂപമായ അതിവേഗ വിങ്ങർ ഗെയിമിലൂടെയാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം തിളങ്ങിയത്. ലാമിൻ യമാൽ, നിക്കോ വില്യംസ് എന്നീ യുവതാരങ്ങളുടെ അസാധാരണമായ വേഗതയും ഡ്രിബ്ലിംഗ് മികവുമാണ് സ്പാനിഷ് പടയുടെ പ്രധാന കരുത്ത്. മധ്യനിരയിൽ റോഡ്രിയുടെ സാന്നിധ്യം കളി നിയന്ത്രിക്കുന്നതിലും എതിരാളികളുടെ ആക്രമണങ്ങളെ മധ്യനിരയിൽ വെച്ച് തന്നെ തടയുന്നതിലും അവർക്ക് വലിയ തുണയാകുന്നു. പെഡ്രിയുടെ ക്രിയേറ്റീവ് പാസുകൾ മുന്നേറ്റ നിരയ്ക്ക് നിരവധി അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. മറുവശത്ത് ബെൽജിയം തങ്ങളുടെ സുവർണ തലമുറയുടെ അവസാന കരുത്തുമായാണ് പൊരുതുന്നത്. കെവിൻ ഡി ബ്രൂയ്നെയുടെ മാന്ത്രിക പാസുകളും കളി മുൻകൂട്ടി കാണാനുള്ള കഴിവും ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ പോന്നതാണ്. മുന്നേറ്റത്തിൽ റൊമേലു ലുക്കാക്കുവിന്റെ ഫിസിക്കൽ ഗെയിമും ബോക്സിനുള്ളിലെ ക്ലിനിക്കൽ ഫിനിഷിംഗും സ്പെയിനിന് വലിയ തലവേദന സൃഷ്ടിക്കും. ജെറമി ഡോക്കുവിന്റെ വേഗതയും ഡ്രിബ്ലിംഗും സ്പാനിഷ് ഡിഫൻഡർമാരെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. ഇരു ടീമുകളും മുൻപ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലും ലോകകപ്പുകളിലും പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഈ മത്സരം തികച്ചും വ്യത്യസ്തമായിരിക്കും. ചരിത്രത്തിൽ സ്പെയിനാണ് കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിലും ബെൽജിയത്തിന്റെ നിലവിലെ ടീം ഏത് വലിയ ടീമിനെയും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ്. ഈ മത്സരത്തിലെ സാധ്യതകൾ 55

45 എന്ന നിലയിൽ സ്പെയിനിന് അനുകൂലമാണ്. സ്പെയിനിന്റെ യുവത്വവും ബെൽജിയത്തിന്റെ പരിചയസമ്പത്തും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ മധ്യനിരയിലെ ആധിപത്യം ആർക്കാണോ അവർക്കായിരിക്കും ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സാധിക്കുക. സ്പെയിൻ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ച് കളിക്കാൻ ശ്രമിക്കുമ്പോൾ ബെൽജിയം തങ്ങളുടെ കൌണ്ടർ അറ്റാക്കിംഗ് തന്ത്രങ്ങളിലൂടെ സ്പാനിഷ് പ്രതിരോധത്തിലെ വിടവുകൾ മുതലെടുക്കാൻ ശ്രമിക്കും. ഡി ബ്രൂയിനെയുടെ ഒറ്റയാൾ പ്രകടനത്തിന് മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്നതിനാൽ സ്പെയിൻ പ്രതിരോധം അതീവ ജാഗ്രത പുലർത്തേണ്ടിവരും. എങ്കിലും ടീം എന്ന നിലയിലുള്ള കെട്ടുറപ്പും യുവതാരങ്ങളുടെ ഫോമും പരിഗണിക്കുമ്പോൾ സ്പെയിൻ സെമി ഫൈനലിലേക്ക് മുന്നേറാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. മൂന്നാമത്തെ മത്സരത്തിൽ മിയാമി സ്റ്റേഡിയത്തിൽ വെച്ച് നോർവേയും ഇംഗ്ലീഷ് പടയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ കറുത്ത കുതിരകളാണ് നോർവേ എന്ന് നിസ്സംശയം പറയാം. സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ടിന്റെ അവിശ്വസനീയമായ ഗോൾ വേട്ടയാണ് നോർവേയെ ചരിത്രത്തിൽ ഇതാദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നത്. ഹാലണ്ടിനെ തളയ്ക്കുക എന്നത് മാത്രമായിരിക്കും ഇംഗ്ലീഷ് പ്രതിരോധ നിരയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. മാർട്ടിൻ ഒഡേഗാർഡിന്റെ മധ്യനിരയിലെ മാന്ത്രിക നീക്കങ്ങളും പാസുകളുമാണ് ഹാലണ്ടിലേക്ക് പന്ത് എത്തിക്കുന്നത്. ഈ സഖ്യത്തെ പൂട്ടാൻ കഴിഞ്ഞാൽ നോർവേയുടെ പകുതി വീര്യം കെടും. എന്നാൽ ഇംഗ്ലണ്ട് ടീം എല്ലാ അർത്ഥത്തിലും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക എന്നിവരടങ്ങുന്ന വൻ താരനിരയാണ് ഇംഗ്ലണ്ടിന്റെ കരുത്ത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ഇംഗ്ലണ്ടിന് തന്നെയാണ് ഈ മത്സരത്തിൽ വ്യക്തമായ മുൻതൂക്കമുള്ളത്. ഡെക്ലാൻ റൈസിന്റെ മധ്യനിരയിലെ സാന്നിധ്യം പ്രതിരോധത്തിന് വലിയൊരു കവചമാണ്. ജോൺ സ്റ്റോൺസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിര ഹാലണ്ടിനെ പൂട്ടാൻ പ്രത്യേക തന്ത്രങ്ങൾ തന്നെ മെനഞ്ഞിട്ടുണ്ടാകും. നോർവേ ഹാലണ്ടിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ ഇംഗ്ലണ്ടിന് ഏത് പൊസിഷനിൽ നിന്നും ഗോളടിക്കാൻ കെൽപ്പുള്ള താരങ്ങളുണ്ട് എന്നത് അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾ പോലും മത്സരത്തിന്റെ ഗതി മാറ്റാൻ കെൽപ്പുള്ളവരാണ്. നേർക്കുനേർ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന് വലിയ പാരമ്പര്യവും വിജയക്കണക്കുകളും ഉണ്ടെങ്കിലും ഈ ടൂർണമെന്റിൽ നോർവേ കാണിക്കുന്ന പോരാട്ടവീര്യം അവരെ അങ്ങേയറ്റം അപകടകാരികളാക്കുന്നു. ഇംഗ്ലണ്ടിന്റെ വൻ താരനിരയെ സമ്മർദ്ദത്തിലാക്കി കൌണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടുക എന്ന തന്ത്രമായിരിക്കും നോർവേ സ്വീകരിക്കുക. ഈ മത്സരത്തിലെ സാധ്യതകൾ 70% ഇംഗ്ലണ്ടിന് അനുകൂലമാണ്. എങ്കിലും ഹാലണ്ട് എന്ന ഗോൾ മെഷീൻ ഫോമിലായാൽ ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ മിയാമിയിൽ അവസാനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് അതീവ ജാഗ്രതയോടെയായിരിക്കും കളിയെ സമീപിക്കുക. ഒഡേഗാർഡിൽ നിന്ന് ഹാലണ്ടിലേക്കുള്ള പാസിംഗ് ലൈനുകൾ ബ്ലോക്ക് ചെയ്യുക എന്നതായിരിക്കും ഇംഗ്ലീഷ് കോച്ചിന്റെ പ്രധാന തന്ത്രം. പ്രതിഭകളുടെ ആധിക്യം കൊണ്ടും അനുഭവ സമ്പത്തുകൊണ്ടും ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് കടക്കാനാണ് കൂടുതൽ സാധ്യത. നാലാമത്തെയും അവസാനത്തെയും ക്വാർട്ടർ ഫൈനൽ പോരാട്ടം കാൻസസ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലാണ്. ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് എന്ന വൈകാരിക പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന അർജന്റീന കിരീടം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പന്തുരുട്ടുന്നത്. മെസ്സിയുടെ തന്ത്രപരമായ നീക്കങ്ങളും ലൌട്ടാരോ മാർട്ടിനസിന്റെ ഫിനിഷിംഗും റോഡ്രിഗോ ഡീപോളിന്റെ മധ്യനിരയിലെ കഠിനാധ്വാനവും അർജന്റീനയ്ക്ക് വലിയ കരുത്തു പകരുന്നു. അലക്സിക്സ് മാക് അലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് എന്നിവരുടെ സാന്നിധ്യം മധ്യനിരയെ കൂടുതൽ ശക്തമാക്കുന്നു. പ്രീ ക്വാർട്ടറിൽ ശക്തരായ ഈജിപ്തിനെ തകർത്താണ് അവർ വരുന്നത്. മറുവശത്ത് സ്വിറ്റ്സർലൻഡ് എപ്പോഴും വമ്പന്മാരുടെ പേടി സ്വപ്നമാണ്. വലിയ താരപ്പൊലിമ ഇല്ലെങ്കിലും കഠിനാധ്വാനവും അച്ചടക്കവുമുള്ള പ്രതിരോധ നിരയാണ് സ്വിസ് പടയുടെ ഏറ്റവും വലിയ ആയുധം. ഗ്രാനിറ്റ് ഷാക്കയുടെ മധ്യനിരയിലെ നേതൃത്വ പാടവവും മാനുവൽ അക്കാഞ്ചിയുടെ പ്രതിരോധ മികവും ടീമിന് വലിയ ശക്തി നൽകുന്നു. കൊളംബിയയെ അട്ടിമറിച്ചെത്തുന്ന അവർ അർജന്റീനയെ പ്രതിരോധത്തിലാക്കാൻ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കും. ചരിത്രത്തിൽ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡിനെതിരെ വ്യക്തമായ മേൽക്കൈ ഉണ്ടെങ്കിലും സ്വിസ് പ്രതിരോധം തകർക്കുക എന്നത് മെസ്സിക്കും കൂട്ടർക്കും എളുപ്പമാകില്ല. 2014 ലോകകപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിലാണ് അർജന്റീനയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന ചരിത്രം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മത്സരം പരമാവധി സമയം നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തിക്കുക എന്ന ശൈലിയാണ് സ്വിറ്റ്സർലൻഡ് പലപ്പോഴും വമ്പന്മാർക്കെതിരെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന വിശ്വസ്തനായ ഗോൾ കീപ്പർ ഉള്ളത് അർജന്റീനയ്ക്ക് ഷൂട്ടൌട്ടിലും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഈ മത്സരത്തിൽ 75% അർജന്റീനയ്ക്കാണ് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മെസ്സിയുടെ മാന്ത്രികതയും ടീമിന്റെ ഇപ്പോഴുള്ള ഫോമും പരിഗണിക്കുമ്പോൾ അർജന്റീന സെമി ഫൈനലിലേക്ക് സുഗമമായി മുന്നേറുമെന്നാണ് ആരാധകരും നിരീക്ഷകരും വിശ്വസിക്കുന്നത്.
എങ്കിലും സ്വിസ് പടയുടെ അപ്രതീക്ഷിത പ്രത്യാക്രമണങ്ങളെ ചെറുക്കാൻ ക്രിസ്ത്യൻ റൊമേരോയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനൻ പ്രതിരോധ നിരയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശിക്കാരി എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസ് പാടിയത്. വിജയ് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ ഗാനരചന, സംഗീതം ഹരികൃഷ്ണ.

അടുത്ത ഗാനം ബൈസിക്കിൾ തീവ്സ് എന്ന ചിത്രത്തിൽ നവീൻ അയ്യർ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയത്. ഗാനരചന ജിസ് ജോയ്, സംഗീതം ദീപക് ദേവ്.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കണ്ണേറ് പാട്ട് കേൾക്കാം. തുമ്പക്കോൽ രാമൻ പണിക്കർ അവതരിപ്പിച്ചത്.

0: തലയിൽ നെരിപ്പോടുമായിരിക്കുന്ന കണ്ഠാകർണാണി ആയിരം തിരുമുഖത്തോടും കൂടെ അഗ്നി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കണ്ട പേപൂട പിശാചുക്കളെല്ലാം വകവക വെന്തറ്റ് വെന്തരിഞ്ഞ അഗ്നി പ്രപഞ്ചമായി പോക പോക സ്വാഹായൻ ഗുരുവിനാണ്
1: ഹോം നെറ്റി നോകാ തല നോകാ ചുറ്റും മുറ്റും നോഴിയേ സാമ്പോം ഇരുന്നിരുന്ന തീയൽ പടം

ഇടതുണ്ടാൽ ഭാവ്യാധിയും കണ്ണേ ദോഷം തങ്കിലും ഇന്നുമതേതുമായി കീഴക്ക് സാധ്യം വന്നു കിടന്നു നിൽക്കാരി മുല ശ്രീ പരമായ പരമഗുരുവേ.

0: തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ച കണ്ണേറുപാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ഹലോ പ്രിയ ഗീതം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
7: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
8: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: ആ മാഷേ, സുഖാണോ?
12: ആ സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
11: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
13: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
14: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ആദ്യം. ആ വഴി താരയിൽ അന്നത്തെ രാത്രിയിൽ എന്നാരംഭിക്കുന്നു.

എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം ഇനി. കുങ്കുമപ്പൂ വിരിയുന്ന കാശ്മീരിൽ നിന്നു എന്നാരംഭിക്കുന്നു.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അനുബന്ധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കും മികച്ച കർഷകർക്കും കാർഷിക മാധ്യമ പ്രവർത്തകർക്കും തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സ്തുത്യർക്ക സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും കൂട്ടായ്മകൾക്കും നൽകിവരുന്ന സംസ്ഥാനതല കർഷക അവാർഡുകൾക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. പുതുതായി ഏർപ്പെടുത്തിയ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി 38 വിഭാഗങ്ങളിലാണ് കർഷക ദിനത്തിൽ അവാർഡുകൾ നൽകുന്നത്. 2025 കർഷക അവാർഡിനുള്ള അപേക്ഷയുടെ വിശദവിവരങ്ങൾ ഞാറ്റുവേലയിൽ ഇന്നാദ്യം കേൾക്കാം. ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ അവാർഡാണിത്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡുകൾ. ശ്രീ സി അച്യുതമേനോൻ സ്മാരക അവാർഡ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോന്റെ പേരിൽ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള അവാർഡാണിത്. 1,000,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ശ്രീ വി വി രാഘവൻ സ്മാരക അവാർഡ്. മികച്ച പ്രവർത്തനം കാഴ്ചവച്ച കൃഷിഭവനുള്ള അവാർഡ്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കദർ അവാർഡ്. 300,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. സി ബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്. 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡ്. കേരകേസരി 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡ്. പൈതൃക കൃഷി, വിത്ത് സംരക്ഷണം, വിളകളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന ആദിവാസി

നദി അല്ലെങ്കിൽ വ്യക്തി, 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡിന് നൽകുന്നത്. മികച്ച ജൈവ കർഷകൻ, മികച്ച യുവകർഷക അല്ലെങ്കിൽ യുവകർഷകൻ, ഹരിതമിത്ര, ഹൈടെക് കർഷകൻ, കർഷക ജ്യോതി, മികച്ച തേനീച്ച കർഷകൻ, കർഷക തിലകം, വനിത, ശ്രമശക്തി എന്നീ വിഭാഗങ്ങൾക്ക് 100,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിന് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച കൂൺ കർഷക അല്ലെങ്കിൽ കർഷകൻ, പഴവർഗ സംസ്കരണം മൂല്യവർദ്ധിത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ്, മികച്ച കൃഷിക്കൂട്ടം തുടങ്ങിയ വിഭാഗങ്ങളിൽ 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന അവാർഡാണ് നൽകുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കർഷക വിദ്യാർത്ഥി സ്കൂൾ, 25,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. കൃഷിയിൽ മികവുള്ള പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച FPO, FPC എന്നിവയ്ക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അവാർഡ്. കാർഷിക ഗവേഷണം നടത്തുന്ന വ്യക്തിക്ക് MS സ്വാമിനാഥൻ അവാർഡും നൽകുന്നതാണ്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച റെസിഡൻസ് അസോസിയേഷനും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം, മികച്ച സ്പെഷ്യൽ സ്കൂൾ, മികച്ച പച്ചക്കറി ക്ലസ്റ്റർ, കൃഷിയിൽ മികവുള്ള പൊതുമേഖലാ സ്ഥാപനം, കൃഷിയിൽ മികവുള്ള സ്വകാര്യ സ്ഥാപനം എന്നീ വിഭാഗങ്ങൾക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. മികച്ച കൃഷി ഓഫീസർ, മികച്ച അസിസ്റ്റന്റ് കൃഷി ഓഫീസർ, മികച്ച എഞ്ചിനീയർ കൃഷി എന്നീ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷക അല്ലെങ്കിൽ കർഷകൻ, ഈ വിഭാഗത്തിലും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന അവാർഡുകളിലേക്ക് കർഷകർക്ക് അവരുടെ അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ സമർപ്പിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം കൃഷിഭൂമിയുടെ രേഖകളും നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷയും കൂടുതൽ വിവരങ്ങളും കൃഷിവകുപ്പ് വെബ്സൈറ്റായ www.keralaagriculture.gov.in പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 ആണ്. മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകിവരുന്ന കർഷക ഭാരതി അവാർഡിനും ഇതോടൊപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തിയ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുന്നത്. അതാത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കുകയില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ നൽകുന്നത്. കഴിഞ്ഞ 1 വർഷത്തെ പ്രസ്തുത മേഖലയിലെ സംഭാവനകളാണ് പ്രധാനമായും അവാർഡിനായി പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷകഭാരതി അവാർഡിനുള്ള അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ അയയ്ക്കണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: ഇനി തിരുവനന്തപുരം ജില്ലയിലെ ഉളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ജൈവ കർഷകനായ ശ്രീ ഗോപന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം.
3: അച്ഛൻ കർഷകനാണ്. ചെറുപ്പം തൊട്ട് തന്നെ അച്ഛൻ്റെ കൂടെ നടന്ന് കൃഷി താല്പര്യമായിട്ട് ആ കാലഘട്ടം തൊട്ട് കൃഷി ചെയ്തു വരികയാണ്. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കൊറോണ സമയമായപ്പം അവിടെ ഇങ്ങനെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്ന് കൃഷി കുറച്ചുകൂടി സജീവമായി. ഏകദേശം 10 ഏക്കറോളം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. വാഴ പല പരുവങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി. കൂടുതലായിട്ടും ജൈവ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ കോഴിവളം, ചാണകം, പിൻപുണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ള രീതിയിലാണ് പച്ചക്കറിയും വാഴയും ചെയ്യുന്നത്. അതിൽ നല്ല മികച്ച വിളവാണ് കിട്ടുന്നത്. വാഴ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് നേന്ത്രൻ, ഏത്തവാഴയെന്ന്. മറ്റുള്ള വാഴകളുണ്ട്, കപ്പ, രസകദളി, പാളയംകുടൻ, ഇങ്ങനെയുള്ള എല്ലാം കുറച്ചുണ്ട്. ഏത്തനാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഏത്തവാഴ ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഘട്ടം, ഇപ്പോൾ ഒരു കൊല മുറിക്കുന്നത് തൊട്ട് ഒരു 3-4 ഘട്ടം വാഴക്കന്ന് നടന്നത് നട്ട് 3 മാസമായത് ഏകദേശം നേരെ 3500 വാഴ ഇപ്പം നിലവിലുണ്ട്. അതിങ്ങനെ കൊല മുറിക്കുന്നത്, കൊലച്ചുകൊണ്ടിരിക്കുന്നത് ഒരര വാഴ വരുവായത് ഇങ്ങനെ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 പ്രാവശ്യം വിളവ് കിട്ടത്തക്ക, എല്ലാം ഏകദേശം 2-3 മാസം ഇടപെട്ട് വിളവ് എടുക്കത്തക്ക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. മികച്ച വരുമാനമാണ് കിട്ടുന്നത്. എപ്പോഴും വരുമാനം ഉണ്ടായിരിക്കും. ഇങ്ങനെ പല പട്ടണങ്ങളിലടിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാവുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ കൃഷിഭവൻ്റെ കീഴിലിവിടെ ഒരു കർഷക സംഘം മാർക്കറ്റുണ്ട്, അരുവല്ലൂർ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് ഹോർട്ടികോർപ്പ് നമ്മുടെ സാധനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിൽ സംഭരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള ഏകദേശം കർഷകർ അവിടെ കൊണ്ടുവരും. ഈ സാധനം നമുക്ക് അവിടെ വിറ്റുപോയിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനം ഹോർട്ടികോർപ്പ് വന്ന് അവരെ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോകും. പച്ചക്കറി, വെള്ളരി, വെണ്ട, ചീര, പാവൽ, മുളക്, കത്തിരി, ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഴ നടുമ്പോൾ അതിൽ ഇടവളയായിട്ട് ചീരയും കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ വാഴക്കന്ന് നടുന്ന സമയത്ത് തന്നെ നമ്മൾ ചീരയും കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാഴയ്ക്ക് വരം ചെയ്യാനുള്ള സമയമാകുമ്പോൾ ഒരു 30 ദിവസം കൊണ്ട് ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ള രീതിയിലിട കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യുന്നതുകൊണ്ട്. ഇടവിള കൃഷി നല്ല ലാഭമാണ്, ഇടയ്ക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗമായിട്ട് വരും. പ്രത്യേകിച്ച് ചെയ്യേണ്ട വാഴയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ അതിൽ കൂടെ ചീര, വെള്ള ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പച്ചക്കറിയാണെങ്കിൽ നമുക്കിവിടെ ഈ മഴ സീസണിൽ പച്ചക്കറി വിളവ് കുറച്ചായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് അല്ലാത്ത സമയങ്ങളിലാണ് നമ്മളിതിൻ്റെ പച്ചക്കറി, വെള്ളരി ഇങ്ങനെയുള്ള സാധനങ്ങൾ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള പയർ ഇങ്ങനെയുള്ളത് അതും ഇത് തന്നെയാണ്. മഴ സമയത്ത് നമുക്ക് വിളവ് അല്പം കുറവായിരിക്കും, എന്നാലും കിട്ടുന്നുണ്ട്. മറ്റു സമയങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത്. ഇടയ്ക്ക് കൃഷിനാശങ്ങൾ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടും ആ ഒരു ഇത് ദണ്ണം ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. കൃഷിയിൽ മികച്ച വരുമാനമാണ് മുമ്പുള്ളതിനേക്കാൾ കിട്ടുന്നത്. നമുക്കിവിടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇടവ് പോയതിൽ ആ വർഷം ഈ 2 സീസണിലും ഇതുണ്ടാകുന്നു, നല്ല ശക്തമായ കാറ്റ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. വാഴ, പച്ചക്കറി തുടങ്ങിയൊക്കെ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അത് നഷ്ടം വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്. മുൻവർഷങ്ങൾ ഇൻഷുറൻസ് ചെയ്ത് നഷ്ടം സംഭവിച്ചിട്ടുള്ളതിൽ അതിൻ്റെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്, അത് കിട്ടുന്നുണ്ട്. വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. മറ്റെല്ലാവരും ഇതിലോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ ഈ പച്ചക്കറി ഈ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം കിട്ടുമ്പം ആ ഒരു സന്തോഷം നമുക്കുണ്ടാവും. സന്തോഷമായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാര്യ നല്ല സപ്പോർട്ടാണ്, ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ അന്ന് സഹായിക്കാറുണ്ട്. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്,

0: ഇപ്പോൾ നല്ല വ്യാപകമായിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതിന് നല്ല പരിചരണം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷി നല്ല മികച്ച വിളവ് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിളവ് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് പോയാൽ നമുക്കത് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറികളും ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതൊരു നല്ല രീതി, അത് എല്ലാവരും അതിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ലിംഗസമത്വവും സ്ത്രീശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ നടന്ന പ്രദേശത്തു നിന്നും ഇന്ന് കണ്ടെത്തിയ 3 മൃതദേഹങ്ങളിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ. മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മന്ത്രി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1, 4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി തുടരുന്നു. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. കോട്ടയം ഉദയനാപുരത്ത് സ്വകാര്യ ഫാമിലെ 4 പശുക്കൾ കൂട്ടത്തോടെ ചത്തു. രോഗലക്ഷണങ്ങൾ കണ്ട മറ്റു പശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ June 29 നൽകിയ നിർദ്ദേശപ്രകാരം സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി ബിൽ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

നിങ്ങൾ കേട്ട ഗാനം ശ്രീമദ് ഭഗവത്ഗീത എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, വി ദക്ഷിണാമൂർത്തി.

ജില്ലാതല അവലോകനവും സംഘടിപ്പിക്കും. പ്രതികൂല കാലാവസ്ഥയിലും അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്ന KCB ജീവനക്കാരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കുന്ദമംഗലം കൊടുവള്ളി മണ്ഡലങ്ങളിലെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനത്തിനായി MLA മാരായ MA റസാഖും PK ഫിറോസും പ്രത്യേക വികസന പാക്കേജുകൾ അടങ്ങിയ നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചു. ജില്ലയിലെ വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ മേഖലയിലെ നിലവിലെ സ്ഥിതിയും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. പുതിയ സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കൽ, നിലവിലുള്ള സബ്സ്റ്റേഷനുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പുതിയ ഫീഡറുകൾ സ്ഥാപിക്കൽ, ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പഴകിയ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കൽ, വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കൽ

0: തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. റോഡ് വികസന പ്രവൃത്തിയുടെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വികസന പദ്ധതികൾക്കും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി കണക്ഷനും അടിസ്ഥാന സൗകര്യവും സമയബന്ധമായി ലഭ്യമാക്കണം. ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും KCB ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ മന്ത്രി K. മുരളീധരൻ സന്ദർശനം നടത്തി. ആശുപത്രി വികസന വിഷയം MA റസാഖ് MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചതിനെ തുടർന്ന് വികസന സാധ്യതകൾ നേരിട്ടറിയാനാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. MCH യൂണിറ്റിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ചികിത്സ ലഭ്യമാകുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾക്കുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. CSR ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി 3 വർഷത്തിനകം പദ്ധതി യാഥാർത്ഥ്യമാക്കും. ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളാൽ തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. സർക്കാർ ആശുപത്രികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് നയം. ചടങ്ങിൽ MA റസാഖ് MLA അധ്യക്ഷനായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരക്ക് കുറക്കുന്നതിനും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 14 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിനും ചെറുപ്പ ആശുപത്രിയുടെ വികസനം സഹായകരമാകുന്നു MLA പറഞ്ഞു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഉന്നത പഠനത്തിലുള്ള പരിശീലനങ്ങളും ധനസഹായം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി. ഹാർബറുകളിൽ നടപ്പാക്കേണ്ട വികസന പ്രവൃത്തികൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അസൗകര്യങ്ങൾ, തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും മന്ത്രി ചോദിച്ചു. പ്രശ്ന പരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിക്കുന്ന പുനർഗ്രഹം ഫ്ളാറ്റ് നിർമ്മാണ പ്രദേശം സന്ദർശിച്ച മന്ത്രി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, വെൽഫെയർ ഫണ്ട്, ബോർഡ്, മത്സ്യഫെഡ് തുടങ്ങിയ വകുപ്പുകളുടെ യോഗവും ചേർന്നു. ഉത്തരമേഖല സാമൂഹിക വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനമഹോത്സവം ജില്ലാതല സമാപനം കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. K. ജയന്ത് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പസിനെ ഹരിതാപമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത മുൻനിർത്തി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലെ വനമഹോത്സവം നടന്നു. ഇതിന്റെ ഭാഗമായി ക്യാമ്പസിൽ വൻതോതിൽ വൃക്ഷത്തൈ നടലും വനവ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കൻ മേഖല സോഷ്യൽ ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി ഉദ്ഘാടനം ചെയ്തു. വനമഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ മുളന്തൈകൾ നട്ടുപിടിപ്പിച്ചു. NIT കാലിക്കറ്റ് ഡയറക്ടർ ഇൻചാർജും ഡീനുമായ പ്രൊഫസർ സുനിത MS, രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ സുനിൽ ജേക്കബ് ജോൺ, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. വരൂ സംരംഭകനാവാം. കടമ്പൂരിലെ സത്യനാഥിൻ്റെ ചകിരി കമ്പോസ്റ്റ് നിർമ്മാണ സംരംഭത്തെ അറിയാം. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം. അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ. അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിൻ്റെ സ്മരണകൾ പങ്കുവച്ചുകൊണ്ട് വടക്കുംപാട് നാരായണൻ, VT വാസുദേവൻ എന്നിവർ സംസാരിക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളിപ്പദങ്ങൾ. 10:30 ലളിതഗാനങ്ങൾ. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KV രാഘവൻ മാസ്റ്റർ. 6 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. മോചനം പി ജയന്തൻ നമ്പൂതിരിയുടെ കവിത, ആലപിക്കുന്നത് VT മുരളി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെയ്റ്റിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം, മാതൃകാപരം വൈവിധ്യപൂർണം ഈ ഹരിതകർമ്മം. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ വൈവിധ്യമാർന്ന കർമ്മപദങ്ങൾ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരിയിൽ മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം, പുതിയ ചിത്രത്തിലെ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 അസീസ് കോറാട്ട് പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP വിദ്യ സംസാരിക്കുന്നു. അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1:00 മില്ലനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 8 ഭാഗം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് പ്രതിദിനാവലോകനം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 വട്ടപ്പാട്ട് അവതരണം അംജാദ് അഹമ്മദും സംഘവും. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികൾ. 6:50 ഹരിതവീതി, കൃഷിയും സാങ്കേതികവിദ്യയും. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ മെഷീനുകൾ നിർമ്മിക്കുന്ന ആലപ്പുഴയിലെ ആഗ്രോ 3-സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അനീഷ് മധു സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം. 7:35 9:30 രാത്രി 11:00 ചലച്ചിത്രഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 നാടകം. തുടർന്ന് ജഗ്ജിത് സിംഗ് പാടിയ ഗസൽ കേൾക്കാം. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:50. ഞായറാഴ്ചയിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഉദ്ഘോഷഃ ഏകവിംശതി ശതാബ്ദ്യാഃ നൂതന ഭാരതം വികസിത രാഷ്ട്രനിർമ്മാണസ്യ ലക്ഷ്യം പ്രതി ദ്രുതഗത്യാ അഗ്രേസരതി. മെൽബോൺ നഗരെ ഭാരതീയ സമുദായസ്യ ഭവ്യം സമ്മേളനം ചാസൌ സംബോധയതി. ഭാരത് ഓസ്ട്രേലിയദേശയോഃ മധ്യേ രക്ഷാസുരക്ഷാ സഹയോഗായ ഐതിഹാസികം സംയുക്ത ഘോഷണാപത്രം ഹസ്താക്ഷരിതം. അനേന സഹൈവ ഓസ്ട്രേലിയദേശസ്യ യുരേനിയം ധാതോഃ ദീർഘകാലിക ആപൂർത്തേഃ മഹത്വപൂർണ സന്ധിഃ അപി നിഷ്പാദിതഃ. ഉപരാഷ്ട്രപതിനാ സി പി രാധാകൃഷ്ണനേന ഭുവനേശ്വരെ ഗഭീര സമുദ്ര മത്സ്യപാലന സമ്പദഃ ശാശ്വത ഉപയോഗായ രാഷ്ട്രീയാഭിയാനസ്യ വിഹിതം വിധിവത് അനാവരണം. രാഷ്ട്രീയ ശിക്ഷാനീതേഃ അന്തർഗതം വയസ്ക സാക്ഷരതാ മാനദണ്ഡാനവാപ്യ ഉത്തരാഖണ്ഡ് രാജ്യം ദേശസ്യ പൂർണ്ണസാക്ഷര രാജ്യാനാം ഗൗരവപൂർണ സൂച്യാം സമ്മിലിതം. പ്രാവൃഷ്താവത് കൃത്സ്നേഹി ദേശേ വ്യാപ്ത ദില്ലിയാം വിഗതരാത്രികാലാത്

0: सूच्यां सम्मिलितो जातः। यः राज्यस्य शैक्षणिक विकासस्य यात्रायाम् एकः महत्वपूर्णः अवसरो वर्तते। मुख्यमंत्री पुष्कर सिंह धामी इमाम उपलब्धिम् ऐतिहासिकी इति वर्णयन् सहर्षं प्रावोचत् यत् सफलतेयं सर्वकारस्य निरंतर प्रयासानां सममेव राज्यस्य नागरिकाणां सक्रिय सहभागितायाः एव सुखदः परिणामो वर्तते। अद्य प्रावृष सम्पूर्णे देशे पूर्णतया व्याप्ता अस्ति। प्रावृष राजस्थान हरियाणा पंजाब प्रांतं समेत्य उत्तर अरब सागरस्य अवशिष्टेषु सर्वेषु भूभागेषु अग्रे प्रवर्धिता। आकाशवाण्याः वार्ताहरैः सह विशेष वार्तालापं कुर्वन् भारतीय ऋतु विज्ञान विभागस्य वरिष्ठ वैज्ञानिकः डॉक्टर नरेश कुमारः ब्रूते यत् विगतेषु कतिपयेषु दिनेषु दिल्ली एनसीआर उत्तरप्रदेश उत्तराखण्ड प्रान्तेषु मध्यमतः तीव्रा वृष्टिः अश्रान्तं प्रचलति। दिल्ल्यां तस्य समीपस्थेषु च क्षेत्रेषु गतरात्रिकाला जायमानया अविरतवृष्ट्या सामान्य जनजीवनं पूर्णतः प्रभावितं सञ्जातम्। अद्य प्रातः दिल्लीवासिनः तीव्र मेघगर्जन विद्युत्पाताभ्यां सह जातायाः अत्यधिकवृष्ट्या प्रभाविताः। अनया विविध स्थानेषु जलावरोध स्थितिः सञ्जाता, यया यातायात व्यवस्था अत्यन्तं बाधिता अभवत्। दिल्ली सर्वकारेण ज्ञापितं यत् जलौघम् अपाकर्तुं दिल्ली जल बोर्ड लोक निर्माण विभागं समेत्य नगर निगमस्य दलानि कार्यं कुर्वन्ति इति। भारतीय पिकलबॉल संघेन आगामिनी पिकलबॉल विश्व चषके 26th-2023 प्रतियोगितायाः प्रोषेण्यां भारतस्य प्रतिनिधित्वं विधातुं पुरुष महिला वर्गयोः भारतीय दलस्य घोषणा कृता। एयं विश्वस्तरीया क्रीडा प्रतियोगिता अस्मिन्नेव वर्षे 30th-अगस्त मासस्य सितंबर मासस्य 6 दिनांकं यावत् वियतनाम देशस्य दानांग नगरे आयोजयिष्यते। अन्ताराष्ट्रिय पिकलबॉल क्षेत्रे विख्यातः हर्ष मेहता अस्मिन् प्रतिनिधित्वं विधास्यति। पुरुष क्रिकेट प्रतिस्पर्धायां भारत इंग्लैण्डयोः मध्ये प्रचलन्त्याः पञ्च क्रीडात्मिकायाः 20-प्रति-20 श्रृङ्खलायाः चतुर्थी अन्ताराष्ट्रिय प्रतिस्पर्धा अद्य रात्रौ 10 ब्रिस्टल नगरस्य काउंटी ग्राउंड क्रीडांगणे क्रीडिष्यते इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്.

0: വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമാനം, കുടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപോയ് ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1, 4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട്

0: യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
1: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനമാദ്യം ദീപാങ്കുരൻ, മഞ്ജു മേനോൻ എന്നിവർ പാടിയത്. ഗാനരചനാ സംഗീതം കൈതപ്രം.

ഇനി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വർണ്ണപ്പകിട്ട്, ഗാനരചന ജോസ് കല്ലുകുളം, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി കണ്ണൂർ.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: വരൂ സംരംഭകനാകാം. ജീവിത വിജയത്തിനും വരുമാന വർധനവിനും

0: കൃഷിയിൽ 18 അടവും പയറ്റി തെളിഞ്ഞ കർഷകനാണ് കടമ്പൂരിലെ സത്യനാഥൻ എന്ന സത്യേട്ടൻ. സത്യേട്ടനും പ്രിയ സുഹൃത്ത് ശശീന്ദ്രേട്ടനും കൂടി ഒരു കുന്നിൻപുറം വെട്ടിത്തെളിച്ച് അവിടെ ഒരുക്കിയ ഒരു ഗംഭീര വാഴത്തോട്ടം കാണാൻ ഏതാണ്ട് 12 കൊല്ലം മുൻപ് ഞങ്ങൾ കിസാൻവാണി ടീം പോയത് ഓർക്കുകയാണ്. അവരുടെ കൂട്ടായ്മയ്ക്ക് മുൻപിൽ മെരുങ്ങാത്ത മണ്ണില്ല, കാടില്ല, കുന്നില്ല. പിന്നെ സത്യേട്ടൻ പോളിഹൌസ് പരീക്ഷിച്ചു, മഴമറ പരീക്ഷിച്ചു, കൂടാതെ ചകിരിച്ചോറ് കമ്പോസ്റ്റിങ്ങും. കൃഷിക്കാരനിൽ നിന്നും സംരംഭകനിലേക്കുള്ള വളർച്ചയും അതിജീവനവും സത്യേട്ടൻ കിസാൻവാണി ശ്രോതാക്കൾക്കായി ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു. കേൾക്കാം, വരൂ സംരംഭകനാകാം കടമ്പൂരിലെ ശ്രീ സത്യനാഥന്റെ ചകിരിച്ചോറ് കമ്പോസ്റ്റിംഗ് സംരംഭകത്വ വിശേഷങ്ങളിലേക്ക്.
1: സത്യനാഥേട്ടനെ കാണുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10-12 കൊല്ലം പിന്നിലേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാണ്. പി വി പ്രശാന്ത് കുമാർ, പ്രശാന്ത് സാറിന്റെ കൂടെ കിസാൻവാണി ഒരു ഹരിതയാത്ര വന്നതും അന്നൊരു മൊട്ടക്കുന്നിന്റെ മുകളിൽ സത്യനാഥേട്ടനും സുഹൃത്ത് ശശീന്ദ്രേട്ടനും കൂടിയിട്ട് വളരെ വിജയകരമായിട്ട് വാഴകൃഷി ചെയ്ത ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നു. ഇത്ര കൊല്ലമായിട്ടും കൃഷിയിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കൃഷി നഷ്ടമല്ല എന്ന് നമുക്ക് പറയില്ലേ, അതല്ലേ അതൊരു സന്ദേശം അതിനെ കൊണ്ട് കൊടുക്കുന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇത്ര കൊല്ലം അതിൽ പിടിച്ചു നിൽക്കുവോ?
2: അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാല്, കൃഷി നമുക്ക് ഒരു മനസ്സിനും ശരീരത്തിനെല്ലാം ഒരു പൂർണ്ണ തൃപ്തി വേണം. അങ്ങനെ തൃപ്തിയോടെ ചെയ്തെങ്കിൽ മാത്രമേ ലാഭം ഉണ്ടാവും. പിന്നെ പരമാവധി ആരാണ് കൃഷി ചെയ്യുന്നത് അവരും പരമാവധി അധ്വാനിക്കാൻ തയ്യാറാണോ? അല്ലാണ്ട് എല്ലാം കൂലി കൊടുത്ത് ചെയ്യുമ്പോൾ കൃഷി അത്ര ഒരു ലാഭം കിട്ടണമെന്നില്ല. ചിലപ്പം കിട്ടിയേക്കും, റേറ്റിനും കാര്യത്തിലെല്ലാം വ്യത്യാസം വരുമ്പോൾ ചിലപ്പം കിട്ടിയേക്കും. അല്ലാണ്ട് പിന്നെ ലാഭം കിട്ടണമെന്ന് മാത്രം വിചാരിച്ചിട്ട് കൃഷി ചെയ്താൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല.
1: സാമ്പത്തികം പ്ലസ് മനസമാധാനം സമം ലാഭം അല്ലേ?
2: അങ്ങനെയാണ് അതിന്റെ കണക്ക്.
1: ഇപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചകിരിച്ചോറ് കമ്പോസ്റ്റ്. പുതിയതല്ല, ഏതാണ്ട് 10 കൊല്ലമായും തോന്നുന്നു. 10 കൊല്ലം പിന്നിലേക്കൊന്ന് പോവുകയാണെങ്കിൽ നിങ്ങളൊരു സംരംഭകനാണ്, കൃഷിയിൽ നിന്ന് കർഷകനിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് മാറുക എന്നുള്ളതാണ് കൃഷിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരേ ഒരു വഴി. ഈ സംരംഭകനാവാൻ തീരുമാനിച്ച കാലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങണമെങ്കിൽ
2: ഇത് ഞാൻ യാദൃശ്ചികമായി വന്നതാണ്. അന്ന് കാർഷിക വികസന സമിതിയിലെല്ലാം ഞാൻ സജീവായിരുന്നു. അങ്ങനെ ഈ പുണ്ണാക്ക് എന്ന് പറയുന്നത് ഈ സമയത്ത് ജനകീയ ആസൂത്രണത്തിന് തെങ്ങിന് വളം കൊടുക്കുന്ന സമയത്ത് പുണ്ണാക്ക് വെറും കൃത്രിമമായിട്ട് കാപ്പിത്തൊണ്ടും പുളിയിന്റെ വേസ്റ്റെല്ലാം ഇട്ടിട്ടാണ് അക്കാലത്ത് ഉണ്ടാക്കിയതിന്. ഒരു പ്രാവശ്യം അവനെ ഇറക്കിയത് മടക്കി അയച്ചു. മടക്കി അയച്ചപ്പോ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇറക്കുന്നില്ല, നിങ്ങൾ എവിടുന്ന് ഇറക്കിക്കോ, എവിടുന്ന് ഇറക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിയെ അതിന് ബദലായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അന്നത്തെ കൃഷി ഓഫീസർ തുളസി മേഡം സജീവമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ആലോചന വന്നപ്പോൾ പിന്നെ ഞാൻ തന്നെ റിസ്ക് ഏറ്റെടുത്ത് തമിഴ്നാട്ടിൽ പോയി പറ്റാവുന്ന അടുക്കുന്നത് നമുക്ക് പറ്റുന്ന മോശമല്ലാതെ വിധത്തിലുള്ള പുണ്ണാക്ക് നേരിട്ടിട്ട് ഇറക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത് ഇതിന്റെ സാങ്കേതികമായ ഒരുപാട് നൂലാമാലകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇനി കമ്പോസ്റ്റ് ഉണ്ടാക്ക ചകരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ജനങ്ങൾക്ക് വിതരണം ചെയ്യാന്നുള്ള നിലവാരത്തിലെത്തി. അപ്പൊ അതിന് പറ്റുന്ന കൂട്ടർ മാത്രം ഇരുന്ന് ആലോചിച്ചു എന്താ നീന് പരിഹാരം എന്ന്. അങ്ങനെയാണ് ഈ ചകരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കാന്നുള്ളൊരു തീരുമാനം വന്നത്. അങ്ങനെ 3 ഗ്രൂപ്പുണ്ടാക്കി. 3 ഗ്രൂപ്പുകാർ, ഒരു ഗ്രൂപ്പുകാർ ഇത്ര, ഒരു ഗ്രൂപ്പുകാർ ഇത്ര, അങ്ങനെ 3 ഗ്രൂപ്പുകാർക്കും ടാർഗറ്റ് കൊടുത്ത് പയ്യ ലാസ്റ്റ് നമ്മളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, വേറെ ആരും ഉണ്ടായിട്ടില്ല. മൊത്തം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളത് അവിടെ വേസ്റ്റ് ആവും. അപ്പം നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത്, നമ്മൾ പിന്നെ ഫുള്ളായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്ത് സംഗതി വിജയിപ്പിച്ചു. അങ്ങനെ പിന്നീട് ഉണ്ടായത് പിന്നെ അത്ഭുതകരമായ വളർച്ചയായിരുന്നു. അങ്ങനെ അടുത്ത പഞ്ചായത്തുകാർക്ക് വല്ല കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു ആവേശം വന്ന് അങ്ങനെ ചെയ്തതാ.
1: എന്തായാലും ഒരു സംരംഭകത്വത്തിലേക്ക് ഇറങ്ങുമ്പോ മുടക്ക് മുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിൽ വേണം. എങ്ങനെയാണത് കണ്ടെത്തിയത്?
2: മുടക്ക് മുതൽ നമ്മളെ അധികം ബന്ധപ്പെടുന്ന ബാങ്ക് ഉണ്ട്, കാടാച്ചിറ സർവീസ് ബാങ്ക്. അവരോട് കാര്യം പറഞ്ഞപ്പം പിന്നെ ഈട് കൊടുക്കാൻ പറ്റുമെങ്കിൽ തരാന്ന് പറഞ്ഞു.
1: എന്താണ്
2: ഈട്? ഈട് നമ്മൾക്ക് സ്ഥലം ഈട് കൊടുത്ത്, ഞാൻ ചെറിയൊരു സ്ഥലം എന്റെ പേരിലുള്ളത്. അത് ഞാൻ
1: അതപ്പോ ഒറ്റയ്ക്കായിരുന്നു സത്യനാഥേട്ടൻ ഒറ്റയ്ക്കായിരുന്നു അന്ന്?
2: അല്ല, അന്ന് ശശിയുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി ലോൺ എടുത്ത് തന്നെ പറയാം, എന്നിട്ട് അന്ന് ഇത് സ്റ്റാർട്ടാക്കി പോയി.
1: അപ്പൊ നമ്മൾ അങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഈ ഒരു സംരംഭം തുടങ്ങാൻ മെഷീനറികൾ പലതും വേണം. ആരാണ് ഇതിന്റെ ഒക്കെ ഒരു കൂടെ നിന്നിട്ട് ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയാൻ? നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, ഇതെന്താ മിക്സ് ചെയ്യുന്ന മെഷീനാണോ?
2: അല്ല, മിക്സ് ചെയ്യുന്നതല്ല, അത് അരിക്കുന്ന മെഷീനാണ്.
1: അപ്പൊ ഈ മെഷീനുകളൊക്കെ എവിടെ പർച്ചേസ് ചെയ്തു. അപ്പൊ ഈ സാമ്പത്തികം തികഞ്ഞോ?
2: ഇത് വാങ്ങിയതല്ല, ഇത് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് നിർമ്മിച്ചതാണ്.
1: ശരി.
2: അത് നമ്മളതിന്റെ ഡിസൈന് പറഞ്ഞുകൊടുത്ത് പിന്നെ നമ്മൾ അരിക്കുന്ന സാധനം ഒരു ഭാഗത്തേക്ക് കൂടി ഇടുക, മറുഭാഗത്തേക്ക് കൂടി ഒലിഞ്ഞു പോകണം. ഈ ഒരു കണ്ടില്ല ഒരു ബെൻഡ് പോലെ, അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇടും, അന്നേരം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് അത് പുറന്തള്ളൂ.
1: ഈ ഒരു മെഷീൻ മാത്രമേ ഇവിടെ മെഷീനറി എന്ന് പറയാൻ ആവശ്യമുള്ളൂ,
2: അത്രേ ഉള്ളൂ.
1: അപ്പൊ നമ്മള് ലോൺ എടുത്തു, എങ്ങനെയാണ് അതിന്റെ ഘട്ടങ്ങൾ? എന്തായാലും ഒറ്റയടിക്ക് അങ്ങ് പെട്ടെന്ന് തുടങ്ങുകയല്ലോ, ഘട്ടം ഘട്ടമായിട്ടാവില്ലേ? എന്തായിരുന്നു അതിന്റെ ഘട്ടങ്ങൾ ഓരോന്നായിട്ടൊന്ന് പറയൂ. എവിടെ നിന്ന് ഇതിന്റെ അസംസ്കൃത വസ്തുവായിട്ടുള്ള ചകിരിച്ചോറ എവിടെ നിന്ന് കൊണ്ടുവന്നു?
2: ചകിരിച്ചോറ് കൊണ്ടുവന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നേരം ഒന്ന് രണ്ട് സ്ഥാപനത്തിൽ വർഷങ്ങളായിട്ട് ലോഡ് കണക്കിന് സാധന സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരു 10-30 ലോഡ് നമ്മളിവിടെ ഇറക്കിയിട്ട്. 30 ലോഡ് ഇറക്കുമ്പോൾ അന്നൊന്നും അത്ര വലിയ പൈസ ഇല്ല, എന്നാലും 30 ലോഡിന് വലിയ 10 ലക്ഷം റുപ്യകളായി.
1: അപ്പൊ അത് സൂക്ഷിക്കാനുള്ള ഒരു സൂക്ഷിപ്പ് കേന്ദ്രം, ഒരു സ്റ്റോറേജ് അതൊക്കെ ഉണ്ടായിരുന്നു അന്നിവിടെ.
2: ഇതെല്ലാം അതിന് ശേഷം ഉണ്ടാക്കി. അന്നേരം നമ്മൾ വെറും താർപ്പോളിയും കൊണ്ട് മാത്രമാണ് ഷെഡ് ഉണ്ടാക്കി. ഈ ഷെഡ് അപ്പുറമെല്ലാം താർപ്പോളിനും കൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നീട് ആയൊരു കൊല്ലത്തെ കച്ചവടം കഴിഞ്ഞപ്പോ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കിയത്.
1: എന്നിട്ട് ഈ കൊണ്ടുവന്ന ചകിരിച്ചോറിന് എന്ത് ചെയ്യണം? ഈ ചകിരിച്ചോറ് ഡയറക്റ്റ് മണ്ണിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നും അതിനെ സംസ്കരിക്കേണ്ടതുണ്ടെന്നൊക്കെ പറയണ കേൾക്കാറുണ്ടല്ലോ, എങ്ങനെയാണ് അതിന്റെ ഓരോ ഘട്ടങ്ങൾ?
2: അതുകൊണ്ട് അതാണ് നമ്മളിടുന്ന കൾച്ചർ ചെയ്യുന്നത്. ഈ ലിഗ്നിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്, ആ കെമിക്കൽ ഈ ചെടീന്റെ വേരിന് ഇളം വേരിന് തട്ടിക്കഴിഞ്ഞാൽ അത് പോയി പോകും, അതിന് ഭക്ഷണം വലിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് പിന്നെ അതിന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള്

0: ഈ കൂൺ വിത്ത്, കൂൺ ഉണ്ടാക്കുന്ന വിത്താണ് അത്. കൂൺ വിത്ത് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നത് അത് നേരം തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിക്കില്ല. അന്നേരം കേരളത്തിൽ നിന്ന് അവിടെ നിന്ന് ഉണ്ടാക്കുന്നുമില്ല. കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കാസർഗോഡ് നീലേശ്വരത്തു നിന്ന്. അപ്പം അവരോടൊക്കെ പറഞ്ഞാലൊന്നും നമുക്ക് ഇത്രയധികം കിട്ടില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങിയത്.
1: ഈ കൂൺ വിത്ത് എന്ത് ചെയ്തു ഈ ചകിരിച്ചോറിൽ?
0: ചകിരിച്ചോറിൽ ആ 10 സെന്റിമീറ്റർ സ്ക്വയറായിട്ട് ഈ ചകിരിച്ചോറ് വിരിക്കും. അതിൻ്റെ മേലെ യൂറിയയിടും. യൂറിയ ഇട്ടിട്ട് വീണ്ടും ചകിരിച്ചോറിടും. പിന്നെ അതിൻ്റെ മേലെ കൂൺ വിത്ത് വേറിയിടും. അങ്ങനെ 10 ലെയർ. 10 ലെയർ എന്ന് പറയുമ്പോൾ ഒരു 1 മീറ്ററിലും 1.5 മേലെ ഹൈറ്റ് വരും. അതിൻ്റെ മേലെ മേൽഭാഗം മാത്രം മൂടി വെക്കും. സൈഡിലേക്ക് കൂടി എല്ലാം എയർ കയറുന്ന കണ്ടീഷൻ ഉണ്ടാക്കും. കാരണം ഇല്ലെങ്കിൽ കൂൺ വിത്ത് ചത്തു. അങ്ങനെ ഒരു 50 ദിവസം 60 ദിവസം ആകുമ്പോൾ നല്ല പൊളിച്ചും കൊടുക്കും. അന്നേരം എല്ലാം കംപ്ലീറ്റ് വളായിട്ടുണ്ടാവും ഉൾഭാഗത്തെല്ലാം.
1: കൂണിന്റെ അവസ്ഥയോ?
0: കൂണിന്റെ കൂണെല്ലാം അതിൻ്റെ അകത്തുണ്ടാവും. ഉണ്ടാവുകയും ചെയ്യും, കുറയണം ചാവുകയും ചെയ്യും. അതൊന്നും പിന്നീടുള്ള പണിക്കൊന്നും ബാധകമല്ല.
1: നിങ്ങൾ കൂണിനെ പിന്നെ ഒന്നും ഉപയോഗിക്കുന്നില്ല?
0: ഇല്ല.
1: അതായത് ഈ ചകിരിച്ചോറിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അതിന് മണ്ണിലേക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമാക്കാനുള്ള ഒരു വഴിയാണ് ഈ കൂൺവിത്തിന്റെ നിക്ഷേപം എന്ന് പറയുന്നത്.
0: അങ്ങനെ തന്നെ.
1: എന്നിട്ട് ഈ ചകിരിച്ചോറ് അപ്പൊ എന്തായിട്ടുണ്ടാവും? ഈ
0: ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആവും. നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, പിന്നെ സൂക്ഷ്മ മൂലകങ്ങളും അതിൻ്റെ അകത്തുണ്ടാവും. ചെറിയ പൈസക്ക് ഇത്രയധികം ലാഭമുള്ള പിന്നെ സാധനം കൃഷിക്കാരന് കിട്ടും. കൃഷിക്കാരന് ചതിവിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്ത്.
1: ഇതിപ്പോ കൃഷിഭവനാണ് ആദ്യം മുൻകൈയെടുത്തതും സത്യനാഥേട്ടൻ ഇത് ഉത്സാഹമായിട്ട് മുന്നിലേക്ക് വന്നു. പക്ഷെ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി നല്ലൊരു സ്റ്റഡി നടത്തിയിട്ടല്ലേ ഇതിലേക്ക് ഇറങ്ങിയത്?
0: മാർക്കറ്റിംഗ് നമ്മൾ ഈ സമയത്ത് മാത്രം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ.
1: ഈ സമയം എന്ന് പറയുമ്പോൾ
0: ഈ ജനകീയാസൂത്രണത്തിന്റെ സമയത്ത്, തെങ്ങിന് വളമിടുന്ന സമയത്ത് കൊടുക്കുക എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ടില്ല. കാരണം അന്നേരം ഫുൾ ടൈം പണിക്കാരെ വെക്കേണ്ടി വരും. അത്രമാത്രം കച്ചവടമില്ലേ, പിടിച്ചു നിൽക്കാൻ കഴിയില്ല.
1: അല്ല, ഇത് കൊണ്ടുപോയിട്ട് അവനവന്റെ മണ്ണിൽ പ്രയോഗിച്ചിട്ട് അത് വളരെ പോസിറ്റീവാണെന്ന് ബോധ്യപ്പെട്ട ആൾക്കാരില്ലേ? അപ്പൊ അവരത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ലേ?
0: അവർ സ്ഥിരമായിട്ട് വന്ന് വാങ്ങുന്നുണ്ട്. അതാത് സമയത്ത് അവരെ ആവശ്യത്തിന് വന്ന് കൊണ്ടുപോകുന്നുണ്ട്.
1: ഇപ്പൊ ഒരു സമയത്ത്, ഇപ്പൊ ഒരു സീസണില്, ജനകീയാസൂത്രണത്തിന്റെ സമയത്ത് ഒരു സീസണിൽ എത്ര ചാക്കിന്റെ ഒരു വിൽപ്പന ഇവിടെ നടക്കാറുണ്ട്?
0: ചാക്ക് അങ്ങനെ കണക്കൂട്ടാൻ കഴിയില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 കിലോ 20 കിലോ 40 കിലോന്റെ ചാക്കാ. നമ്മളെ എങ്ങനെയായാലും ഒരു 60 ടൺ വിൽപ്പന നടത്തു. അപ്പൊ അതങ്ങനെ ഇപ്പം ഒറ്റയടിക്ക് നിന്നിപ്പൊന്നും കണക്കൂട്ടാൻ കഴിയില്ല.
1: 60 ടണ്ണോളം ഇപ്പൊ ഏകദേശം അതിന്റെ വിൽപ്പന ഒക്കെ ആയോ? എവിടെ
0: തുടങ്ങിയേയുള്ളൂ. തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10-12 ടണ്ണേ വിറ്റിനുള്ളൂ. ഇനിയിപ്പം ആയി വരുന്നത്ര.
1: അപ്പൊ ഈ 60 ടണ്ണും ഏകദേശം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഡെഡ് ആണോ? പിന്നെ ഒന്നും ചെയ്യുന്നില്ല.
0: അത് നമ്മൾ പോകുമ്പോ, ഇത് മാർക്കറ്റിലേക്ക് പോകുമ്പോ നമുക്ക് സംഭവം തരും. ഇനിയും വേണ്ടി വരുന്ന അന്നേരം നമ്മൾ ഇവിടെ നിന്ന് ചകിരിച്ചോറ് സംഘടിപ്പിച്ചിട്ടാക്കും. ബാക്കി എല്ലാ സാധനങ്ങളുടെ സ്റ്റോക്കാ, ചകിരിച്ചോറേ വേണ്ടു.
1: അപ്പൊ നിങ്ങൾക്ക് ഒരു കുറച്ച് പ്രത്യേക സമയത്തല്ലേ ഇതിന്റെ പ്രൊഡക്ഷൻ ഉള്ളൂ? അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ഒരു യൂണിറ്റ് ഒരു വർക്കും ഇല്ലല്ലോ. കാരണം ജലകീവസണ സമയത്ത് 60 ടണ്ണ് വിറ്റ് കഴിഞ്ഞാൽ, ഏകദേശം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല,
0: വേറെ പണിയേ ഇല്ല. പിന്നെ
1: മറ്റുള്ള സമയം എന്ത് ചെയ്യും?
0: മറ്റുള്ള സമയം നമ്മളെ സ്വന്തം കൃഷി നടത്തും. അത് തന്നെ.
1: ഇതിന്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ്?
0: ഇതിന്റെ ഉപഭോക്താക്കള് പിന്നെ തെങ്ങിന് വളമിടുന്നതിന് പുറത്ത് പച്ചക്കറിക്ക് വാങ്ങുന്നവരുണ്ട്. മറ്റെല്ലാ കൃഷിക്കും വാങ്ങുന്നവരുണ്ട്. മെയിനായിട്ട് പോകുന്നത് പച്ചക്കറിക്കാണ്. സീസണിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും പച്ചക്കറിയാകുമ്പോൾ. തെങ്ങിനല്ലേ ഇതിപ്പം തേങ്ങ പറിച്ചിട്ട് 2 കൊല്ലമാകുക. അപ്പം ഇത് പിന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇന്നലെ 2 ദിവസം മുന്നേ കണ്ട ചെടിയായിരിക്കുമല്ലോ 4 ദിവസം കഴിഞ്ഞാൽ. അപ്പൊ അന്നേരം അവർക്കെല്ലാം അതിൻ്റെ അകത്ത് വിശ്വാസം വരും.
1: ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് മാർക്കറ്റിംഗിൽ എന്തൊക്കെ സഹായങ്ങൾ കിട്ടുന്നു?
0: മാർക്കറ്റിങ്ങിലെ സഹായമൊന്നുമില്ല. അവർ ബാങ്കിനെ ഏൽപ്പിക്കുന്നു, ബാങ്കിനെ നമ്മൾ ഇറക്കി കൊടുക്കുന്നു. പിന്നെ അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൊതുപ്രവർത്തകന്മാർ എന്നുള്ള നിലക്ക് എല്ലാ ആളുകളെയും വളം അടിക്കാൻ നിർബന്ധിക്കണം. ശരിക്കും എന്താന്ന് വേറൊന്നും കൂടി പറഞ്ഞുതരാ, കാർഷിക വിളയാണ് കേരളത്തിന്റെ നിലനിൽപ്പ്, കാർഷിക രാജ്യമാണ്,
1: പ്രാഥമിക സെക്ടറിന്റെ കൃഷിയാണ്.
0: ആ, അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്.
1: ഒരു ഗ്രാമത്തിന്റെ ഭക്ഷ്യ മേഖലയോട്, അവിടുത്തെ കാർഷിക മേഖലയോട് കൂറുള്ളവർ ആയിരിക്കണം രാഷ്ട്രീയത്തിൽ ഇരിക്കേണ്ടത്. അങ്ങനെയുള്ളെങ്കിൽ മാത്രമേ ആ ഗ്രാമത്തിനെ സ്വയം പര്യാപ്തമാക്കാൻ അവർക്ക് ഉത്സാഹിക്കാൻ പറ്റുള്ളൂ.
0: ആ തന്നെ. ഇപ്പം സംഭരണ സീറ്റില്ലേ, അതുപോലെ കൃഷിക്കാർക്ക് വേണ്ടി സംഭരണം ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റായ കൃഷിക്കാരനെ ഏത് പഞ്ചായത്തിലുള്ള അതാ നാട്ടുകാർക്ക് അറിയുന്നതല്ലേ, അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൃഷി മുമ്പോട്ട് പോകും. എത്രയോ സ്ഥലങ്ങൾ വെറുതെ കിടന്ന് കാട് പിടിക്കുക. ഈ കാട് പിടിക്കുന്നത് കൊണ്ടാണ് മറ്റ് വന്യജീവികൾ വരുന്നത്. എല്ലാ പറമ്പത്തുള്ള കാട് തെളിയിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരൊറ്റൊരു ശല്യം ഉണ്ടാവില്ല. നമ്മൾ നമ്മളെ പറമ്പ് നന്നാക്കിയൊരു കാര്യമില്ല. അതിൻ്റെ അപ്പുറം ഇപ്പുറം കാട് പിടിച്ചാൽ അതാണ് അവസ്ഥ.
2: വിപണനത്തിന്റെ കാര്യം വരുമ്പോൾ സത്യേട്ടനും പ്രതീക്ഷ മങ്ങുന്നുണ്ട്. കൃഷിയും കാർഷിക ജീവിതം

ജീവിതവും പ്രാണവായു പോലെ കരുതുന്ന സത്യേട്ടൻ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ആ അഭിപ്രായം ശ്രദ്ധിച്ചുവോ? നമ്മുടെ നാടിന്റെ പ്രാഥമിക മേഖലയായ കൃഷി രക്ഷപ്പെടണമെങ്കിൽ, നാട് രക്ഷപ്പെടണമെങ്കിൽ പൊതുപ്രവർത്തകരിലും ഭരണകർത്താക്കളിലും കാർഷിക ബോധ്യമുള്ളവർ ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് സംവരണം ചെയ്യപ്പെടണം ചില സ്ഥാനങ്ങൾ. എങ്കിൽ ഒരു തുണ്ട് ഭൂമി പോലും തരിശിടാതെ അവിടെല്ലാം 10-100 വിളയിക്കാൻ കർഷകർ കൂടെ നിൽക്കും. സത്യേട്ടന്റെ ചകിരിച്ചോറ് കമ്പോസ്റ്റിംഗിനെ കുറിച്ച് കൂടുതലറിയാൻ വിളിക്കാം ഈ നമ്പറിൽ 9946649. ഫോൺ നമ്പർ ഒന്നുകൂടി പറയാം, 9946649. വരൂ സംരംഭകനാകാം. പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് കടമ്പൂരിലെ ശ്രീ സത്യനാഥന്റെ ചകിരിച്ചോറ് കമ്പോസ്റ്റിംഗ് സംരംഭകത്വ വിശേഷങ്ങൾ.

0: சகலம் கிருஷிகுசலம்.
1: சந்தனலேபசுகந்தம் சூடியதாரம்.
2: அல்லப்பா, ഇരന്നായി കാണുന്നത് മുഖത്ത് മഞ്ഞപ്പുട്ടിയാ. ചന്ദനലേപ സുഗന്ധമല്ല, മഞ്ഞള് ലേപ സുഗന്ധല്ലേ. ഓ, ഓളിപ്പം മുഖ സൗന്ദര്യത്തിലാ ഗവേഷണം.
3: നിങ്ങളോടാരാ ഇപ്പൊ ഈ നേരത്തെ എഴുന്നള്ളം പറഞ്ഞ്? ഞാൻ എന്റെ ചർമ്മ സൗന്ദര്യത്തിൽ പുതിയ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
4: ഓഹോ, എന്നാ പിന്നെ ആ ഗവേഷണ രഹസ്യം ഇപ്പൊ ഇവിടെ പരസ്യമാക്കണം.
5: അതന്നെ മര്യാദക്ക് പറഞ്ഞോ. അങ്ങനെ നീ മാത്രം ഇപ്പൊ സുന്ദരിയാവണ്ട.
3: ഓരോരുത്തർക്ക് ഓരോ പരിധിയുണ്ടല്ലോ. ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ.
6: വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, ഓർമ്മിച്ചാ നല്ലത്. സാമ്പാറിലിടാൻ വാങ്ങിയ മഞ്ഞപ്പൊടി എടുത്ത് പുട്ടിയിട്ടാലേ മുഖം എപ്പോ ചുട്ടു നീറിയെന്ന് ചോദിച്ചാ മതി. മഞ്ഞളിന്റെ കൂടെ മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേരുമ്പോ മുഖം ഇങ്ങോട്ട് ചുവന്നു തുടുത്തു വരും. അപ്പൊ നല്ല ചന്താവും കാണാൻ.
4: അനുഭവം ഗുരു.
6: പിന്നെ അനുഭവം, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അല്ല, എനിക്കതിന്റെ ആവശ്യമില്ല.
5: ഓ, ഒന്ന് നിർത്ത് തമ്മിൽ വാരുന്നത്. ഞാൻ കാര്യമായിട്ട് തന്നെ ചോദിച്ചതാ, മുഖത്ത് എണ്ണമയം പോയിക്കിട്ടാൻ ഇതുകൊണ്ട് നടക്കുവോ?
4: ഓ, ഓളെ പെങ്ങളെ മോളെ മംഗലല്ലേപ്പ വരുന്നേ. സുന്ദരിയാവാൻ തന്നെ ഉറപ്പിച്ച് പുറപ്പെട്ടിട്ടാ ഉള്ളെ.
5: ഒന്ന് പോയാട്ടെ, ഇതെന്റെ മോക്ക് വേണ്ടിട്ടാ. മുഖത്ത് എണ്ണമയ എണ്ണമയ എന്നും പറഞ്ഞ് ആ പെണ്ണ് ഒരു തുള്ളി എണ്ണ തലയെ തേക്കൂല. എണ്ണ ഇറങ്ങി മുഖക്കുരു വരുന്നു പോലും.
6: അതിപ്പം നിന്റെ മോക്ക് മാത്രല്ല സീമേ, മുട്ടേന്ന് വിരിഞ്ഞ ഒരെണ്ണത്തിനും എണ്ണ കണ്ടൂടാ.
3: മക്കളിപ്പൊ പഴയ മക്കളാ. പണ്ടത്തെ നമ്മളെ പോലെ ഇപ്പൊ തലയില് എണ്ണയും പോത്തി പിള്ളറ് നടക്കുവാ.
4: അല്ലല്ല, വിഷയം മാറ്റണ്ട. ഇത് പറഞ്ഞിഷേ, ഇതെന്താ നിന്റെ ഈ മഞ്ഞൾ ലേപന പരിപാടി
3: എന്നാ കേട്ടോ? ഞാൻ ടെറസില് മഞ്ഞൾ കൃഷി തുടങ്ങിയിരിക്കുന്നു.
6: കാക്കക്ക് മലന്നു പറക്കാൻ വേറെ കാരണം എന്തെങ്കിലും വേണോ പനി?
5: അതെ, പച്ചക്കറിക്ക് ഒരു തടമെടുക്കാൻ കൂടി മടിയുള്ള നീ തനിച്ച് ടെറസിൽ കൃഷി ചെയ്യാനാ.
4: വാ, എന്നാ നമുക്ക് പോയിട്ട് നോക്കിട്ട് തീരുമാനിക്കാം. ഒരു 10 സ്റ്റെപ്പ് കയറിയാൽ കാര്യങ്ങൾ തീരുമാനാവല്ലോ.
3: വാ, വന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടേ.

0: ഓഹോ, ഒന്ന് രണ്ട് മൂന്ന് 10 by 5 50 ഗ്രോ ബാഗ്. അല്ലപ്പ, നിനക്കിതെന്താ സംഭവിച്ചത്?
1: സത്യം പറഞ്ഞോ, ഇതല്ല രാജീവിന്റെ പണിയല്ലേ?
2: പിന്നെ രാത്രി 10 മണിക്ക് ഓട്ടം നിർത്തി കേറി വന്നിട്ട് ഓർക്ക് ഇതല്ലേ പണി? ഞാൻ തന്നെ ചെയ്തതാ സത്യം.
3: കാര്യം ഏതായാലും അടിപൊളി. ഇതെങ്ങനെ സാധിച്ചു?
2: കഴിഞ്ഞ ആഴ്ച നമ്മള് രാജീവിന്റെ ഇളയമേന്റെ വീട്ടിൽ പോയിനെ. ഓരുടെ മരുമോള് നല്ല മിടു മിടുക്കിയ 30 സെന്റിലാ മഞ്ഞൾ കൃഷി. അത് പറമ്പിലാണേ. മണ്ണ് കിളച്ച് കയറ്റി വളമിട്ട് നല്ല തളിർത്ത് മഞ്ഞൾ തൈകൾ അങ്ങ് നിൽക്കുന്ന കണ്ടപ്പോ എനിക്കെന്തോ വല്ലാത്ത കൊതി തോന്നി.
0: ഓഹോ,
2: ആന്ന് ഓള് നടാൻ ബാക്കി വെച്ച കൊറച്ച് മഞ്ഞൾ വിത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നടേണ്ട കാര്യങ്ങളെല്ലാം നമ്മള് വാട്സപ്പിലും ഫോണിലും ആയിട്ട് പറഞ്ഞു. ശരിക്കും മഞ്ഞൾ നടേണ്ട സമയം കഴിഞ്ഞു. എങ്കിലൊരു പരീക്ഷണത്തിന് ഞാനും അങ്ങ് ചെയ്ത് നോക്കി.
1: ഈ മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചതല്ല എങ്ങനെയാ?
2: വടക്കുവാത്ത മണ്ണ് നല്ല കഞ്ഞി മണ്ണാണ്. ദിവസം 10 എന്ന കണക്കിന് 5 ദിവസം കൊണ്ട് നിറച്ചതാ ഞാൻ ഈ കാണുന്ന ഗ്രോ ബാഗ് എല്ലാം.
3: അപ്പോ അതിൽ വളം എന്താ ചേർത്തേ?
2: ബാഗ് 1 ന് 5 പിടി ചാണകപ്പൊടി, പിന്നെ 4 പിടി മണ്ണിര കമ്പോസ്റ്റ്.
0: അല്ല നിഷി, നോക്ക് ഈ ഗ്രോ ബാഗിൽ ഇതാ വെള്ളം കെട്ടി നിക്കുന്നേ. ഇങ്ങനെ പോയാല് മഞ്ഞള് വിത്ത് ചീഞ്ഞു പോവില്ലേ?
2: ഓ, ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചത്.
0: ആ ഗ്രോ ബാഗിന്റെ ആ ഹോളില്ലേ,
2: ആ
0: അതൊന്ന് വലുതാക്കി കൊടുത്താ മതി.
2: ഇങ്ങനെയാ?
0: ആ അങ്ങനെ.
2: അതന്നെ.
1: ഇതിപ്പോ വിളവെടുക്കാൻ എത്ര മാസം വേണോ?
2: ഒരു 8-9 മാസം വേണ്ടി വരും അല്ലേ ലീനേച്ചി?
0: അതിന്റെ ഇടയില് 3 പ്രാവശ്യമെങ്കിലും വളമിടണം, പിന്നെ കള വരാണ്ട് നോക്കണേ.
2: ഓ, അതിനൊക്കെ ഞാൻ തയ്യാറാണ്.
1: അതെ, മുഖത്തിന് കുറച്ച് സൗന്ദര്യം കിട്ടാൻ ഓള് എന്തിനും തയ്യാറാ.
2: ഒന്ന് പോടി, നിനക്ക് ആ ഒരു ചിന്തയേ ഉള്ളൂ.
0: അതന്നെ ഉള്ളൂ ആ പെണ്ണിന്.
2: ആദ്യത്തെ ഒരു പാക്കറ്റ് മഞ്ഞൾ കാവിലേക്ക്, പിന്നെ ഞാൻ എന്റെ അടുക്കളയിൽ നിന്ന് മഞ്ഞപ്പൊടി വലിച്ചെറിഞ്ഞ് മഞ്ഞൾപ്പൊടി ഞാൻ കൊണ്ടുവെക്കും.
3: എന്ത്, മഞ്ഞപ്പൊടി വലിച്ചെറിഞ്ഞ് മഞ്ഞപ്പൊടി കൊണ്ടുവെക്കാനാ?
2: ഓ എന്റെ സീമേ, നമ്മളിപ്പോ അടുക്കളയിൽ മഞ്ഞൾപ്പൊടി എന്ന് വിചാരിച്ച് കറിയിലേക്കൊക്കെ ഇടുന്ന സാധനം എന്താണെന്നാ നിന്റെ വിചാരം?
3: എന്താ?
2: മായം കലർത്തിയ വെറും മഞ്ഞപ്പൊടി. എന്റെ ഒറിജിനൽ മഞ്ഞൾപ്പൊടി തയ്യാറാവുമ്പോ ഞാൻ ആ മഞ്ഞപ്പൊടി അങ്ങ് ഉപേക്ഷിക്കും.
1: ഓഹോ, രാജീവിന്റെ ഇളയമ്മന്റെ മോന്റോളെ കയ്യില് ഇനിയും മഞ്ഞൾ വിത്ത് ബാക്കി ഉണ്ടാവോ?
2: ആഹാ, എന്നാ പിന്നെ നമുക്ക് എന്തിനാ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൃഷി? കുറച്ചധികം മഞ്ഞൾ വിത്ത് വാങ്ങി നമ്മുടെ കുടുംബശ്രീയുടെ പറമ്പിലങ്ങ് നട്ടൂടെ?
0: അല്ല, പറയുന്ന കേട്ടാ തോന്നും നമ്മക്കാണ് കുഴി മടിയെന്ന്.
3: അപ്പോ എല്ലാരും ഓക്കെ അല്ലേ? അല്ലേ,
0: ഏറ്റവും. എന്നാ പിന്നെ നിഷേ, നിന്റെ ചന്ദനലേപ സുഗന്ധ പുട്ടിയടി തുടർന്നോട്ടെ.
4: ശബ്ദ സാന്നിധ്യം എസ് ആർ മായ, രമ്യ രാജു, നീത ഷാജി, സഞ്ജന രാമകൃഷ്ണൻ, രചന ദീപ കൃഷ്ണൻ.
5: സകലം കൃഷികുശലം.
6: അഗത്തി, ആഹാരം, ഔഷധം, കാലിത്തീറ്റ, ലഘുപ്രഭാഷണം കേൾക്കാം.
7: പോഷക സമൃദ്ധമായ ഇലക്കറിയായും ഔഷധ സസ്യമായും പക്ഷിമൃഗാദികൾക്ക് മാംസ്യ ജീവകസമ്പുഷ്ടമായ തീറ്റയായും വെറ്റില കൃഷിക്കും മറ്റും താങ്ങുവൃക്ഷമായും നൈട്രജൻ സംഭരിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായും വർദ്ധിക്കുന്ന സസ്യമാണ് അഗത്തി. വെളുത്ത പുഷ്പങ്ങളുള്ളതും ചുവപ്പു കലർന്ന പിങ്ക് നിറമുള്ള പുഷ്പങ്ങളുള്ളതുമായ 2 ഇനം അകത്തി കാണപ്പെടുന്നു. ഗുണാദിവിശേഷങ്ങൾ ഇവയ്ക്ക് ഒരുപോലെയാണ്. പൂങ്കുലകളിൽ 8 മുതൽ 10 വരെ പൂക്കളുണ്ടാകും. ആൺപൂവെന്നും പെൺപൂവെന്നുമുള്ള വേർതിരിവില്ല. പാകമാകുമ്പോൾ പച്ച കലർന്ന മഞ്ഞ നിറമാർന്ന ഫലങ്ങൾക്കുള്ളിൽ 15 മുതൽ 25 എണ്ണം വരെ വിത്തുകൾ കാണപ്പെടുന്നു. 2 മുതൽ 4 മില്ലിമീറ്റർ വ്യാസവും 6 മുതൽ 8 മില്ലിമീറ്റർ നീളവുമുള്ള വിത്തുകൾക്ക് ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ്. അകത്തി എല്ലാ കാലങ്ങളിലും പുഷ്പിക്കാറുണ്ടെങ്കിലും ഡിസംബർ മാർച്ച് മാസങ്ങളിലാണ് കൂടുതലായി പൂവിട്ട് കാണുന്നത്. 6 മാസക്കാലം കൊണ്ട് ഫലങ്ങൾ വിത്തെടുക്കാൻ പാകപ്പെടുന്നു. ഉണങ്ങിത്തുടങ്ങുമ്പോൾ പറിച്ചെടുത്ത് തണലിൽ ഉണക്കി നടാനുള്ള വിത്തുകൾ ശേഖരിക്കാം. ഇലകളിൽ 36% അസംസ്കൃത മാംസ്യം അടങ്ങിയിരിക്കുന്നു. കൂടാതെ കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പടങ്ങിയ ലോഹധാതുക്കൾ, A, B, C എന്നീ ജീവകങ്ങൾ, സാപ്പോണിനുകൾ എന്നിവയുടെയും കലവറയാണ് അകത്തിയില. അകത്തിപ്പൂക്കളിൽ ധാരാളം മാംസ്യവും ബി സി എന്നീ ജീവകങ്ങളും വിത്തിൽ ജീവകം സിയും മാംസ്യവും കൊഴുപ്പും അന്നജവും ഓലിയാലോനിക് അമ്ലവും അടങ്ങിയിരിക്കുന്നു. പീനസം നീർക്കെട്ട്, കഫക്കെട്ട്, ചുമ, വാദം, തലവേദന മുതലായ രോഗങ്ങൾക്ക് അകത്തിയില പിഴിഞ്ഞെടുത്ത നീര് ഔഷധമാണ്. അകത്തിയില നെയ്യിൽ വറുത്ത് ദിവസേന കഴിച്ചാൽ ജീവകം എയുടെ അഭാവത്തിലുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ചർമ്മരോഗങ്ങൾക്കും സന്ധിവേദനകൾക്കും അകത്തിയുടെ വേരിന്റെ പുറമേയുള്ള തോല് അരച്ചിടാറുണ്ട്. വായനാറ്റം മാറിക്കിട്ടാൻ അകത്തിയില ചവയ്ക്കുന്നത് നല്ലതാണ്. നിശാന്തതയ്ക്ക് മാത്രമല്ല കാഴ്ചശക്തിക്കും അകത്തിപ്പൂവിന്റെ

0: നീര് പിഴിഞ്ഞൊഴിക്കാറുണ്ട്. ദിവസേന 50 മില്ലിലിറ്റർ വീതം പച്ച അകത്തീല നീര് അതിരാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഹൈപ്പോതൈറോയിഡിസം മാറുമെന്ന് ചില പ്രകൃതി ചികിത്സകർ അഭിപ്രായപ്പെടുന്നു. അകത്തീല നല്ല കാലിത്തീറ്റയുമാണ്. കന്നുകാലികൾക്ക് പ്രതിദിനം കൊടുക്കുന്ന പരുഷാഹാരത്തിന്റെ 30% വരെ അകത്തീല ഉൾപ്പെടുത്തിയാൽ സാന്ദ്രാഹാരത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാം. ആട് വളർത്തുന്നവർ ആടിന് കൊടുക്കുന്ന പരുഷാഹാരത്തിന്റെ 40% വരെ അകത്തീല ഉൾപ്പെടുത്തിയാൽ ആടുകൾക്ക് വേഗം നല്ല തൂക്കം വയ്ക്കും. മുട്ടക്കോഴി വളർത്തുന്ന കർഷകർ മുട്ടയുടെ മഞ്ഞക്കരുവിന് നല്ല നിറം കിട്ടാനും ഇറച്ചിക്കോഴി വളർത്തുന്നവർ മാംസത്തിന് സ്വാദും ഗുണവും വർദ്ധിപ്പിക്കാനും ജീവകം എ അടങ്ങിയ കോഴിത്തീറ്റ നൽകാറുണ്ട്. കോഴിക്കൂടിൽ പലയിടത്തായി അകത്തീല കെട്ടിത്തൂക്കിയിട്ടാൽ കോഴികൾ അത് കഴിക്കുകയും അവയുടെ ജീവകം എ ആവശ്യകത പൂർണ്ണമായി നിറവേറ്റപ്പെടുകയും ചെയ്യും. നല്ല മഞ്ഞ നിറമുള്ള മഞ്ഞക്കരുവോടുകൂടിയ മുട്ടയും സ്വാദും ഗുണമേന്മയുള്ള കോഴിയിറച്ചിയും ഉൽപ്പാദിപ്പിക്കാനും ഇതിലൂടെ കഴിയും. വേനൽക്കാലത്തുൾപ്പെടെ ആവശ്യാനുസരണം നനയ്ക്കാൻ ജലം ലഭ്യമാണെങ്കിൽ ഏത് കാലാവസ്ഥയിലും അകത്തി നന്നായി കൃഷി ചെയ്യാവുന്നതാണ്. പാടത്തിന്റെയും കൃഷിനിലത്തിന്റെയും അതിർത്തികളിലും തനി വിലയായും അകത്തി കൃഷി ചെയ്യാം. 1.5 മുതൽ 2 മീറ്റർ വരെ ഇടവിട്ടാണ് അകത്തി നടേണ്ടത്. തനി വിലയായി നടുമ്പോൾ 1 ഏക്കറിൽ 1200 മുതൽ 1500 വരെ ചെടികൾ നടാവുന്നതാണ്. വിത്ത് നേരിട്ട് മണ്ണിൽ നട്ടും കവറിൽ മുളപ്പിച്ച് തയ്യാക്കിയും വേര് പിടിപ്പിച്ച തണ്ട് നട്ടും അകത്തി വളർത്താം. വിത്ത് പാകി മുളപ്പിച്ച് തയ്യാക്കി നടുന്നതാണ് ഉത്തമം. വെള്ളത്തിലിടുമ്പോൾ താണുകിടക്കുന്ന വിത്തുകളാണ് പാകാൻ തിരഞ്ഞെടുക്കേണ്ടത്. 80 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവുള്ള വെള്ളത്തിൽ അകത്തി വിത്തുകൾ ഇട്ട് 5 മിനിറ്റ് നേരം അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് 12 മണിക്കൂർ നേരം അണുവിമുക്തമാക്കിയ പ്രതലത്തിലോ പ്ലാസ്റ്റിക് ഷീറ്റിലോ തണലിൽ പരത്തിയിടുക. 12 മണിക്കൂർ കഴിയുമ്പോൾ വളക്കൂറുള്ള മണ്ണ് നിറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളിൽ 1 ഇഞ്ച് താഴ്ചയിൽ 2-3 വിത്തുകൾ വീതം നട്ട് തണലത്ത് വെച്ച് നന്നായി നനച്ചു കൊടുക്കുക. 7 ദിവസം കഴിയുമ്പോൾ വിത്തുകൾ മുളയ്ക്കും. 45 മുതൽ 60 ദിവസം കൊണ്ട് തൈകൾക്ക് 10 മുതൽ 12 ഇലകൾ വന്നിട്ടുണ്ടാകും. നല്ല ആരോഗ്യമുള്ളവ മാത്രം നിലനിർത്തി മറ്റുള്ളവയെ നീക്കം ചെയ്യണം. 4 മാസം കഴിയുമ്പോൾ തൈകൾ കൃഷിയിടത്തിൽ മാറ്റി നടാം. 1.5 മുതൽ 2 മീറ്റർ വരെ ഇടവിട്ട് 30 സെന്റിമീറ്റർ വീതം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ ഉണ്ടാക്കി മണ്ണിന്റെ സ്വഭാവമനുസരിച്ച് കുഴിയൊന്നിന് 1 മുതൽ 3 കിലോഗ്രാം വീതം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ജൈവവളമോ ഇട്ട് അതിൽ തൈ നട്ട് കവറിലെ പ്ലാസ്റ്റിക് നീക്കം ചെയ്ത് കുഴിയുടെ 3/4 ഭാഗം വരെ മണ്ണിട്ട് തൈ ഉറപ്പിക്കുക. നല്ല കാറ്റുള്ള പ്രദേശമാണെങ്കിൽ ചെടികൾക്ക് താങ്ങായി 1 മീറ്റർ ഉയരമുള്ളതും ബലമുള്ളതുമായ ഉണങ്ങിയ കമ്പുകൾ ചെടിയോട് ചേർത്ത് കുത്തി ചെടി കെട്ടി നിർത്തുക. നട്ട ഉടൻ ചെടികൾ നന്നായി നനച്ചു കൊടുക്കണം. ഈർപ്പം നിലനിർത്താൻ ചെടിയുടെ ചുവട്ടിൽ ചപ്പ് ചവറുകൾ കൊണ്ട് നന്നായി പുതിയിടുക. തൈ നട്ട് 4 മാസമാകുമ്പോൾ 3 മീറ്റർ വരെ ഉയരത്തിൽ ചെടികൾ വളർന്ന് മരമായി തീർന്നിരിക്കും. അപ്പോൾ മുതൽ ഇലകൾ മുറിച്ചെടുത്ത് തുടങ്ങാം. ഇളം ഇലകൾ ഇലക്കറിയായും പൂക്കളും പൂമൊട്ടുകളും ഇളം കായ്കളും പച്ചക്കറിയായും ഉപയോഗിക്കാം. മൂത്ത ഇലകൾ പോലും കന്നുകാലി തീറ്റയ്ക്കായി ഉപയോഗിക്കാം. ശരാശരി 2 മാസത്തിലൊരിക്കൽ വിളവെടുപ്പ് നടത്താം. ഓരോ തവണ ഇല മുറിച്ച ശേഷവും മണ്ണിന്റെ സ്വഭാവമനുസരിച്ച് ആവശ്യാനുസരണം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ജൈവവളമോ ഇട്ടുകൊടുക്കണം. ശീമക്കുന്ന മുതലായ പച്ചിലവള ചപ്പുകൾ കൊണ്ട് മരങ്ങളുടെ ചുവട്ടിൽ പുതയിടുകയും മണ്ണിന്റെ ജലസംഭരണ ശേഷിക്കനുസരിച്ച് ഇടയ്ക്കിടെ നനച്ചു കൊടുക്കുകയും വേണം. നട്ട് 1 വർഷം കഴിഞ്ഞ് 1 ഏക്കർ സ്ഥലത്തെ അകത്തി കൃഷിയിൽ നിന്നും പ്രതിവർഷം 60 മെട്രിക് ടൺ മുതൽ 75 മെട്രിക് ടൺ വരെ വിളവ് ലഭിക്കും. ഒരിക്കൽ നട്ടാൽ 5 മുതൽ 6 വർഷം വരെ വിളവെടുക്കാം.
1: അകത്തി ആഹാരം, ഔഷധം, കാലിത്തീറ്റ. പ്രഭാഷണം കേട്ടല്ലോ.

0: നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപ കൃഷ്ണൻ.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ,
2: കിസാൻ വാണി.
3: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,600 രൂപ. കോപ്ര ക്വിൻ്റലിന് കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ് എന്നീ കേന്ദ്രങ്ങളിൽ 13,000 രൂപ, തളിപ്പറമ്പ് 13,200 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങ പിണ്ണാക്ക് ക്വിൻ്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിൻ്റലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 5,000 രൂപ, കാസർഗോഡ് 4,500 രൂപ, തളിപ്പറമ്പ് 4,900 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ

ബാംഗ്ലൂരിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,700 രൂപ. പച്ചക്കപ്പാക്കിൻ്റെതിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 700 രൂപ, തലശ്ശേരി 655 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ഈ നിലയത്തിൽ ഇന്ന് രാത്രി 8 മണിക്ക് കാവ്യവിചാരം. അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ. അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിൻ്റെ സ്മരണകൾ പങ്കുവച്ചുകൊണ്ട് വടക്കുംപാട് നാരായണൻ, വി.ടി. വാസുദേവൻ എന്നിവർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് കാവ്യവിചാരം.

ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ, 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്ന് റിലേ ചെയ്യുന്നു
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവെൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
1: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ

0: ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: June 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് TVകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAV വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15 16 സെമി ഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ

0: ഉക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ യു എസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. രണ്ടു ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിച്ചതിന്റെ 4 ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: അടുത്ത ഫെലോഷിപ്പ് ICMR JRF ആണ്, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. ICMR JRF ആയിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ എക്സാം നെയിം ചെയ്തിരുന്ന അങ്ങനെയാണ്. പക്ഷേ ഇപ്പം 2024 ആയപ്പോൾ ദാറ്റ് ഈസ് ICMR JRFനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ബയോമെഡിക്കൽ റിസർച്ച് എബിലിറ്റി ടെസ്റ്റ് ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് റിസർച്ച് DHR അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR കൂടെയാണ്. ഈ ഫെലോഷിപ്പ് കൂടുതലുമായി അവാർഡ് ചെയ്യുന്നത് ബയോമെഡിക്കൽ അതുപോലെ ഹെൽത്ത് സയൻസസിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ്. അപ്പം നമ്മൾ ബയോടെക്നോളജി ഏരിയ ഫോക്കസ് ചെയ്യുന്നത് മെഡിസിൻ, വാക്സിൻ, ഫാർമക്കോളജി ഇങ്ങനെ ഏരിയയിലാണെങ്കിൽ നമുക്ക് ICMR JRF ഫെലോഷിപ്പ് എഴുതിയെടുക്കാൻ പറ്റും. ഇവിടെയും എലിജിബിലിറ്റി എന്ന് പറയുന്നത് MSc അല്ലെങ്കിൽ MTech ഇൻ ലൈഫ് സയൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് സബ്ജക്ട്സ് ആണ്. നമ്മുടെ CSIR DBT JRFന് സെന്റേഴ്സ് പല സ്ഥലത്തിൽ സെന്റേഴ്സ് കാണും. എന്നാൽ ICMR JRFന് എല്ലാ സ്ഥലങ്ങളിലും സെന്റേഴ്സ് ഉണ്ടാവില്ല. എക്സാം എഴുതാൻ മേജർ സിറ്റീസിൽ മാത്രമേ സെന്റേഴ്സ് ഉണ്ടാവുള്ളൂ, അതായത് ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, ചണ്ഡീഗഡ്, ഈ സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ എക്സാം സെന്റേഴ്സ് കാണത്തുള്ളൂ. അതുപോലെ ICMR ഫെലോഷിപ്പ് എന്ന് പറയുന്നത് DBT CSIR സെയിം എമൗണ്ട് തന്നെയാണ്. 37,000 ആസ് JRF, അതുപോലെ സീനിയർ റിസർച്ച് ഫെലോ ആകുമ്പം 42,000 കിട്ടും, വിത്ത് ആൻ ആനുവൽ കണ്ടീജൻസി ഗ്രാൻഡ് ഓഫ് 20,000. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സാധാരണഗതിയിൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് വിളിക്കുന്നത്. എക്സാം യൂഷ്വലി ജൂലൈ മാസത്തിലായിരിക്കും, ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഓഫ് ജൂലൈ ആണ് സാധാരണ ICMR JRFന്റെ എക്സാം കണ്ടക്ട് ചെയ്യുക. അടുത്ത ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഗേറ്റ് ആണ്.

ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഗേറ്റ് സ്കോർ ചെയ്തതിനാൽ ഗേറ്റ് എക്സാം എഴുതി നല്ലൊരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് IITsലേക്കൊക്കെ MTech PhD പ്രോഗ്രാമിന് അതുപോലെ ഫെലോഷിപ്പ് കിട്ടാനുള്ള ഒരു ടെസ്റ്റാണ് ഗേറ്റ് ടെസ്റ്റ്. അതുപോലെ തന്നെ പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിലും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഇവർ ഗേറ്റ് സ്കോർ നോക്കാറുണ്ട്. നെക്സ്റ്റ് ഫെലോഷിപ്പാണ് DST ഇൻസ്പയർ ഫെലോഷിപ്പ്. DST ഇൻസ്പയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഫെലോഷിപ്പാണ്. ഇത് മറ്റുള്ള ഫെലോഷിപ്പിനെയും കാട്ട് വ്യത്യസ്തമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ റിട്ടേൺ ടെസ്റ്റ് ഇല്ല, പക്ഷെ എല്ലാവർക്കും ഫെലോഷിപ്പ് കിട്ടില്ല. അതായത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഫെലോഷിപ്പാണ് DST ഇൻസ്പയർ ഫെലോഷിപ്പ്. നമ്മൾ ഓട്ടോണമസ് കോളേജസിൽ പഠിച്ചിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ ഈ ഫെലോഷിപ്പിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി സെന്റേഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ പറയുന്ന DST ഇൻസ്പയർ ഫെലോഷിപ്പ് അവെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഫെലോഷിപ്പിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് റാങ്ക് ആയിരിക്കണം, അതുപോലെ ഒരു ബാച്ചിൽ 7 കുട്ടികളിൽ കൂടുതൽ കുട്ടികൾ വേണം, പിന്നെ 70% എങ്കിലും മിനിമം അഗ്രിഗേറ്റ് മാർക്സ് വേണം. DST ഇൻസ്പയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ ഫെലോഷിപ്പുകളുടെ സെയിം എമൗണ്ട് തന്നെയാണ്. അതായത് 37,000 rupees ഫോർ ആസ് ജൂനിയർ റിസർച്ച് ഫെലോയും 42,000 rupees ആസ് സീനിയർ റിസർച്ച് ഫെലോയുമാണ്, പ്ലസ് കണ്ടിജൻസി ഗ്രാൻഡ് ഓഫ് 20,000 rupees. ഇതിൻ്റെയും ആപ്ലിക്കേഷൻ സാധാരണ കേസിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വരിക. അതുപോലെ തന്നെ നവംബർ ജാനുവരി മാസങ്ങളിലും അത് കോൾ ഫോർ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെലോഷിപ്പാണ് സ്റ്റെക് ഫെലോഷിപ്പ്. അതായത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെന്റ് ആണ് ഈ ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് PhD പെർസ്യൂ ചെയ്യാൻ വേണ്ടി എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. പണ്ട് കാലങ്ങളിൽ ആദ്യ 3 റാങ്കുകൾ കിട്ടുന്ന കുട്ടികൾക്കായിരുന്നു ഈ എക്സാം എഴുതാൻ പറ്റുന്നത്. ഇപ്പോൾ 70% മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് കഴിയും. ഇവിടെ ഫെലോഷിപ്പ് നമ്മുടെ നാഷണൽ ഫെലോഷിപ്സിന്റെ അത്രയും ഉണ്ടാവില്ല. അതായത് ജൂനിയർ റിസർച്ച് ഫെലോയ്ക്ക് 31,000 rupees സീനിയർ റിസർച്ച് ഫെലോയ്ക്ക് 35,000 rupees ആണ് ഗ്രാൻഡ് ചെയ്യുന്നത്. കണ്ടിജൻസി ഗ്രാൻഡ് മറ്റുള്ളതിൻ്റെ പോലെ തന്നെ 20,000 rupees ഉണ്ടാവും. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എനി യൂണിവേഴ്സിറ്റി ഇൻ കേരളയാണ്. ആൻഡ് എഗെയിൻ നമ്മൾ 2026 ടെക് എക്സാം എഴുതുമ്പം നമ്മുടെ ക്വാളിഫയിങ് ഇയർ 2022 ആയിരിക്കണം, അതിൽ താഴെ ആകാൻ പാടില്ല. നെക്സ്റ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ദ വുമൺ സയന്റിസ്റ്റ് സ്കീമാണ് WOS. ഇത് നടപ്പാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, പേരിൽ തന്നെ ഉണ്ടാവും വുമൺ സയന്റിസ്റ്റ് സ്കീമാണ്. അതിലും പ്രത്യേകതയുണ്ട്. അതായത് വുമൺ ഹു ഈസ് ഹാവിംഗ് എ കരിയർ ബ്രേക്ക്, 27 to 57 years വരെയുള്ള വുമണിൽ എപ്പോഴെങ്കിലും കരിയർ ബ്രേക്ക് വന്നിട്ടുള്ളവർക്കാണ് ഈ പറയുന്ന ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രതിമാസം 55,000 rupees ഫെലോഷിപ്പ് കിട്ടുന്ന ഫെലോഷിപ്പ് വരെ നമുക്ക് കിട്ടും. ഇനി ഈ വുമൺ സയന്റിസ്റ്റ് സ്കീം 3 തലങ്ങളിലായിട്ടാണ്, അതായത് വുമൺ സയന്റിസ്റ്റ് സ്കീം A, B, C. അതിൻ്റെ അകത്ത് A എന്ന് പറയുന്നത് ബേസിക് ആൻഡ് അപ്ലൈഡ് സയൻസസിന് വേണ്ടിയിട്ടാണ്, ബി എന്ന് പറയുന്നത് സൊസൈറ്റിയൽ ബെനിഫിറ്റും, സി എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിലും വേണ്ടിയിട്ടാണ്. ഇതിൽ എയും സിയും ആണ് ബയോടെക്നോളജി പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ നമ്മൾ MSc മാത്രമാണെങ്കിൽ നമുക്ക് പ്രതിമാസം 31,000 rupees, PhD ഉണ്ടെങ്കിൽ 50,000 rupees ഫെലോഷിപ്പായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ WOSC ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന അതിന് പെർട്ടിക്കുലർ എക്സാം ഉണ്ടാവും. ആ എക്സാമിന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ 1 year ട്രെയിനിങ് തരും. ആ ട്രെയിനിങ് പീരീഡിൽ അവർ നമുക്ക് ഫെലോഷിപ്പും തരും. അതായത് MSc ആണെങ്കിൽ യു വിൽ ഗെറ്റ് ലെസർ എമൗണ്ട് ആയിരിക്കും, PhD ആണെങ്കിൽ ഹയർ എമൗണ്ട് ആയിരിക്കും തരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും, കാരണം ബയോടെക്നോളജി എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് പേറ്റന്റിംഗ് എന്ന് പറയുന്നത് വളരെ ബയോടെക്നോളജിയായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്നതാണ്. എന്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും നമുക്ക് പേറ്റന്റിങ്ങിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ പേറ്റന്റ് പ്രൊസീജിയേഴ്സ്, അത് ഫയൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡോക്യുമെന്റേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി PhD എബ്രോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. PhD നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും ചെയ്യാം. പുറം രാജ്യങ്ങളിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ, അതായത് GRE, അതുപോലെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എക്സാം TOEFL എന്നിവ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ എക്സാംസിൻ്റെയൊക്കെ ഒരു വാലിഡ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റി, എബ്രോഡിലുള്ള യൂണിവേഴ്സിറ്റി

0: സിറ്റീസിന്റെ സൈറ്റ് നോക്കിയിട്ട് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ സയന്റിസ്റ്റിന്റെയൊക്കെ പ്രൊഫൈലും നോക്കിയിട്ട് നമുക്ക് എവിടെയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പി എച്ച് ഡി ഇൻ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റീസും പി എച്ച് ഡി പ്രോഗ്രാംസ് അലൌ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേരുകൾ, വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേരുകൾ പറയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ഡൽഹിയിൽ, അത് ഇമ്മ്യൂണോളജി, മോളിക്കുലർ ബയോളജി, ജനറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ പി എച്ച് ഡി ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി. അടുത്തത് ടിഫർ ആണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, മുംബൈയിലാണ്. ഇതും ബയോളജിക്കൽ സയൻസ്, ബയോകെമിസ്ട്രി, മോളിക്കുലർ ബയോളജി ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഹൈദരാബാദിൽ നമുക്ക് സെന്റർ ഫോർ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. അതുപോലെ വേരിയസ് ഐ ഐ ടീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ഉണ്ട്. സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്, ലൈക്ക് ഐസർ. അതുപോലെ റീജിയണൽ സെന്റർ ഫോർ ബയോടെക്നോളജി, കേരളത്തിൽ നമുക്ക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ട്രിവാൻഡ്രത്തുള്ളത്. അത് സ്റ്റുഡൻസ് ഓഫ് കേരളയ്ക്ക് ഡിസീസ് ബയോളജി, മോളിക്കുലർ മെഡിസിൻ, ബയോടെക്നോളജി എന്നീ വിഷയങ്ങളിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നമുക്ക് സി എസ് ഐ ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി. അതുപോലെ കൊച്ചിയിൽ യു ഹാവ് ഇൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, ഹൈദരാബാദിൽ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി, ഐ ഐ എസ് സി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, എൻ സി സി എസ്, നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ് പൂനെ, ഇങ്ങനെയുള്ള കുറച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേര് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് ബയോടെക്നോളജി ബിരുദം അതുപോലെ പി ജി പ്രോഗ്രാം കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബയോടെക്നോളജി ജോബ്സ് നമുക്ക് പല ലെവൽസിൽ ലഭിക്കാവുന്നതാണ്. അതായത് നമുക്ക് ബി എസ് സി ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ജോബിന് പോകാം, ചിലവർക്ക് എം എസ് സി ഡിഗ്രി ചെയ്യേണ്ടതായിട്ട് വരും, അതുമല്ല പി എച്ച് ഡി കഴിഞ്ഞിട്ട് കിട്ടുന്ന ജോബ്സും ഉണ്ട്. അതിൽ ബി എസ് സി ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഒരു ടെക്നീഷ്യൻ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടെക്നീഷ്യനായിട്ട് കയറാവുന്നതാണ്. എം എസ് സി ഡിഗ്രി കഴിഞ്ഞാൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് ഇൻഡസ്ട്രിയിലും അതുപോലെ ആർ ആൻഡ് ഡി ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കയറാം. അതുപോലെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബ് കാണും, ടെക്നിക്കൽ ജോബ്സ് കാണും. ഇല്ലെങ്കിൽ എം എസ് സി കഴിഞ്ഞിട്ട് നമുക്ക് ഹയർ സ്റ്റഡീസ് പി എച്ച് ഡിക്ക് വേണ്ടി പോകാൻ പറ്റുന്നതാണ്. പി എച്ച് ഡി കൊണ്ട് തീരുന്നില്ല, പി എച്ച് ഡി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാംസ് ഉണ്ട്, അതിനും ഒരുപാട് ഫെലോഷിപ്പുകൾ നമുക്ക് അവയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി പി എച്ച് ഡി കഴിഞ്ഞാലോ നമുക്ക് ഒരു സയന്റിസ്റ്റ് ലെവലിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് കേഡറിലേക്കൊക്കെ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിസിഷൻ മേക്കിംഗ്, ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെയിലി ഓപ്പറേഷൻസിനെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മാനേജ്മെന്റ് കേഡർ ജോബ് നമുക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ സയന്റിസ്റ്റ് ജോബ്, അതായത് ഏറ്റവും ലോവർ ലെവൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ബി ആണ്. അപ്പൊ സയന്റിസ്റ്റ് ബി ആയിട്ട് നമുക്ക് പി എച്ച് ഡി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. പി എച്ച് ഡി തന്നെ വേണമെന്നില്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും നമുക്ക് എൻട്രി ലെവൽ സയന്റിസ്റ്റ് ബി എന്നുള്ള കാറ്റഗറിയിൽ ജോയിൻ ചെയ്യാം. ഇനി ഗവൺമെന്റ് സെക്ടേഴ്സിൽ ബയോടെക്നോളജിയിൽ യു ക്യാൻ ഗെറ്റ് ഡിഫറെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അത് മൂന്ന് ഡിഫറെന്റ് ഏരിയാസിലായിട്ടായിരിക്കും നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി മേക്കിംഗ് ആണ്, രണ്ടാമത്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്, മൂന്നാമത്തത് ടെക്നിക്കൽ ഗ്രേഡാണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സയന്റിസ്റ്റ് ബി ഒരു എൻട്രി ലെവലിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സയന്റിസ്റ്റ് പോസ്റ്റ് ഉണ്ട്, ബി, സി, ഇ, എഫ്, ജി, എച്ച്. അത് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ പേപ്പർ പബ്ലിക്കേഷനും അതുപോലെയുള്ള പല കാര്യങ്ങളിൽ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഹയർ ലെവലിലേക്ക് പോവുക. അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ് അതുപോലെ മേജർ നാഷണൽ ലബോറട്ടറീസിലൊക്കെ ആർ ആൻഡ് ഡി ഡിവിഷനിലെ ഹെഡ് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി മേക്കിംഗ് എന്നുള്ള ഡിവിഷനിൽ ബയോടെക് ജോബിൽ കയറാൻ പറ്റും. രണ്ടാമത്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്, അതായത് നമുക്ക് റിസർച്ചിന് ഭയങ്കര താല്പര്യമുള്ളവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ ഇന്ത്യയിൽ ദർ ആർ ഡിഫറെന്റ് മിനിസ്ട്രീസ് ഉണ്ട്, ആ മിനിസ്ട്രീസിന്റെയൊക്കെ കീഴിൽ വരുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡി ബി ടി, ഡി ബി ടി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ആണ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന കുറെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എൻ ഐ ഐ, സി ഡി എഫ് ഡി, എൻ സി സി എസ്, ഐ എൽ എസ്, നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ, ഡി എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. ഡി എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മുടെ കൊൽക്കത്തയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം. ഇതുകൂടാതെ ഓട്ടോണോമസ് ബോഡീസ് ഉണ്ടാവും, അതായത് സി എസ് ഐ ആർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നമ്മുടെ CCMB ഹൈദരാബാദ്, CDRI, CFTRI, ഇംടെക്, ICAR ഉണ്ടാവും, അതായത് അഗ്രികൾച്ചറൽ മിനിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ഹെൽത്ത് മിനിസ്ട്രിയുടെ യു ഹാവ് ICMR, DRDO. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് യൂണിറ്റ്സിലേക്ക് അല്ലെങ്കിൽ സെൻറ്റേഴ്സിലേക്ക് നമുക്ക് സയൻറ്റിഫിക് ഓഫീസറായിട്ടൊക്കെ ജോലി സാധ്യതകൾ ലഭിക്കുന്നതാണ്. ഇനി കോർ റിസർച്ചിലേക്ക് വലിയ താല്പര്യമില്ല, എന്നാൽ റിസർച്ചിലേക്കൊക്കെ തന്നെ ആ സെയിം പേസിലൊക്കെ തന്നെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ കേഡറിൽ ജോബ് നോക്കാവുന്നതാണ്. അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ്, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെക്നിക്കൽ ഓഫീസർ എന്നീ പല ലെവലിൽ ടെക്നിക്കൽ കേഡർ പോസ്റ്റുകൾ അവൈലബിൾ ആണ്.
1: ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ V രശ്മി സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗേഡിൽ കേൾക്കാം. തൊഴിൽ വാർത്തകൾ. ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല വിവിധ വിഷയങ്ങളിലായി അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ലൈബ്രേറിയൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2,000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 1,500 രൂപയുമാണ് അപേക്ഷ ഫീസ്. SC/ST വിഭാഗക്കാർക്കും വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 1,000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയും മതിയാകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.sanskrit.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 10. ISRIക്ക് കീഴിൽ ബംഗളൂരുവിലുള്ള UR RAVO സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയാകാൻ അവസരം. 17 ഒഴിവുണ്ട്. 37,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം. ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ MSc ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് അല്ലെങ്കിൽ PhD പ്രവേശനത്തിന് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. 28 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.isro.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 11.

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികകളായ അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 84 ഒഴിവുണ്ട്. മെഡിക്കൽ ഓഫീസറുടെ 2 ഒഴിവ് തിരുവനന്തപുരം സർക്കിളിലാണ്. ഓൺലൈൻ എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. മെഡിക്കൽ ഓഫീസറുടെ പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാകും. 750 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://sbi.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 14. ഇന്ത്യൻ റെയിൽവേയിൽ സെക്ഷൻ കൺട്രോളർമാരുടെ ഒഴിവിലേക്ക് ജൂലൈ 15 മുതൽ അപേക്ഷിക്കാം. 35,400 രൂപയാണ് അടിസ്ഥാന ശമ്പളം. 20 മുതൽ 33 വയസ്സ് വരെയാണ് പ്രായപരിധി. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ വെബ്സൈറ്റിൽ 03/2026 എന്ന വിജ്ഞാപന നമ്പറിൽ പ്രസിദ്ധീകരിക്കും. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും തിരുവനന്തപുരം RRB വെബ്സൈറ്റ് വിലാസമായ www.rrbtiruvananthapuram.gov.in സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 14. പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊജക്ട് സ്റ്റാഫ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.iitpkd.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 10. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. BPT രജിസ്ട്രേഷനുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ കുന്നോത്തുപറമ്പ @gmail.com എന്ന ഇമെയിലിലേക്ക് July 13 മുൻപായി അയക്കണം. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച July 13 രാവിലെ 11 മണിക്ക് നടക്കും. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മലയാള ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ പരീക്ഷ ഈ മാസം 10, 29, 30, 31 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച July 10 രാവിലെ 10 മണിക്ക് NHM ഓഫീസിൽ നടക്കും.

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

0: നിങ്ങൾ കേട്ട ഗാനം സൂര്യഗായത്രി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ഒ എൻ വി രവീന്ദ്രൻ. ആകാശവാണി കണ്ണൂർ.
1: കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. അക്കിത്തം, ജീവിതവും കവിതയും. കാവ്യവിചാരത്തിൽ മഹാകവി അക്കിത്തത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ.

0: മഹാകവി അക്കിത്തത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥമായ അക്കിത്തം ഹൃദയത്തിൽ കണ്ണുള്ള കവി. ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് വടക്കുംപാട് നാരായണൻ.
1: മഹാകവി അക്കിത്തത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ മനസാ നമസ്കരിക്കുന്നു. അദ്ദേഹത്തെ അകലെ നിന്ന് ആരാധിക്കുക, ആ ഒരു തത്വമാണ് മനസ്സിൽ. അത് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതൽ എൻ്റെ ഉള്ളിൽ മഹാകവി അക്കിത്തം എന്ന ആ ഒരു രൂപവും ഭാവവും എങ്ങനെയോ വന്നു ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം, പ്രീഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഗുരുവായൂർ വെച്ചിട്ട് കെ വി രാമകൃഷ്ണ മാഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു കവിതാ ക്യാമ്പ് നടക്കുകയുണ്ടായി. അന്നത്തെ പ്രഗത്ഭരൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മഹാകവി അക്കിത്തം അവിടെ വരെയുണ്ടായി. ഒരു കവിത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ വെച്ചിട്ട് സംസാരിക്കുണ്ടായി. കവിത ചൊല്ലും ഉണ്ടായി. എനിക്കത് മുഴുവൻ മനസ്സിലായി എന്നല്ല അർത്ഥം, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അറിയാതെ കണ്ടുള്ള ഒരു ആരാധന. പൊതുവെ ഒരു ഹീറോ വർഷിപ്പിൻ്റെ പിരീഡായിരുന്നു ആ കാലമൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. ആരെ കണ്ടാലും വലിയ ആൾക്കാരെ കണ്ട എന്തെന്നില്ലാത്ത ഒരു മനസ്സിലൊരു ആരാധന. ആ കൂട്ടത്തിൽ വലിയൊരു ആരാധന തോന്നിയിട്ടുള്ള ഒരാൾ, ഒരു മഹാത്മാവ് സാക്ഷാൽ മഹാകവി അക്കിത്തം എന്ന്. അക്കിത്തത്തിന് എവിടെയൊക്കെ സന്ദർഭത്തിൽ കാണാൻ അവസരം ഉണ്ടാവുകയാണെങ്കിലും അവിടെയൊക്കെ തന്നെ കാണാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. തൃശ്ശൂർക്ക് അദ്ദേഹം ആകാശവാണിയിൽ ചേർന്നപ്പോൾ അവിടേക്ക് മാറിയപ്പോൾ തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലാണ്

ഞാൻ താമസിച്ചിരുന്നത്. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട്, എനിക്കൊന്നും ചോദിക്കാനില്ല, അദ്ദേഹം എന്താ പറയണേന്നുള്ളത് കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ അവിടെ പോവും. അവിടെ മുകളിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്, അവിടെ ഒന്ന് പോവും, ഒന്ന് കാണും, കുറച്ചു നേരം സംസാരിക്കും. അങ്ങനെയുള്ള ഒരു തരം അടുപ്പുണ്ടല്ലോ, ആ അടുപ്പാണ് അദ്ദേഹത്തിനോടായിട്ട് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണത് എന്നുള്ളത്. കുറേശ്ശെ കവിത എഴുതൂല്ലേ എന്ന് ഒരിക്കൽ ചോദിക്കണ്ടായി. അതിനും ഒരു കാരണമുണ്ടായി. ഗുരുവായൂർ ഞാൻ ശ്രീശൈലി പഠിക്കുന്ന സമയത്ത് തന്നെയാണ്, അതും രാമകൃഷ്ണ മാഷാണ് അതിൻ്റെ കാരണക്കാരൻ. അവിടെ ഒരു കവിയരങ്ങുണ്ടായി. ആ കവിയരങ്ങിൽ അന്ന് ഞാൻ ഒരു വട്ടം കുറേശ്ശൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറച്ചായിരുന്നു. അപ്പോൾ രാമകൃഷ്ണ മാഷാണ് അതൊന്ന് നോക്കാറുള്ളത്. മാഷ് പറഞ്ഞു, ഇതാ കവിയരങ്ങിൽ ഈ കവിത അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. ആ കവിത അവതരിപ്പിച്ചപ്പോൾ അക്കിത്തമേക എന്നെ അടുത്തേക്ക് പിടിച്ചു, എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നിർത്തണ്ടാട്ടോ എന്ന് പറഞ്ഞു. ധാരാളം വായിച്ചോളൂ, ധാരാളം എഴുതിക്കോളൂ എന്ന് പറഞ്ഞത് എനിക്ക് വലിയ അനുഗ്രഹമായി. പക്ഷെ എൻ്റെ ഈ എന്താ നാഴിയിൽ നാനാഴി കൊള്ളില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ ഉൾക്കൊണ്ടേ ആ ശ്രമം വേണ്ടത്ര ഉണ്ടായില്ല എന്ന് മാത്രം. പക്ഷേ ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഉത്തേജനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അക്കിത്തം ആരോ പറഞ്ഞിട്ടാണ് വന്നത്, ആകാശവാണിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പം എന്തിനാണാവോ, എന്തായാലും ആകാശവാണിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എഴുതിയിട്ടുണ്ട് വേദസംബന്ധമായ ഒരു വലിയൊരു പ്രബന്ധം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അക്കിത്തം പറഞ്ഞു, അത് വടക്കുംപാട് അവതരിപ്പിക്കണം എന്ന്. ഞാൻ പറഞ്ഞു, ആകാശവാണിയിൽ ഞാനോ അവതരിപ്പിക്കണേ? അത് വേണം, വടക്കുംപാട് അവതരിപ്പിച്ചാൽ മതി. അയ്യോ, അങ്ങ് എഴുതിയിട്ടുള്ളത് അവതരിപ്പിക്കാനുള്ള ഇത് എനിക്കില്ല, അത് ശരിയല്ലല്ലോ എന്ന്. ഏയ്, വേണം എന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധം എന്നുള്ള നിലയ്ക്ക് അത് പറയുകയും കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, അങ്ങ് ആദ്യം കുറച്ച് അങ്ങ് അങ്ങാണല്ലോ എഴുതിക്കണത്, അങ്ങ് കുറച്ച് വായിക്കും, പിന്നെ ഞാൻ വായിക്കാം, എന്നോട് വായിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കി അങ്ങേക്ക് ഇത്രയും വായിക്കാനുള്ള സമയം അല്ലെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള നാട്യത്തിൽ ഞാൻ വായിക്കാം എന്ന നിലയ്ക്കാണ്. എന്നിട്ട് അങ്ങനെ ഉണ്ടായി, അത് ഞാൻ വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ പ്രക്ഷേപണം ചെയ്യാൻ കേട്ടോ, വടക്കുംപാട് കവിത എഴുതും, വടക്കുംപാടിൻ്റെ ഒരു കവിത ഇപ്പം ഇവിടെ ആലപിക്കും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ കവിതയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏയ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ വടക്കുംപാടിൻ്റെ ഒരു കവിത എന്ന് പറഞ്ഞ് ആ കവിത അദ്ദേഹം ഇത് വായിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കവിയാക്കി അദ്ദേഹം ആകാശവാണിയിൽ കൂടിയിട്ട് അത് ആ ശബ്ദം അവതരിപ്പിച്ചു എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് അങ്ങോട് പറയേണ്ടത്, അതിന് എന്താ മനസ്സിലിങ്ങനെ നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ, അത്ര തന്നെ പറയാളൂ. ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ പലപ്പോഴും നിസ്സാരമായിട്ടുണ്ടായിട്ട് നിസ്സാരമാണ് എന്ന് പലർക്കും തോന്നാം, പക്ഷേ വ്യക്തിപരമായിട്ട് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും കേമായിട്ടെന്നുള്ളത്. ഞാൻ തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിൽ സെക്രട്ടറി ആയിട്ട് കുറേ കാലമുണ്ടായി. ആ കാലത്തൊക്കെ തന്നെ എന്ത് പ്രോഗ്രാം ആയാലും ആ പ്രോഗ്രാമിന് എൻ്റെ ഉള്ളിൽ തോന്നുക മഹാകവി അക്കിത്തം തന്നെ ക്ഷണിക്കണം എന്നാണ്. ഏത് ഉദ്ഘാടനമായ ശ്രീശങ്കര ജയന്തി ആയാലും വിരോധമില്ല, ഗുരുപൂർണിമ ആയാലും വിരോധമില്ല, സെമിനാർ ആയാലും വിരോധമില്ല, ഏതായാലും അതിനൊക്കെ തന്നെ. പക്ഷെ ഒരു തവണ പോലും വയ്യ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് അവിടെ യഥാസമയം അവിടെ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും അധികവും പ്രോഗ്രാം ഉണ്ടാവുക, അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വരും, ഊണ് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കും, പ്രോഗ്രാമിൽ പങ്കെടുക്കും. എല്ലാ തവണയും പറയുക, ഇതൊക്കെ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നത് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കണ്ട, അതൊക്കെയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ള വർത്തമാനത്തിൽ സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരു മഹാത്മാവ്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് തന്നെ ഈ നീതിയല്ല ധർമ്മമാണ് പ്രധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാക്ഷാത് നാലപ്പാടൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നീതി താഴേക്ക് ഒഴുകുള്ളൂ, ധർമ്മം താഴേക്ക് മുകളിലേക്കും ഒഴുകും എന്ന്. അത്തരത്തിലുള്ള കുറേ സംഗതികൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. കടവല്ലൂർ അന്യോന്യവും ആയി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ കടവല്ലൂർ അന്യോന്യ പരിഷത്തിൻ്റെ അധ്യക്ഷനായിട്ട് അനവധി കാലം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാ പരിപാടികൾക്കും അദ്ദേഹം വരാറുമുണ്ട്. അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് ഈ വേദം ഭാരതത്തിൻ്റെ അടിസ്ഥാന ശ്രുതിയാണ് എന്നാണ്. ഈ അടിസ്ഥാന ശ്രുതി ഇവിടെ നിലനിൽക്കണം, അത് നിലനിന്നില്ല, നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഭാരതത്തിൻ്റെ ഭാവി തന്നെ വേണ്ട വിധത്തിലാവില്ല എന്ന് സൂചിപ്പിച്ചു. മാത്രമല്ല, ഈ ശബ്ദമുണ്ട് ഉദാത്ത അനുദാത്ത സ്വരിത പ്രചയങ്ങളൊക്കെ തന്നെ അത് അന്തരീക്ഷത്തിലിങ്ങനെ സദാ മുഴങ്ങി നിൽക്കണം എന്ന്.
ഏർക്കരയെ അദ്ദേഹം എന്തെന്നില്ലാത്ത ബഹുമാനത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. ഏർക്കര പറയുന്നു എന്ന് എപ്പോഴും അദ്ദേഹം പറയണത്, വേദത്തിൻ്റെ നിലനിൽപ്പിന് യാഗം വേണം, യാഗത്തിൻ്റെ നിലനിൽപ്പിന് വേദവും വേണം. നാല് വേദങ്ങളുടെയും വിനിയോഗം യാഗത്തിൽ മാത്രമാണ് ശരിക്കുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രയോഗ തലങ്ങളാണ് യാഗം എന്നുള്ളത് കൊണ്ട് യാഗങ്ങൾ ചെയ്യണം എന്ന്. ആ കൂട്ടത്തിൽ ഒരു യാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. മഹാകവി അക്കിത്തം തന്നെയാണ് എന്നെ അതിനെ അനുഗ്രഹിച്ചത്. ഒരു ദിവസം വില്വമംഗലം അനുസ്മരണം അവിടെ എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തി സമയത്താണ് നടക്കാറ്. ഒരു ദിവസം അക്കിത്തം പറഞ്ഞു, ഇന്ന ദിവസം ശ്രീകൃഷ്ണ ജയന്തി, ആ ദിവസം വില്വമംഗലം അനുസ്മരണം അവിടെ വച്ചിട്ടാണ്. വില്വമംഗലത്തിൻ്റെ ഇല്ല നിലനിന്ന ആ തറയമ്പലാണ് അവിടെയാണ്, അവിടെ വരണം എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് പറയാം, അവിടെ രണ്ട് വില്വമംഗലത്തെ അനുസ്മരിച്ചു കൊണ്ട് സംസാരിക്കണം എന്ന്. എന്തായാലും പറഞ്ഞത് അക്കിത്താണ്, അതുകൊണ്ട് പിന്നെ വയ്യാന്ന് പറയാനും വയ്യ. പറ്റണ പോലെയൊക്കെ ഞാൻ ഒരു സാധനം തയ്യാറാക്കി അവിടെ വെച്ചിട്ട് അക്കിത്തത്തിൻ്റെ നിർബന്ധം കൊണ്ട് അവിടെ അത് അവതരിപ്പിച്ചു എന്നുള്ള ആ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നന്നായിണ്ട് എന്ന്. അദ്ദേഹം എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ. ആ പ്രോത്സാഹനത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന നിലയ്ക്ക് എഴുതാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുള്ളത്. അത് വേണ്ട വിധത്തിൽ അദ്ദേഹത്തിനോട് നീതി പുലർത്താൻ കഴിഞ്ഞുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷനും അതിനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, മാധവനാണ് ചോദിച്ചത് ആത്മകഥ എഴുതിയിട്ടുണ്ടോ എന്ന്. അക്കിത്തം പറഞ്ഞു ഇല്ല, എഴുതിയിട്ടില്ല, എഴുതണമില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ തന്നെ എപ്പോഴും ഞാൻ ഞാൻ ഞാൻ എന്ന് പ്രയോഗിക്കേണ്ടി വരും. അതൊരു കാരണവശാലും നല്ലതല്ല, അതുകൊണ്ട് അത് എഴുതാൻ ഉദ്ദേശമല്ല എന്ന് പറഞ്ഞു. അപ്പം ജീവചരിത്രം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജീവചരിത്രം ഞാനല്ലല്ലോ എഴുതേണ്ടത്, അത് വേറെ വല്ലവരും അല്ലേ എന്ന് വെച്ചു. ആരാ അതിനൊക്കെ തയ്യാറാവുക? അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഞാൻ ഇരിക്കേണ്ടായിരുന്നു. അപ്പം വടക്കുംപാട് എഴുതാച്ചാൽ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു. എനിക്കുണ്ടായ ഒരു ഇതിൻ്റെ ഷോക്കാണത്. എന്തെഴുതാൻ, എനിക്ക് യാതൊരു കോപ്പുമില്ലാത്ത ആളാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നെക്കുറിച്ച്. പക്ഷേ അക്കിത്തം പറഞ്ഞു, പക്ഷെ വടക്കുംപാട് അത് തയ്യാറാവണം. ഈ മാധവൻ അത് കേട്ട ഉടനെ തന്നെ മാടമ്പനെ വിളിച്ചു. മാടമ്പനോട് പറഞ്ഞു ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. മാടമ്പ ഉടനെ വിളിച്ചു അക്കിത്തത്തിൻ്റെ മോഹം അങ്ങനെയാണെങ്കിൽ അത് താൻ സാധിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തെഴുതാനാ, അക്കിത്തത്തിൻ്റെ എല്ലാ കവിതകളും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു തരം ആരാധനയുണ്ട്, അത് സത്യമാണ്. എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താ വെച്ചില്ലാത്ത ഒരു ഒരു ചൈതന്യം, അതാണ് അക്കിത്തം. അത്രയും എൻ്റെ ഉള്ളിലുള്ളൂ. കൂടുതൽ പഠിച്ചിട്ടും പ്രയോഗിച്ചിട്ടും ഒന്നും അറിയൂല. പക്ഷേ ഇത് ഇങ്ങനെ പറയും. പിറ്റേ ദിവസം മാടമ്പ് ഈ മാധവനും കൂടിയിട്ട് എൻ്റെ അവിടെ വന്നു. മാടമ്പ് കാറിൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ താൻ ഷർട്ട് ഇട്ടോളെ വേഗം പോവുക എന്ന് പറഞ്ഞു. എവിടേക്കാന്ന് ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം, അങ്ങോട്ട് വേഗം വരിക എന്ന് പറഞ്ഞു. നേരെ പോയത് അക്കിത്തത്തിൻ്റെ അവിടേക്കാണ്. അവിടെ ചെന്നു. ചെന്ന മാടമ്പാണ് ഈ ഇതിനെ കാര്യം ഇതാ വടക്കുംപാടിനെയും കൊണ്ടുവന്നിട്ട് കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അദ്ദേഹം കുറച്ച് പേപ്പറും ഒരു പേനയും കൂടിയിട്ട് ഇങ്ങോട്ട് തന്നു. ഞാൻ പറയാം എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണതൊക്കെ ഞാൻ അങ്ങനെ കുറിച്ചെടുത്തു. കുറേയധികം നേരം നാരായണൻ അവിടെ ഉണ്ടായിരുന്നു, നാരായണനും അതിനൊക്കെ സഹായിച്ചു. അത് കഴിഞ്ഞ് കുറേ പുസ്തകങ്ങൾ എനിക്ക് തന്നു, ഇത് വായിച്ചു നോക്കൂ, അപ്പോൾ ഒരു ആശയം കിട്ടും, എന്നിട്ട് എഴുതിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ നമസ്കരിച്ചു പോകുന്നു. ഈ പുസ്തകങ്ങളിങ്ങനെ വല്ലപ്പോഴും കുറേശ്ശെ കുറേശ്ശെ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എന്താ എഴുതുക, ഇത്രയും വലിയ ഒരാൾ എന്ന് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് ഒന്നും അറിയാതെ ഞാൻ എന്താ എഴുതാൻ ആ തോന്നലാണ്. ഒരു ദിവസം നാരായണൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഹോസ്പിറ്റലിലാണ്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായി. ഉടൻ തന്നെ ഇത് അറിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു കഷ്ടമായിട്ടോ എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു കാര്യം എഴുതാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഉള്ളപ്പോൾ അദ്ദേഹം വയ്യാതെ ഇരിക്കുമ്പോഴല്ലല്ലോ എഴുതേണ്ടത്. അദ്ദേഹത്തിന് ശരിക്കും നല്ല ആരോഗ്യമൊക്കെ തന്നെ ഉള്ള സമയത്ത് അതൊന്ന് എഴുതി അദ്ദേഹത്തിന് സമർപ്പിക്കേണ്ടതല്ലേ, അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വയ്യാൻ്റെ ഹോസ്പിറ്റലല്ലേ എന്ന്. എന്തോ എനിക്ക് എന്താ അറിയണ അറിയില്ലേ. എന്തായാലും അപ്പം തോന്നിയത് മുഴുവൻ ഞാൻ ഒരു നോട്ട്ബുക്ക് എടുത്ത് അവിടെ എഴുതി. അന്ന് രാത്രി മുഴുവൻ എഴുതാണ്ട് എഴുതി. എന്തൊക്കെയോ അക്കിത്തം എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കയ്യ് മറ്റാരോ പിടിച്ച് എഴുതിപ്പിക്കുകയാണ് ചെയ്തേക്കണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മഹാകവി അക്കിത്തം എൻ്റെ കയ്യെ പിടിച്ചു, ഞാൻ എന്തൊക്കെയോ എഴുതി. പിറ്റേ ദിവസം നേരെ ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹത്തിനെ കാണാൻ ഈ ബുക്ക് കൈ പിടിച്ചു. അതൊന്നും മറക്കാൻ വയ്യാത്ത ചില
അനുഭവങ്ങൾ എന്ന് മാത്രമേ. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ അകത്തുള്ള ആളും ഒക്കെ തന്നെ അവിടെയുണ്ട്. അദ്ദേഹം കിടക്കുകയായിരുന്നു, ഉറങ്ങാണ്. അപ്പോൾ നാരായണൻ പറഞ്ഞു, അച്ഛനെ ഉറങ്ങണോ? ആ, വിളിക്കണ്ട. അപ്പോൾ പറഞ്ഞേ, അല്ല ഒരു കാര്യമുണ്ട്, നാരായണേട്ടൻ ഇവിടെ വന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ അച്ഛൻ അത് എന്താ പറയുക അറിയില്ല, വിളിച്ചെണീപ്പിക്കാം. വിളിച്ചു അദ്ദേഹം പറഞ്ഞോടുന്ന ഉടനെ ചോദിച്ചു, എന്താ എഴുതാൻ തുടങ്ങിയോ? ഞാൻ ആ തുടങ്ങിയുണ്ട് എന്ന് പറഞ്ഞു. കൊണ്ടുവന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കൊണ്ടുവന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവരോട് മക്കളോടൊക്കെ കൂടി പറഞ്ഞു, എണീപ്പിച്ചിരുത്താൻ പറഞ്ഞു. കട്ടിലുമ്പിൽ പിന്നിലേക്ക് വരെ ചെമ്പിലുമ്പിലേക്ക് തലയണയും വെച്ച് അവിടെ ചാരിയിരുന്നു. 1.5 മണിക്കൂർ നേരം അദ്ദേഹം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അത് എഴുതി കുറേ വായിച്ചു, അത് മുഴുവൻ കേട്ടു. അത് കഴിയപ്പോൾ എന്നോട് പറഞ്ഞു, എന്തിനാ വടക്കുംപാടിനൊരു ആത്മവിശ്വാസക്കുറവ് എന്ന് ചോദിച്ചു. അത് വേണ്ടാട്ടോ, ഇങ്ങനെ എന്നെ അങ്ങോട്ട് തുടർന്നോളൂ എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ എന്തോ ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അത്രയ്ക്കേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയേ ഉള്ളൂ, എൻ്റേതായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. ആ നിലയ്ക്ക് അത് ഒരു ജീവചരിത്ര ആ രൂപത്തിലായി എന്നേ പറയാനുള്ളൂ. എന്തായാലും അത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്പി നിൽപ്പല്ലോ ചിരട്ടയ്ക്കുമേൽ കടിഞ്ഞാൺ വീട്ടമ്പെടുത്തൊരു തൃക്കൈത്തഴമ്പെന്നറിയുന്നേൻ എന്ന് പാടിയ പോലെ അത് എൻ്റെ തലയിലിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ കവിത ചൊല്ലിപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഒരു ദിവസം എന്നോട് ചോദിച്ചു, അരണി എന്നുള്ള കവിതയാണ് എന്നോട് ചോദിച്ചു, വടക്കുമാറിന് ഏറ്റവും ഇഷ്ടം അരണിയാണ് തോന്നണു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള കവിതയാണെന്ന്. ആ വേറെയും പലരും പറയാറുണ്ട് കേട്ടോ, ആ കവിത നന്നെന്ന്. എല്ലാ കവിതയും കേമാണ്, അല്ലാന്നല്ല. അപ്പോൾ പറയുക, പലരും പറയാറുണ്ട് ആ കവിതയൊക്കെ നന്ന് എന്ന്. എന്തായാലും എന്തുകൊണ്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കവിതയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇടയ്ക്ക് 2-3 തവണ ഉണ്ടായിട്ടുണ്ട്, ഇതേ ചോദ്യം ചോദിക്കലും ആ കവിത അക്കിത്തം തന്നെ അങ്ങോട്ട് ചെല്ലലും എന്നുള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാഗത്തിനായാലും അതേപോലെ തന്നെ അന്യോന്യത്തിൽ സാഗ്നികം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം അദ്ദേഹം സംഘടിപ്പിക്കുകയുണ്ടായി അദ്ദേഹമുള്ള സമയത്താണ്. അതായത് അവിടെ താല്പര്യമില്ല, ആൾക്കാർക്കൊക്കെ തന്നെ ശരിക്കും ഋഗ്വേദ മന്ത്രം ചൊല്ലിയിട്ട് ഹവിസ് അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നാണ്. ആ ഒരു നിർദ്ദേശം, ആ ഒരു താല്പര്യം ഉണ്ടാക്കിയത് അക്കിത്താണ്. ആകാശവാണിയിൽ ആദ്യമായിട്ട് വേദം റെക്കോർഡ് ചെയ്ത് അവതരിപ്പിച്ചതും അക്കിത്തത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണല്ലോ. പുറക്കൊടിഞ്ഞാണ് അന്ന്, പുറക്കൊടിയും തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുറക്കൊടിയം നാരായണ ഭട്ടതിരിപ്പാട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിട്ടുണ്ട്, അക്കിത്തം കാരണമാണ് അത് ഇങ്ങനെയൊരു സമ്പ്രദായത്തിലേക്ക് എത്തിയത് എന്നുള്ളത്. അതായത് അദ്ദേഹം തന്നെ ഈ ഏതെങ്കിലും ഒരു സൂക്തം, ആ മറ്റേ സൂക്തം മുഴുവൻ തന്നെ ഉണ്ടാവില്ല, മറ്റേ ഒരു റിക്കറ്റേ ഉണ്ടാവുള്ളൂ. ആ ഒരു റിക്കായാലും അത് സ്വരത്തിൽ ചെല്ല, അതിൻ്റെ സ്വാരസ്യവും മറ്റുള്ള എല്ലാ വാച്യാർത്ഥവും ഒക്കെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം ആദ്യമായിട്ട് ആകാശവാണിയിൽ വന്നത് മഹാകവി അക്കിത്തം കാരണം തന്നെയാണ് എന്നുള്ളത്. ഇതുപോലെയുള്ള ചില സംഗതികൾ, ഒരിക്കൽ വിചിത്രമായിട്ടുള്ള സംഗതിയും കൂടി ഉണ്ടായിട്ടുണ്ട് ആകാശവാണിയിൽ. വയലും വീടും അല്ലേ, വാഴയെക്കുറിച്ച് ഒരു സംഗതി എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാഴയെക്കുറിച്ച് വേണം എന്ന് പറഞ്ഞു, വേണം വിചാരിച്ചാൽ പറ്റും. വാഴയുടെ വൈദിക പാരമ്പര്യം എന്നാണ് അത്. എന്തായാലും വാഴയുടെ അറിയാവുന്ന വിധത്തിലും അതുപോലെ കുറച്ചൊക്കെ ഈ ടെക്നിക്കൽ വേർഡ്സും അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ബൊട്ടാണിക്കൽ പ്രത്യേകതകളൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേയൊക്കെ തയ്യാറാക്കിയിട്ട് ഞാൻ സാധനം എഴുതി അക്കിത്തത്തിന് കൊടുത്തു. ഒരു സംശയം വിചാരിക്കണ്ട, അതവിടെ അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചത് നിശ്ചയമില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഏർക്കരയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നു, എപ്പോഴും അതെ ഈ വേദം മന്ത്രം അതിങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കണം എന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ബ്രഹ്മസ്വമഠത്തിൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുമ്പോൾ ആഹ്വാനം ചെയ്യാറുള്ളത് എന്നുള്ളത്. മഠത്തിലെ വലിയൊരു ശ്രീശങ്കര ഹാളുണ്ട്, ആ ശ്രീശങ്കര ഹാളിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായത് അദ്ദേഹമാണ്. തെക്കേ മഠത്തിൽ, തെക്കേ മഠത്തിൻ്റെ ഒരു അവാർഡുണ്ട്, ആചാര്യരത്നം എന്ന് പറഞ്ഞിട്ട്. ആ ആചാര്യരത്നം അദ്ദേഹത്തിന് അക്കിത്തത്തിനെ സമർപ്പിക്കാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ, ആളൂരാണ് സ്ഥലത്തിൻ്റെ, അവിടെ ഒരു വായനശാല, പുതിയൊരു ബിൽഡിങ്ങൊക്കെ പണിതു. ആ വായനശാലയുടെ ഉദ്ഘാടനം അന്ന് അക്കിത്തിന് വയ്യാണ്ടി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി തീരുമാനിച്ചു, ഉദ്ഘാടകൻ മഹാകവി അക്കിത്തം, അധ്യക്ഷൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ. എന്നോട് കൊണ്ട് പറഞ്ഞു, അതെ അതെല്ലാവരും ആ മഹാകവിയെ തന്നെ കൊണ്ടുവരണം എന്ന്.
ഞാൻ പറഞ്ഞപ്പോൾ എങ്ങനെയാ പറയാൻ പറ്റുക, നിശ്ചയമില്ല. അല്ല അദ്ദേഹത്തിന് വയ്യ, അല്ല അത് പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. മാഷ് എന്നെ ശ്രമിച്ച് കൊണ്ടുവരണം. ഞാനിവിടെ നാരായണനോട് മറ്റവരോടൊക്കെ പറഞ്ഞ് എന്തായാലും അച്ഛനോട് പറയാം എന്ന് പറഞ്ഞു. അന്ന് ഇത് പറഞ്ഞപ്പോൾ വടക്കുംപാട് പറഞ്ഞിട്ട് പോവാതെ വയ്യ എന്നാണ് അക്കിത്തൻ പറഞ്ഞു. എന്നിട്ട് വന്നു, നേരത്തെ വന്നു, എൻ്റെ അവിടേക്ക് വന്നു. ആടമ്പും അക്കിത്തവും എൻ്റെ അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് അത് കഴിഞ്ഞിട്ടാണ് അന്ന് അവിടെ ഉദ്ഘാടനം ഉണ്ടായത്. ഇത് കഴിഞ്ഞപ്പം ആടമ്പ് എന്നോടൊരു ഒരു നസ്യം പറഞ്ഞു. വേറെ ഒന്നുമല്ല, നാരായണൻ എപ്പോൾ വിളിച്ചാലും എവിടെ വിളിച്ചാലും അക്കിത്തം വരും. അദ്ദേഹത്തിന് വയ്യാൻ്റെയായി, അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അപ്പോഴെനിക്കും എനിക്ക് ഒരു ഒരു ആരാധന മാത്രമാണ്. പക്ഷേ ഈ തിരിച്ചറിവില്ല, ഞാൻ അദ്ദേഹത്തെ പാവം ബുദ്ധിമുട്ടിക്കുകയാണോ എന്ന്. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ആ ഭാഗത്തേക്ക് ഏറ്റവും അടുക്കായിട്ട് അദ്ദേഹം വന്നത് ആ പ്രോഗ്രാമിനാണ്. ശ്രീകൃഷ്ണ ശർമ്മ അദ്ദേഹത്തിൻ്റെ കുറേ സംഗതികൾ ചോദ്യങ്ങളുമായിട്ട് ഏർക്കലയുടെ അടുത്ത് പോയ കഥയൊക്കെ അക്കിത്തൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം പറയാൻ തിരുപ്പതിക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ അക്കിത്തം അദ്ദേഹത്തെയും കൊണ്ടുപോയി എന്നുള്ളതാണ്. അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കഴിഞ്ഞപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് സന്തോഷാശ്രുക്കളോടെ ഏർക്കര ആരാ എന്ന് അക്കിത്തത്തിനോട് ചോദിച്ചു എന്നാണ്. അപ്പം എൻ്റെ മനസ്സിലുള്ളത് എന്താ വെച്ചാൽ, അക്കിത്തം ആരാ എനിക്കിപ്പോഴും മനസ്സിലായില്ല, ഉൾക്കൊള്ളാൻ മുഴുവനായിട്ട് പറ്റിയിട്ടില്ല. അത്രയും വലിപ്പമുള്ള വലിയ ഒരു ആള് എന്ന് മാത്രം.

0: അക്കിത്തത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമായ അക്കിത്തം ഹൃദയത്തിൽ കണ്ണുള്ള കവി. ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വടക്കുംപാട് നാരായണൻ പങ്കുവച്ച സ്മരണകളാണ് നിങ്ങൾ കേട്ടത്. ഇനി മഹാകവി അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിൻ്റെ സ്മരണകൾ പങ്കുവയ്ക്കുന്നു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ മകനും പ്രഭാഷകനുമായ വി ടി വാസുദേവൻ.
1: സൗവർണ ദശയുടെ സ്മരണാമുദ്രകൾ പോലെ ഉള്ള ചില ബാക്കി പത്രങ്ങൾ ജീവൻ വെച്ച് തുടിക്കുന്നത് നാം ഇപ്പോൾ കാതാൽ കേൾക്കുന്നു. സന്തോഷം. കളത്രവാൻ യഥാകാലം പുത്രവാനായി വാഴുക നീ, ചേതസ്സിൽ വാക്കുറപ്പിക്ക, വാക്കിൽ ചേതസ്സുമങ്ങനെ. എൻ്റെ അലച്ചിലുകളുടെ ഓരോ തിരിച്ചിലും സ്വന്തം പിതാവിനെ പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അക്കിത്തം. പിന്തുണയ്ക്കാൻ ആരുമില്ലാത്ത അനാഥത്വം പോലെ ഹൃദയഭേദകമായി മറ്റൊന്നില്ലാത്ത ജീവിതത്തിലെ അപൂർവ സമാശ്വാസങ്ങളിലൊന്നായിരുന്നു ആ തഴുകൽ, നിരുപാധികമായ ആ വാത്സല്യം. അക്കിത്തം നടന്ന വഴികൾ നിലാവുകയാണ്. നമുക്ക് നടന്നിട്ടും നടന്നിട്ടും എത്താത്ത ദൂരമാണ് അക്കിത്തത്തിലേക്കുള്ളത്. എന്ത് നേടി എന്നറിയില്ല, എന്നാൽ എന്ത് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞേ തീരൂ. ഇടശ്ശേരിയുടെ മടിയിൽ നിന്നുതിർന്ന ആ ഒരു പിടി നെല്ലിക്കയുടെ മധുരം അക്കിത്തം ജന്മശതാബ്ദിക്കുണ്ട്. മനുഷ്യ സമുദായത്തിൻ്റെ മച്ചകത്തിലൂറുന്ന ദുഃഖത്തെ തുടച്ചു നീക്കാനുള്ള ജീവചൈതന്യം ആർജിക്കാത്തിടത്തോളം കാലം ഏത് ജീവിതവും നിഷ്ഫലമാണെന്ന് ശാഠ്യം പിടിച്ചിരുന്ന അച്ഛന് കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം എന്ന മറുചോദ്യമുന്നയിച്ച ഇടശ്ശേരിയേക്കാൾ 10 വയസ്സിൻ്റെ മൂപ്പ് കൂടും എന്ന വ്യത്യാസമേയുള്ളൂ. ഇവരുടെയെല്ലാം വാരിൽ തൂങ്ങി എവിടെയെല്ലാം സഞ്ചരിച്ചിരിക്കുന്നു എന്ന് അതിശയിച്ച അക്കിത്തത്തിനാണെങ്കിൽ ഇടശ്ശേരിയേക്കാൾ 20 വയസ്സിനും അച്ഛനേക്കാൾ 30 വയസ്സിനും ചെറുപ്പവും. ഇടശ്ശേരിയും വീട്ടിയും ഒരൊഴിച്ചിൽ നടത്തിയാൽ തളർവാദം പിടിച്ച അവർ പോലും എണീറ്റ് നടക്കുമെന്ന് മറ്റൊരു പൊന്നാനിക്കാരൻ കണ്ടെത്തിയിട്ടുണ്ട്, PC കുട്ടിക്കൃഷ്ണൻ. കടഞ്ഞെടുത്തേൻ കണ്ണീരൊക്കെ കവിതാമാധുരിയായി, കറന്നുകൊൾക ഹിതം പോൽ നിങ്ങൾക്കിടാങ്ങളെനിക്കല്ലോ എന്ന് വാത്സല്യവാനായി പാടി നടന്ന ഏരാട്ടരയ്ക്കൽ ഇയേ കുട്ടിക്കൃഷ്ണൻ എന്ന കടവനാടൻ ഈ നാരായണൻ. കവിസ്തുതിയും വാങ്കുപിടിയും ഒരേ സമയം പൊന്നാനിയായി മുഴങ്ങുന്ന മണ്ണിൽ പിമ്പേ വരുന്ന കാലത്തെ മുമ്പേ സ്വപ്നം കണ്ട എം ഗോവിന്ദൻ, പി കൃഷ്ണപ്പണിക്കർ, ടി ഗോപാലക്കുറുപ്പ്, ആർട്ടിസ്റ്റ് നമ്പൂതിരി, ശൂരപാണി വാര്യർ.

തുടങ്ങി അനുയായികളും കലാകാരന്മാരും നേതാക്കളുമായി എത്രയോ മനുഷ്യർ, പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്ന വൈരുദ്ധ്യമില്ലാത്തവർ. വേലുമ്മാൻ ദുഷ്കർമ്മം ചെയ്ത് കുറെ സ്വത്തുണ്ടാക്കി, ഞാൻ മനുഷ്യരെയും എന്ന് രാമനായർ മാഷയെക്കൊണ്ട് ഉറവ് പറയിച്ചത് ഈ സംഘകാലത്തെ മനുഷ്യരെ കണ്ടുകൊണ്ടാവണം. വറുതിയിലും നിറവിലും ഒരുപോലെ പരസ്പരാഭ്യുദയം പുലർത്തിയവർ അന്നത്തെ കൊള്ളക്കൊടുക്കുകൾ, സന്ധ്യവായ്പയായി കൈമാറിയ ജീവിതപാഠങ്ങൾ, സാഹിത്യം കല ഇങ്ങനെ ചെയ്തു കൂട്ടിയ ദൃശ്യാദൃശ്യ സാമൂഹ്യധർമ്മങ്ങൾ, ഉടമയും അടിമയും ബുദ്ധനും സുപ്തനും ഇടകലർന്ന മനുഷ്യകുലത്തെ ഒരുമിപ്പിച്ച കൂട്ടുകൃഷിക്കാലമായിരുന്നു അത്. നായരും മാപ്പിളയും കൂടി ഒരു കശ കൂട്ടുകൃഷി അത്രേ. ഇടശ്ശേരിയുടെ നാടകത്തെക്കുറിച്ചാണ് ഈ പരാമർശം. കളപറിക്കാനും കരിയിട പകർന്ന ചെടികളെ ഈതിബാധകളിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും എല്ലാവരും ഒത്തുപിടിച്ചപ്പോൾ വമ്പൻ വിള സ്വർണക്കതിരി ചൂടി നിന്നു. നിർണായക സന്ധികളിൽ ആജന്മമൂകനായും ഇഴിച്ചു നിൽക്കാതെ നമ്മുടെ കവി സുഹൃത്ത് പി എം നാരായണൻ്റെ മധ്യയിങ്ങനെ എന്ന കൊച്ചു കവിത കടമെടുത്താൽ മൃഷ്ടാന്ന ഭോജനത്തിനും സുഖശോധനയ്ക്കുമിടയിലുള്ള നരജന്മം അത് ആ നാലുകെട്ടിലെ തന്നെ ഉപേക്ഷിച്ച് കൃഷിക്കാരനായ ശ്രീധരൻ നായരായി രംഗത്ത് വരുമ്പോൾ അക്കിത്തത്തിന് 23 വയസ്സ്. ക്ഷുഭിത യൗവനം എങ്കിലും മധ്യവയസ്കൻ്റെ വേഷം. സഹകർഷകൻ അബൂബക്കറുടെ വേഷമിട്ടത് സാക്ഷാൽ പി സി കുട്ടിക്കൃഷ്ണൻ. മക്കളായ പാർവതിയെയും ആയിഷയെയും സുകുമാരനെയും ബാപ്പുവിനെയും സാക്ഷി നിർത്തി ആ കൂട്ടുകർഷകർ പറഞ്ഞു, ജന്മിയെയും കുടിയാനെയും നമ്മൾ നാടുകടത്തി, അതുപോലെ ഇനി മതത്തിൻ്റെ ഇടവരമ്പുകളും കൊത്തിമാറ്റും, അടുത്ത പുകലിൽ സമൃദ്ധമായ മറ്റൊരു തലമുറയും നമ്മൾ വിളയിക്കും. അക്കിത്തത്തിൻ്റെ മനസ്സിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൻ്റെ തേര് ഉരുളുകയായിരുന്നു. ആത്മാവിൻ്റെ രക്തമാംസങ്ങളിൽ നിന്ന് പുതിയ ഈരടികൾ പിറവികൊള്ളുകയായിരുന്നു. മാമകാത്മാവിൽ പ്രതിധ്വനിച്ചിടുന്നു മാതകമേതോ വളക്കിലുക്കം, ഓതുന്നിതോരോ കിലുക്കവും എന്നോട് വേദന എന്ന മഹാചരിത്രം. ദേശസേവികയിലെ വരികൾ സമുദായത്തിൽ പെൺപോരാട്ടത്തിൻ്റെ യുഗവും പിറന്നു വീണ കാലം. ഇവർ ചേർന്ന് അഴിച്ച് അഴിമുഖത്തെ മണൽത്തിട്ടിൽ മോത്തിലാൽ ഘട്ട് എന്നതിന് പേരിട്ടു ആരംഭിച്ച സായാഹ്ന സ്വരസമാജം കലാസമിതി പ്രസ്ഥാനവും മലബാറിലെ സാംസ്കാരിക കലാപവുമായി മാറിയപ്പോൾ മാനുഷിക മൂല്യങ്ങളോട് കൂറു പുലർത്തുന്ന ക്ലാസിക് കൃതികൾക്കും വിളവെടുപ്പായി എന്ന് പുതിയ ചരിത്രം എഴുത്തുകാർ പോലും ഇപ്പോൾ മറന്നു കളഞ്ഞുപോകും. അച്ഛൻ്റെ ചരമശേഷം അക്കിത്തം എഴുതി ശ്രീനാരായണനും ശ്രീശങ്കരനും പിന്നാലെ വന്ന രാമൻ എന്ന ലേഖനത്തിൽ, പ്രിയപ്പെട്ട വീട്ടിൽ അങ്ങയ്ക്ക് ആഹാരം വെച്ചുവിളമ്പിത്തരാൻ കഴിഞ്ഞ ദിവസങ്ങൾ അവ എന്നോട് ചോദിക്കുന്നു, അങ്ങയുടെ പൊട്ടിച്ചിരിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് അങ്ങയുടെ തലോടലേറ്റ് കൊണ്ട് 40-ലധികം വർഷങ്ങൾ ഈ ഭൂമിയിൽ പുലരാൻ കഴിഞ്ഞതല്ലേ ഈ പാവപ്പെട്ടവൻ്റെ പരമഭാഗ്യം. തന്നെ തുണക്കാരിയുടെ ഒക്കത്തേറ്റിച്ച് വെള്ളിയങ്കലിലേക്ക് തൊഴുവിക്കാൻ കൊണ്ടുപോകുമ്പോൾ വിധവാവിവാഹത്വവും പന്തിഭോജനാദി വിപ്ലവങ്ങളും നടന്ന രസികസദനത്തിനടുത്ത് ഓവുപാലത്തിന്മേൽ കറുത്തു കുറുകിയ ഒരാൾ സ്നേഹിതന്മാരോടായി സംസാരിച്ചിരിക്കുന്നത് കണ്ട് അമ്മ പരിഭ്രമിച്ച കഥ കവി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ തുണക്കാരി എച്ച്മിയോട് പറഞ്ഞു, അത്രേ റോഡിൻ്റെ ഇപ്പുറത്തുകൂടി വേഗം നടന്നോ, ആത്തേമാരവളുടെ കൊട തല്ലിപ്പൊടിക്കണ ആളാ ആ ഇരിക്കണത്. അത്ര ക്രൂരനായ വീട്ടിക്ക് അക്കിത്തം പിന്നീട് പ്രണത ശിഷ്യനായി. ചേട്ടത്തത്തിൽ വീട്ടി എന്ന് പരിഹാസത്തോടെ യാഥാസ്ഥിതികർ മാറ്റി നിർത്തിയ ആളെ സ്വന്തം നാലുകെട്ടിൽ പ്രവേശിപ്പിച്ചു. പല തുറകളിലായി പ്രഗത്ഭരായുള്ള അക്കിത്തം സഹോദരന്മാരും മക്കളും അമ്മമാരും വീട്ടിൽ കുടുംബത്തിനോട് അന്ന് തുടങ്ങിയ സൗഹൃദം രക്തബന്ധമില്ലാത്ത സ്നേഹബന്ധമായി ശക്തി പ്രാപിച്ചത് ഇന്നോർക്കാൻ സുഖമുണ്ട്.

ലേഖനം ചെയ്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. സഹകരണം വള്ളത്തോൾ വിദ്യാപീഠം, ശുക്കപുരം. കാവ്യവിചാരം

നിങ്ങൾ കേട്ട ഗാനം വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി, സംഗീതം എൽ വൈദ്യനാഥൻ. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 11 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർബൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മൊബൈൽ, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്കിംഗ് ഇന്ത്യ മാറിയതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക വിദ്യ സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ട് പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. പി എസ് സി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് ഐ ജി എസ് അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. എസ് പി സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹി കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ എംപിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 16 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 14 പേരാണ് അറസ്റ്റിലായത്. റെയിൽവേ പരിസരങ്ങളിലെ ലഹരിക്കടത്തും വിതരണവും തടയുന്നതിനായി പ്രത്യേക പരിശോധനകൾ തുടരുമെന്ന് കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ അറിയിച്ചു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൗണ്ടിൽ നടക്കും. പരമ്പരയിൽ 2-0 പിന്നിൽ നിൽക്കുന്ന ഇന്ത്യക്ക് ഇന്നത്തെ വിജയം നിർണായകമാണ്. KCL മൂന്നാം സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം നടക്കുക. സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് നടപടി. അധിക ക്യാഷ് ഡെപ്പോസിറ്റ് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചിട്ടുള്ള സോളാർ ഉപഭോക്താക്കൾക്ക് ഇത് പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് നൽകുമെന്നും KSEB അറിയിച്ചു. PME ഡ്രൈവ് പദ്ധതിയിലൂടെയുള്ള EV പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്കായി രണ്ടാംഘട്ട ശുപാർശ സമർപ്പിച്ച് KSEB. 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി ആകെ 60 രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം 335 EV ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്രം 63 കോടിയുടെ ഗ്രാന്റ് അനുവദിച്ചിരുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19-ന് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കലക്ട്രേറ്റ്, അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് കവിതാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 15-ന് ഉച്ചയ്ക്ക് 1:15 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിലാണ് മത്സരം. പങ്കെടുക്കുന്നവർ PRDcontest@gmail.com എന്ന ഇമെയിലിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924555. കാസർഗോഡ് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ നഴ്സ് തസ്തികയിലുള്ള ഒഴിവിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 14-ന് രാവിലെ 10:30 കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത കേരള PSC അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നുള്ള GNM പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 18-നും 55-നും മധ്യേ. ഫോൺ നമ്പർ 0467-220-6886. കേരള കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപക സ്ഥിരനിയമനത്തിന് ഓഗസ്റ്റ് 4 സർവകലാശാല വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. പോസ്റ്റൽ അപേക്ഷ ഓഗസ്റ്റ് 14 വൈകിട്ട് 5 മുൻപായി സർവകലാശാലയിൽ ലഭിക്കണം. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ജൂലൈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി അഥവാ പ്ലസ് ടു അഥവാ SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994449414. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ മ്യൂസിക് പഠന വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നെറ്റ് അഥവാ PhD ആണ് യോഗ്യത. അഭിമുഖം 13-ന് രാവിലെ 10:30. ഫോൺ നമ്പർ 0497-280-6404. കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷം ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേഡ്സ്മാൻ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 14-ന് രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 ചെമ്മട്ടം വയലിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഓഫീസിൽ നടക്കും. യോഗ്യത BSc, MLT, ഡിപ്ലോമ MLT, കേരള പാരമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0467-221-7018. ഇടനീർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കന്നഡ ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 15-ന് രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ നടക്കും.

ഫോൺ നമ്പർ 9446359095. കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ 1 മുതൽ 5 വരെ ക്ലാസുകളിൽ മലയാള ഭാഷാ പഠനം സാധ്യമാക്കുന്നതിന് LPST മലയാളം തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 14 രാവിലെ 10 മണിക്ക് കാസർഗോഡ് ഗവൺമെൻറ് UP സ്കൂൾ അനക്സ് ഹാളിൽ നടക്കും. പ്രായപരിധി 56 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 0499942553. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BTech ഡിഗ്രി. പ്രായപരിധി 35 വയസ്സ്. ജാതി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 18-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499942561. സേവന വാർത്തകളാണ് കേട്ടത്.

0: discussions on the Comprehensive Economic Cooperation Agreement, building on the gains achieved under the Economic Cooperation and Trade Agreement, which has led to a 55% increase in bilateral trade. India and Australia also expanded cooperation in emerging technologies through the operationalization of the Australia-India Partnership for Cyber-Critical Technologies and Supply Chains. Australia also reaffirmed its support for India's Gaganyaan human space flight mission. The two leaders also reiterated their commitment to the Quad as an important platform for regional cooperation, including counter-terrorism and disaster relief. Prime Minister Narendra Modi today said India's aspiration to become one of the world's top three economies at the earliest is driven by the motto of Grow More, Achieve More. Mr. Modi was addressing the Indian community at the Marvel Stadium in Melbourne.
1: 21वीं सदी का भारत आज विकसित होने के लक्ष्य पर काम कर रहा है ये वो भारत है जो कहता है ग्रो मोर अचीव मोर हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है हम अधीर है बेसब्र है हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है लेकिन हम जल्द से जल्द दुनिया की टॉप थ्री इकोनॉमी बनना चाहते हैं
0: Speaking at the Melbourne Meets Modi event, Prime Minister Modi also referred to Operation Sindoor. He said the operation demonstrated the effectiveness of India's homegrown defence systems in carrying out anti-terror operations.
1: भारत के डिफेंस प्लेटफॉर्म की कैपेबिलिटी और क्रेडिबिलिटी दुनिया देख रही है आपने ऑपरेशन सिंदूर के दौरान डेमो तो देख ही लिया होगा धमाके आतंकियों के अड्डों पर हो रहे थे और गुंज पूरी दुनिया में सुनाई दे रही थी
0: Mr. Modi said the India-Australia partnership has reached new heights, driven by shared values, strong people-to-people ties, and expanding cooperation across key sectors. He described the 1 million-strong Indian diaspora as a vital pillar of bilateral relations. Speaking on the occasion, Australian Prime Minister Anthony Albanese described the Indian community as a living bridge between the two countries.
2: The energy that we feel in here tonight defines the Australia-India partnership. It is an enthusiasm and a dynamism that drives the positivity and promise of our two nations and peoples.
0: Our correspondent covering the Prime Minister's Australia visit has filed this report.
3: The deafening cheers inside Marvel Stadium echo a fundamental truth. The India-Australia relationship has evolved far beyond standard diplomacy. Prime Minister Modi's vision of an aspiring, developed India from global manufacturing triumphs to critical humanitarian interventions under Operation Brahma proves that a stronger India serves all of humanity. As Prime Minister Albanese rightfully honored this thriving community as the ultimate living bridge, it is clear that the Indian diaspora is actively fueling the economic engines and the strategic defense corridors of both nations. Suhas Ram, Akashwani News, Melbourne.
0: A report on the economic contribution of the Indian community in New Zealand was released in Auckland today. New Zealand's Minister of Revenue and Climate Change, Simon Watts, and India's High Commissioner to New Zealand attended the event. The report was released ahead of Prime Minister Narendra Modi's visit to New Zealand beginning tomorrow for the final leg of his three-nation tour. More from our correspondent covering the Prime Minister's New Zealand visit.
4: The event was attended by New Zealand's Minister of Revenue and Climate Change, Simon Watts, Ms. Muanpai Sai Oi, High Commissioner of India to New Zealand, Member of Parliament, business leaders and representatives of the Indian community.
5: It's really, really important to see the economic contribution that Indian diaspora is making to the New Zealand economy. The report that we are publishing and seeing this evening outlines that significant economic contribution as we move forward. So this economic report is a big reminder of how important this relationship is.
4: Prepared by Infometrix, the report highlights the growing economic contribution of Indians in New Zealand. Presenting the key findings, Brad Olson, Chief Executive and Principal Economist, Infometrix, highlighted the community's significant role in the country's economy. Manjumina from Auckland, New Zealand for Akashwani.
0: This is Akashwani giving you the news. For quick news updates round the clock, follow us on X handle at EIR News Alerts. And for details of these stories and more, log on to our website www.newsoneir.gov.in and download the News on EIR app. Union Home Minister Amit Shah today chaired a conference of superintendents of police SPs from border states and union territories in New Delhi. Superintendents of police from Jammu and Kashmir, Punjab, Uttarakhand, Rajasthan, Gujarat, Uttar Pradesh, Bihar and West Bengal participated in the conference. Apart from infiltration, illegal immigration and demographic changes, border security, drone threats and narcotics trafficking were discussed during the meeting. The National Commission for Women, NCW, today constituted a high-level expert committee amid growing concerns over irregularities in the rapidly expanding assisted reproductive technology sector. The panel will undertake a comprehensive review of the regulatory framework and concerned laws governing IVF clinics, assisted reproductive technology centers, and gamete banks, with a focus on protecting the reproductive rights, dignity and safety of women. Former judge of the Delhi High Court, Justice Asha Menon, will chair the expert committee. The government has waived the basic customs duty on goods used in manufacturing of display assemblies, lithium ion cell and inductor coil module with an aim to promote domestic production of electronic devices like smartphones, laptops, wearables and smart TVs. The Ministry of Finance has issued three separate notifications giving effect to the basic customs duty waiver on the goods used in manufacture of the three key components used in electronic devices. Vice President C.P. Radhakrishnan today said that a strong foundation in fundamental sciences is essential for India's transformation into a developed nation by 2047. Addressing the 15th convocation of the National Institute of Science Education and Research at Jatani near Bhubaneswar, he said, scientific self-reliance will be the key driver of the country's future growth and global leadership. Former Trinamool Congress TMC MPs Sushmita Dev, Sukhendu Sekhar Ray and Prakash Chigbarak formally joined the Bharatiya Janata Party in Kolkata today, weeks after resigning from the TMC amid growing tussle within the party. The three leaders were inducted into the BJP at the party's Salt Lake office in the presence of West Bengal BJP President Samik Bhattacharya and other senior leaders. The BRICS Women Ministers meeting concluded in Kochi today. Speaking during the concluding session, Union Women and Child Development Minister Annapurna Devi said the BRICS members share several common concerns relating to women's development. More from our correspondent.
6: The BRICS Women Ministers meeting concluded in Kochi with the adoption of the first ever joint statement on the Women Ministers track. The meeting welcomed India's proposal for a BRICS digital repository and BRICS digital capacity building guidelines. The meeting reaffirmed the collective commitment to women-led development as a key driver of inclusive and sustainable growth. Midhi M. Palluruthi, Akashvani News, Thiruvananthapuram.
0: Iran has accused the United States of carrying out an airstrike near the Bushehr nuclear power plant. Iran's state news agency reported that the strike took place around noon today, hours after the U.S. military's central command said it had concluded its strikes on Iran. Earlier in the day, the United States launched fresh airstrikes on Iran, while Tehran responded with missile attacks targeting U.S. allied countries in West Asia. Sirens were reported in Bahrain, Kuwait, Qatar and Jordan, where the United States maintains military presence. The latest escalation has raised concerns over a fragile ceasefire aimed at ending the conflict in the region. The India Meteorological Department or IMD today said that the southwest monsoon has covered the entire country. IMD has issued a red alert for very heavy rainfall over Uttarakhand tomorrow. The weather agency has predicted heavy rainfall over Delhi, Haryana, Chandigarh, Himachal Pradesh, Bihar, East Madhya Pradesh and Madhya Maharashtra over the next 4 days. Meanwhile, parts of Delhi NCR witnessed light to moderate rain today. In FIFA World Cup, France will face Morocco in the first quarterfinal at Boston in US tonight. The match will begin at 1:30 a.m. Indian time. Spain will take on Belgium in the second quarterfinal match tomorrow late night. In the remaining quarterfinal matches, Norway will play against England, while defending champions Argentina will clash with Switzerland on Sunday morning. In Wimbledon tennis, Carolina Mukova of Czech Republic has reached women's singles final. 10 seed Mukova defeated 7 seed American player Coco Gauff in the first semi-final of the women's singles this evening. Later in the second semi-final, Ukraine's Marta Kotsyuk will take on Czech player Linda Noskova. And in men's cricket, India will face England in the 4T20 International of the 5-match series at the County Ground in Bristol tonight. The match will begin at 10 p.m. Indian Standard Time. The Indian team trailed the series 0-2, making this a must-win game to stay alive. And now, before we end the bulletin, the headlines once again. India and Australia adopt a joint declaration on defence and security cooperation to ensure free and open Indo-Pacific. Also ink deal for supply of uranium from Australia. Prime Minister Narendra Modi says India aspires to be one of the world's top three economies, driven by the motto of Grow More, Achieve More, addresses Indian diaspora in Melbourne. National Commission for Women forms a high-level expert committee to review regulatory framework and laws governing IVF clinics. Government waives basic customs duty on key components used in electronic devices to promote their domestic production. Iran accuses US of conducting airstrike near Bushehr nuclear power plant, attacks US bases in Bahrain, Kuwait and Qatar. And in FIFA World Cup, France to face Morocco in the first quarterfinal at Boston in US tonight. That is all in the news at 9. Good night.
7: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
8: എല്ലാവർക്കും നമസ്കാരം. സ്കൂളൊക്കെ തുറന്നു, ഗൗരവമായ പഠനമൊക്കെ ആരംഭിച്ചു, പാദവാർഷിക പരീക്ഷ വരുന്നുണ്ട്. അതിന് മുൻപായിട്ട് അല്പം വ്യാകരണം പഠിക്കാം. എന്താണ് വ്യാകരണം? ആശയ സംവേദനത്തിന് അഥവാ ആശയം പരസ്പരം കൈമാറുന്നതിനാണ് മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലേ. ഉപയോഗിച്ച് വികസിച്ചപ്പോൾ അതുപയോഗിക്കാൻ കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടായി. അതാണ് വ്യാകരണം. അതായത് ഒരു ഭാഷ കൃത്യമായി സംസാരിക്കുവാനും എഴുതുവാനും സഹായിക്കുന്ന ചിട്ടയായ നിയമങ്ങളുടെയും ഘടനകളുടെയും ആകെത്തുകയെ വ്യാകരണമെന്ന് പറയാം. ആശയവിനിമയം വ്യക്തവും അർത്ഥപൂർണവുമാക്കുവാൻ വാക്കുകൾ എങ്ങനെ കൂട്ടിച്ചേർക്കണം, എവിടെ വിഭജിക്കണം എന്നൊക്കെ വ്യാകരണ പഠനം കൊണ്ട് സാധ്യമാകും. ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയുന്നത് വർണ്ണമാണ്. ഈ വർണ്ണങ്ങൾ സ്വരങ്ങളുമായി ചേരുമ്പോഴാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. അക്ഷരത്തെയും ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയാം, എങ്കിലും ഏറ്റവും ചെറിയ ഘടകം വർണ്ണമാണ്. അവ ചേർത്ത്, അതായത് ഈ വർണ്ണം അക്ഷരങ്ങളാക്കി, അത് ചേർത്താണ് നാം ശബ്ദങ്ങളെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ സൗണ്ട് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന തീരെ ചെറിയ ശബ്ദങ്ങളെയല്ല വ്യാകരണത്തിലെ ശബ്ദമെന്ന് പറയുന്നത്. വ്യാകരണത്തിൽ ശബ്ദമെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള അക്ഷരമോ അക്ഷരക്കൂട്ടമോ ആണ്. അതായത് അർത്ഥമുള്ള അക്ഷരമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്ന അക്ഷരക്കൂട്ടമോ ആണ് വ്യാകരണത്തിൽ ശബ്ദമെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇവിടെയും വാചകം എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇംഗ്ലീഷ് ഭാഷയിൽ സെന്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല മലയാള വ്യാകരണത്തിലെ വാചകം. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. വചിക്കുന്നത് അല്ലെങ്കിൽ വാച്യമായ അർത്ഥം തരുന്നത് എന്നൊക്കെ പറയാം. തനിയെ നിൽക്കുമ്പോൾ തന്നെ അവയ്ക്ക് കൃത്യമായ ഒരർത്ഥമുണ്ടാകും. അതായത് സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് നാം വാചകം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തെ നമ്മൾ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിച്ചു. അതിൽ വാചകം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. ഇപ്പോൾ മോഹൻലാൽ, പഠിക്കുന്നു, തിരുവനന്തപുരം, തത്ത, ഉയരമുള്ള, ഇതൊക്കെ വാചക ശബ്ദങ്ങളാണ്. ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ഒരർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ? എന്നാൽ കേൾക്കുന്ന മാത്രയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതിരിക്കുകയും മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നതുമായ ചില പദങ്ങളുണ്ട്. അവയാണ് ദ്യോതകങ്ങൾ. ഉദാഹരണത്തിന് ഓ, കൊണ്ട്, നിന്ന്, പറ്റി, എന്നിട്ടും, എങ്കിലും, അയ്യോ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങൾ. ഇവയൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പോൾ കാറ്റും മഴയും. അപ്പം ആ കാറ്റും മഴയും അതിലെ ചേരുമ്പോഴാണ് ഈ രണ്ട് സംഗതികളും ഉണ്ടായി എന്നൊരർത്ഥം വരുന്നത്. ഓ വെച്ചിട്ടാണെങ്കിലോ നീലയോ കറുപ്പോ, അവിടെ നമുക്ക് ഒരു കൃത്യതയില്ല, അങ്ങനെ ഒരർത്ഥം കിട്ടുന്നു. ഇപ്പോൾ സുഖമില്ലായിരുന്നു, എന്നിട്ടും ജോലിക്ക് പോയി. അവിടെ എന്നിട്ടും എന്ന് പ്രത്യേകം പറയുമ്പോൾ അർത്ഥമൊന്നുമില്ലെങ്കിലും സുഖമില്ലായിരുന്നു, എന്നിട്ടും, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ പദത്തിന് അവിടെ ഒരു അർത്ഥം വന്നു. അപ്പോൾ നമ്മൾ ശബ്ദങ്ങളെ രണ്ടായി തിരിച്ചു, വാചകമെന്നും ദ്യോതകമെന്നും. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെ വാചകമെന്ന് പറയുന്നു. സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുമായി കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥമുള്ളതുമായ പദങ്ങളെ ദ്യോതകങ്ങൾ എന്ന് പറയുന്നു എന്നും നമ്മൾ പഠിച്ചു. ഇനി ഇതിലെ വാചക ശബ്ദത്തെ നമുക്ക് വീണ്ടും മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണവ? നാമം, ക്രിയ, ഭേദകം. ഇനി നമുക്ക് അവ ഓരോന്നായി എന്താണെന്ന് നോക്കാം. നാമം ദ്രവ്യം, ക്രിയ ഗുണം എന്നിവയുടെ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപം. അതൊരു സാധനത്തിൻ്റെ പേരാകാം. ഇപ്പം ദ്രവ്യം എന്ന് പറഞ്ഞാൽ സാധനം. ഒരു പ്രവൃത്തിയുടെ പേരാകാം, ഒരു ഗുണത്തിൻ്റെ പേരാകാം. അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് നാമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചുറ്റുപാടും എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ക്രിയകളുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. ചക്ക, ചാട്ടം, സുന്ദരം, മമ്മൂട്ടി, വർക്കല, ഇതൊക്കെ നാമങ്ങളാണ്. ഇനി ഈ നാമം അതിനെയും നമ്മൾ മൂന്നായി തിരിക്കും. നാമങ്ങൾ തന്നെ ഇഷ്ടംപോലെ തരത്തിലുള്ള നാമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ധർമ്മവും പ്രത്യേകതയൊക്കെ അനുസരിച്ച് അതിനെയും നമ്മൾ മൂന്നായി തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു ദ്രവ്യത്തിൻ്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ദ്രവ്യനാമത്തിന് ഉദാഹരണങ്ങൾ എടുക്കാം. ചക്ക, കല്ല്, ഈച്ച, ഇതൊക്കെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ദ്രവ്യനാമം എന്ന് പറയാം. ഇതുപോലെ തന്നെ ക്രിയകളെ കുറിക്കുന്ന നാമമുണ്ട്. എന്താ ക്രിയ എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി. ക്രിയകളെ കുറിക്കുന്ന നാമവും ഉണ്ട്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയാനാമത്തിന് ഉദാഹരണമായി ഓട്ടം, ചാട്ടം, ഉറക്കം എന്നിങ്ങനെയൊക്കെ പറയാം. ഇപ്പം നാമങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ, ഗുണനാമം. പേര് പോലെ തന്നെ ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദോഷത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ദോഷത്തിൻ്റെയോ അവസ്ഥയുടെയോ സൂചന നൽകുന്ന നാമത്തെയാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഉയരം, സത്യസന്ധത. ഇപ്പോൾ ഉയരം എന്ന് പറയുന്നത് അതൊരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത. അതുപോലെ സത്യസന്ധത, അതൊരു ഗുണമാണ്. അപ്പോൾ ഗുണം മാത്രമല്ല, അപ്പോൾ അതുപോലെ തന്നെ ദോഷത്തെയും കുറിക്കുന്ന കള്ളത്തരം, അതൊരു നാമമാണ്, അതൊരു ദോഷമാണ്. അപ്പോൾ ഗുണത്തെയോ ദോഷത്തെയോ അവസ്ഥയോ സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തെ മൂന്നായി തിരിച്ചതിൽ ആദ്യം പറഞ്ഞതാണ് ദ്രവ്യനാമം. ആ ദ്രവ്യനാമത്തെ വീണ്ടും അഞ്ചായി തിരിക്കാം. അപ്പോൾ മറന്നു പോകണ്ട, നാമമെന്ന് പറയുന്ന ആ ശബ്ദത്തെ നമ്മൾ മൂന്നായി തിരിച്ചു. അതിൽ ആദ്യമായി നമ്മൾ സൂചിപ്പിച്ചത് ദ്രവ്യനാമമാണ് അല്ലേ. മറ്റെന്തൊക്കെ നാമങ്ങളുണ്ടായിരുന്നു? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം.

അതിൽ ആദ്യത്തത് ദ്രവ്യനാമമാണ്. ആ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ അഞ്ചായി തിരിക്കുകയാണ്. ഒന്ന് സംജ്ഞാനാമം, രണ്ട് സാമാന്യനാമം, മൂന്ന് സർവനാമം, നാല് മേയനാമം, അഞ്ച് സമൂഹനാമം. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. പേര് പോലെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകളും. സംജ്ഞാനാമം ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. സംജ്ഞ എന്ന് പറഞ്ഞാൽ പേര്. ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഒരു സംജ്ഞ അത് വ്യക്തിയാകാം, വസ്തുവാവാം, സ്ഥലമാകാം. അതിൻ്റെ പേരിനെ കുറിക്കുന്നത് സംജ്ഞാനാമം. ഉദാഹരണത്തിന് ഭാരതം, സത്യൻ, കൊല്ലം, ഇതൊക്കെ സംജ്ഞാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി സാമാന്യനാമം. ഇപ്പോൾ സംജ്ഞാനാമം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ, സാമാന്യനാമം എന്ന് പറയുന്നത് ഒരു വർഗത്തിൻ്റെ പൊതുവായ നാമമാണ്. ഒരു വർഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം മനുഷ്യൻ, പുഴ, ചെടി. ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗമാണല്ലോ. ഇപ്പോൾ പുഴ അതും ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പുഴ ഒരു വർഗമെന്ന് പറഞ്ഞാൽ ഒരു പുഴകൾ തന്നെ ഒരുപാടുണ്ടല്ലോ. എല്ലാറ്റിനെയും പൊതുവേ നമ്മൾ പുഴ, പേര് വേറെ വേറെ പറയുമെങ്കിലും എല്ലാത്തിനെയും കൂടെ പുഴയെന്ന് തന്നെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ സർവനാമം ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം. നമ്മളൊരു നാമം നേരത്തെ പറഞ്ഞു, സംജ്ഞാനാമത്തിന് ഉദാഹരണമായി സത്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്യൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു അദ്ദേഹം, അപ്പോൾ അതൊരു സർവനാമമാണ്. അല്ലെങ്കിൽ രാമൻ, രാമൻ യുദ്ധത്തിൽ ജയിച്ചു, അദ്ദേഹം രാവണനെ കൊന്നു, ഇങ്ങനെ പറയുന്നു. അതുപോലെ രാമു, രാമു വിദ്യാർത്ഥിയാണ്, അവൻ മിടുക്കനാണ്. അപ്പോൾ ഞാൻ ആ രാമുവിന് പകരം ഉപയോഗിച്ച അവൻ, ആ ഒരു പ്രത്യേക നാമത്തിന് പകരം ഉപയോഗിച്ച നാമതുല്യമായ പദം. അതുപോലെ അവൻ, അവൾ, അവർ, അത്, ഇങ്ങനെയൊക്കെ ഉള്ള നാമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അവ സർവനാമങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഇനി മേയനാമം. ജാതി, വർഗ, വ്യക്തി, ലിംഗഭേദമില്ലാത്ത, അളവോ അതിരോ ഇല്ലാത്ത നാമമാണ് മേയനാമം. അതായത് ജാതിയില്ല, വർഗമില്ല, വ്യക്തിയെന്നില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല. ഇത്തരം സംഗതികളെ സൂചിപ്പിക്കുന്ന നാമമാണ് മേയനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്വർണം, കടൽ, തീയ്. ഈ പറഞ്ഞവയ്ക്കൊന്നും ജാതിയില്ല, വർഗവുമില്ല, വ്യക്തിയില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് മേയനാമം എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം, അഞ്ചാമത്തത്. സമൂഹനാമം എന്ന് പറഞ്ഞാൽ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര്, ഒരു സമൂഹത്തിൻ്റെ, ഒരേ ധർമ്മമുള്ള ഒരു സമൂഹത്തിൻ്റെ പേര്. ഇപ്പം നമ്മൾ പറയും കുലം, വംശം, പറ്റം. ആടുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു, അതിന് നമ്മൾ എന്താ പറയുക? പറ്റം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അവരുടെ കുലം എന്നിങ്ങനെ പറയുന്നു, വംശം. അപ്പം ഇങ്ങനെ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പേര്, അതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യനാമത്തെ നമ്മൾ അഞ്ചായി തിരിച്ചു. സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം, സമൂഹനാമം. ഇതിൽ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിക്കാം. അത് ഉത്തമ പുരുഷനെന്നും മധ്യമ പുരുഷനെന്നും പ്രഥമ പുരുഷനെന്നുമാണ്. സർവനാമത്തെ ഉത്തമ പുരുഷ സർവനാമമെന്നും മധ്യമ പുരുഷ സർവനാമമെന്നും പ്രഥമ പുരുഷ സർവനാമമെന്നും മൂന്നായി തിരിക്കാം. അത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരാൾ അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമം. ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അടങ്ങിയ രണ്ട് മൂന്ന് പേരെക്കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ, നാം, ഞങ്ങൾ. ഇങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഇനി കേൾക്കുന്നയാളിൻ്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. കേൾക്കുന്നയാളിൻ്റെ പകരം, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, അതൊരാൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരെ സംബോധന ചെയ്യുന്നു, നീ, നിങ്ങൾ, താങ്കൾ, താൻ, തന്നെ, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതാണ് മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്.

0: മൂന്നായി തിരിച്ചു. ഇങ്ങനെ നാമങ്ങളുടെ വേർതിരിവുകൾ നമ്മൾ പഠിച്ചു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും ഓർത്തു വയ്ക്കാം.
1: നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കഥകളി പദങ്ങൾ കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടയ്ക്കൽ രാധാകൃഷ്ണൻ മദ്ദളം. ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബാണാസുരന്റെ പുത്രി ഉഷയ്ക്ക് താൻ കാണാനിടയായ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം, അതാണ് ഈ കഥാഭാഗത്തിൻ്റെ രത്നചുരുക്കം. സംഗീതപരമായി ഏറെ സാധ്യതകളുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്.

ഉഷ മന്ത്രിപുത്രി ചിത്രലേഖയ്ക്കും മറ്റ് സഖിമാർക്കും ഒപ്പം വിഹരിക്കുന്ന വേള. ഇടയ്ക്ക് വല്ലാതെ തളർന്നുപോയ ഉഷ ചിത്രലേഖയുടെ നിർദ്ദേശാനുസരണം വിശ്രമിക്കുകയും ക്രമേണ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. യദുകുല കാംബോജി, വൃന്ദാവന സാരംഗം, നീലാംബരി, ഷഹാന എന്നീ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

ഉറക്കത്തിൽ അത്ഭുതകരവും ആനന്ദപ്രദവുമായ ഒരു സ്വപ്നം കണ്ട ഉഷ ഞെട്ടി ഉണരുന്നു. വിവരം ആരായുന്ന ചിത്രലേഖയോട് ഉഷ സ്വപ്നം വിവരിക്കുകയാണ്. ശ്യാമവർണ്ണമുള്ള ഒരു യുവാവിൻ്റെ സാമീപ്യം, അതായിരുന്നു ആ സ്വപ്നം. ഉഷ നൽകിയ സൂചനകൾ വച്ച് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള യാദവ പ്രമുഖരുടെ ചിത്രങ്ങൾ ചിത്രലേഖ വരയ്ക്കുകയും കൃഷ്ണന്റെ പൗത്രൻ അനിരുദ്ധനെയാണ് സ്വപ്നത്തിൽ കണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അമാനുഷ സിദ്ധികളുള്ള ചിത്രലേഖ ദ്വാരകയിലെത്തി അവിടെ ഉറങ്ങുകയായിരുന്ന അനിരുദ്ധനെ ബാണാസുരന്റെ കൊട്ടാരത്തിലെ അന്തപുരത്തിൽ എത്തിക്കുന്നു. ജോൺപുരി, ചാരുകേശി, രീതിഗൗള, ദുർഗ, കാംബോജി, ദർബാറി കാനഡ, ഖരഹരപ്രിയ, യമുനാ കല്യാണി തുടങ്ങിയ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

അനിരുദ്ധനെ ചിത്രലേഖ ഉഷയുടെ സമീപം എത്തിക്കുന്നയിടത്ത് ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗത്തിൻ്റെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കോട്ടിക്കൽ മധു, കോട്ടിക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടിക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടിക്കൽ രാധാകൃഷ്ണൻ മദ്ദളം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ജി വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന രാമചന്ദ്ര മേനോൻ. ശിശിര പൂർണിമയിൽ നീഹാര പൂമഴയിൽ എന്നാരംഭിക്കുന്നു.

അടുത്ത ഗാനം വലം വിരിശങ്കിൽ നിന്ന് ഓങ്കാരനാദം എന്നാരംഭിക്കുന്നു. ആർ ഉഷ പാടിയ ഗാനം. പി കെ ഗോപിയുടെ വരികൾ, സംഗീതം ജോസ്.

ആഷാഢമേഘങ്ങളെ എന്നാരംഭിക്കുന്ന ഗാനം ചിത്ര പാടിയത്. ഗാനരചന ശ്രീകൃഷ്ണദാസ്, ഈണം കെ പി ഉദയഭാനു.

ഒരു ഗാനം കൂടി. നാദചന്ദ്രികയെ നീയൻ മനസ്സിൽ നവരസ കീർത്തനമായി എന്നാരംഭിക്കുന്നു പി വി പ്രീത പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ലതികയും പാടിയത്. ഗാനരചന ONV, സംഗീതം ഔസേപ്പച്ചൻ.

യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം മൃഗയ. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചന. ഈണം പകർന്നത് ശങ്കർ ഗണേഷ്.

അവസാനമായി ഉണ്ണിമേനോൻ പാടിയ ഗാനം ചിത്രം അദ്ധ്യായം 1 മുതൽ. എം ടി രാജേന്ദ്രൻ്റെ ഗാനരചന ജെറി അമൽദേവ് ഈണം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.